എട്ട് വയസ്സുകാരനായ അർജുന്റെ കൂടെ കളിക്കാൻ ഒരു കൂട്ടുകാരനും എത്തിയിട്ടുണ്ട്. അവർ രണ്ടുപേരും കഷ്ടപ്പെട്ട് മരത്തിന് മുകളിൽ വലിഞ്ഞു കയറി. മുകളിലെത്തിയപ്പോഴാണ് താഴെ ഇറങ്ങാൻ എളുപ്പമല്ലെന്ന് മനസ്സിലായത്. വാവിട്ട് നിലവിളിക്കുന്നത് കേട്ട് അർജുന്റെ മുത്തച്ഛൻ ഓടിയെത്തി. കാര്യം മനസ്സിലായ അദ്ദേഹം ധൈര്യമായി ചാടിക്കൊള്ളൂ, താൻ പിടിക്കാമെന്ന് പറഞ്ഞു. അവൻ ഒന്നും ആലോചിക്കാതെ മുത്തച്ഛന്റെ കൈകളിലേക്ക് ചാടി. കൂട്ടുകാരനോടും അദ്ദേഹം അങ്ങനെ തന്നെ പറഞ്ഞെങ്കിലും ഉറക്കെ കരയാൻ മാത്രമേ അവന് കഴിഞ്ഞുള്ളൂ. വിശ്വസിക്കാൻ കൊള്ളുന്ന ഒരാളെങ്കിലും ഉണ്ടാവുക എന്നതാണ് പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിനുള്ള അടിസ്ഥാന കാര്യം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഓഗസ്റ്റ് 17, കൊല്ലവർഷം 1202, ചിങ്ങം 1, തിങ്കളാഴ്ച. ഇന്ന് ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും വരവറിയിച്ചുകൊണ്ട് മലയാളികൾക്ക് അത്തം, ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന സുദിനമാണ് അത്തം. ചിങ്ങമാസത്തിലെ അത്തം നക്ഷത്രം മുതലാണ് മലയാളികൾ 10 ദിവസത്തെ ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്നത്. മുറ്റത്ത് ചാണകം മെഴുകി തുമ്പയും മുക്കുറ്റിയും ഉൾപ്പെടെയുള്ള പൂക്കൾ വെച്ച് ആദ്യത്തെ പൂക്കളം ഒരുക്കി തുടങ്ങുന്നത് ഇന്നാണ്. അത്തനാളിലെ പൂക്കളത്തിന് ഏറെ പ്രത്യേകതകളും ചില ചിട്ടകളുമുണ്ട്. 10 ദിവസത്തെ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ആദ്യത്തെ പൂക്കളമായതിനാൽ വളരെ ലളിതമായാണ് അത്തപ്പൂക്കളം ഒരുങ്ങുന്നത്. സാധാരണയായി ഒരു നിരയിലോ അല്ലെങ്കിൽ പരമാവധി 3 നിരകളിലോ ആണ് ഈ ദിവസം പൂക്കളം തീർക്കുന്നത്. വലിപ്പവും വളരെ കുറവായിരിക്കും. തുമ്പ, മുക്കുറ്റി, കാശിത്തുമ്പ തുടങ്ങിയ തനിനാടൻ പൂക്കൾക്കാണ് അത്തപ്പൂക്കളത്തിൽ പ്രധാന സ്ഥാനമുള്ളത്. ആദ്യ ദിവസം ചുവന്ന നിറത്തിലുള്ള പൂക്കൾ ഒഴിവാക്കി വെള്ളയും മഞ്ഞയും നിറങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതാണ് അത്തപ്പൂക്കളത്തിലെ പരമ്പരാഗതമായ രീതി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടിയേ, നീ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ?
2: അത് പറഞ്ഞാലല്ലേ അറിയുള്ളൂ.
1: നീ ആശ്രയ FM 90 എന്ന് വെച്ച് കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞോളൂ.
2: അതെ, ഒരു ദിവസത്തെ കംപ്ലീറ്റ് അപ്ഡേറ്റും ചൂടോടുകൂടി രാവിലെ തന്നെ കേട്ടറിയാം മോർണിംഗ് മോജോയിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 7 മണി മുതൽ 10 മണി വരെ നമ്മുടെ സ്വന്തം ആശ്രയ FM 90.
3: മോർണിംഗ് മോജോ.

0: மார்னிங் போஜோ.
1: ஹாய் ஹலோ, வெரி குட் குட் மார்னிங் அண்ட் வெல்கம் டு மார்னிங் மோஜோ ஒன் ஆஸ்ப்ரேயா எஃப்எம் 90 நாடினொப்பம் நாட்டார்க்கொப்பம். மார்னிங் மோஜோயுமாய்ட்டு தான் ഈ ഒരു മനോഹരമായ പ്രഭാതത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് വേറാരുമല്ല ആർജെ അനുഷയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞതാ 3 മിനിറ്റിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനിയും കൊണ്ട് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അപ്ഡേറ്റുകളും ഒക്കെ കേട്ടറിയാനുള്ള സമയമാണ് മോർണിംഗ് മോജോ എന്ന ഈ ഒരു പ്രോഗ്രാമിലൂടെ. അപ്പം എന്തായാലും ഇന്ന് ഓഗസ്റ്റ് 17 ഒരു പുതിയ ദിവസം നമ്മളുടെ നമുക്കായിട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിക്കുകയാണെങ്കിലും മലയാള മാസം 17 സ്റ്റാർട്ട് ചെയ്യുകയാണ്. 17 തൊട്ട് മലയാള മാസം ചിങ്ങ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ദിവസം കൂടിയാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം നിറഞ്ഞ ഒരു ദിവസം കൂടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഓണത്തിൻ്റെ ആ ഒരു വൈബൊക്കെ അങ്ങനെ പതിയെ പതിയെ പിടിച്ചു തുടങ്ങിയിരിക്കുകയാണെന്ന് വേണമെങ്കിലും പറയാമല്ലേ. അപ്പോൾ എന്തായാലും നല്ലൊരു അട്ടിപൊളി മലയാള മാസത്തിൻ്റെ ആദ്യ ദിവസത്തിൻ്റെ ആശംസകൾ എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും അറിയിച്ചു കൊണ്ട് തന്നെ നമ്മളിതാ ഐശ്വര്യമായിട്ട് മോർണിംഗ് വോയ്സ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് 10 മണി വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. കീപ് ഓൺ ലിസണിങ് ടു ആസ്പ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: കുട്ടികൾക്കൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
4: സംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
6: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
7: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷ് ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
6: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
8: കൊയിലോ നട്സിന്റെ 9-ാമത് ഷോറൂം ഇനി മുതൽ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിലും.
6: ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട പുനലൂർ മണ്ഡലം MLA ശ്രീ സി അജയ് പ്രസാദ് മറ്റു വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം നിർവഹിക്കുന്നു.
8: കൊല്ലം മുതൽ കൊച്ചു വരെ നീളുന്ന 9 ഔട്ട്ലെറ്റുകളിൽ സ്വന്തമായി കൾട്ടിവേറ്റ് ചെയ്ത് പ്രോസസ് ചെയ്തെടുക്കുന്ന സ്വാദിഷ്ടവും ആരോഗ്യപ്രദവുമായ കാഷ്യു നട്സിന്റെ ഈ പുതിയ ഷോറൂം ഉദ്ഘാടന വേളയിലേക്ക് ഏവർക്കും സ്വാഗതം.
6: കൊയിലോ നട്സ്, തൂക്കുപാലത്തിന് സമീപം, TV ജംഗ്ഷൻ, പുനലൂർ.
9: നെക്സാ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സാ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സാ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സാ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര. നെക്സാ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മോർണിംഗ് ഫോജോ.
0: ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഞാൻ ദാ ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ചിങ്ങം 1st നമ്മൾ മലയാളികളുടെ സ്വന്തം പുതുവർഷാരംഭമാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദിനത്തിന്റെ ചരിത്രത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ച് നോക്കിയാലും നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് ക്രിസ്തു വർഷം 825 ആരംഭിച്ച കൊല്ലവർഷം എന്ന സൗര കലണ്ടറിന്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ഈ ഒരു ദിവസം ചിങ്ങം 1 ഒരു പുതുവർഷമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പണ്ടത്തെ പ്രമുഖ തുറമുഖ നഗരമായിരുന്ന നമ്മുടെ കൊല്ലത്തിന്റെ വികസനവുമായി അല്ലെങ്കിൽ അന്നത്തെ രാജാവായിരുന്ന ഉദയ മാർത്താണ്ഡവർമ്മയുടെ ഭരണ പരിഷ്കാരങ്ങളുമായിട്ടോ ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു കലണ്ടർ നിലവിൽ വന്നത് എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ ഈ ഒരു ചിങ്ങം 1 എന്നുള്ള ഒരു സ്റ്റാർട്ടിംഗ് സെലിബ്രേഷൻ ഡേക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ജില്ല കൊല്ലം ജില്ലയായിട്ട് വലിയൊരു ബന്ധം തന്നെ ഉണ്ട് എന്നുള്ളൊരു കാര്യം മറ്റൊരു പ്രത്യേകതയാണ് കേട്ടോ. അപ്പോൾ കർക്കിടക മാസത്തിൽ ആ കരിമേഘങ്ങളും വർദ്ധിയും ഒക്കെ മാറിയിട്ട് പൊൻവെയിലിൻ്റെ തിളക്കവുമായിട്ട് ഇതാ ചിങ്ങമാസം വന്നെത്തിയിരിക്കുകയാണ്. അപ്പോൾ അത് സമൃദ്ധിയുടെ ഒരു വിളവെടുപ്പ് കാലം കൂടിയാണ് എന്ന് പറയാം. അപ്പോൾ കരിമേഘങ്ങൾ മാറിയെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും പൊതുവെ അങ്ങനെയാണ് പറയുന്നതെങ്കിലും ഇനി അങ്ങോട്ട് പോകെ പോകെ കണ്ടറിയാൻ കരിമേഘങ്ങൾ മാറി പൊൻവെയിൽ വന്നോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം നമ്മൾ കർഷക ദിനമായിട്ട് കൂടി ആചരിക്കുകയാണ് കാരണം സമൃദ്ധിയുടെ വിളവെടുപ്പ് കാലം കൂടിയാണ് കേട്ടോ ചിങ്ങമാസം വന്നെത്തുമ്പോൾ. അതുകൊണ്ടാണ് കർഷക ദിനമായിട്ട് ഇന്ന് ആചരിക്കുന്നത് നമ്മുടെ കർഷകരെയൊക്കെ ആദരിക്കുന്നത്. അപ്പോൾ മലയാളിയുടെ ജീവനാഡിയായ ഓണക്കാലത്തിൻ്റെ വരവറിയിക്കുന്നതും ഈ ഒരു പുണ്യ മാസത്തിലാണ് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ ഓൾറെഡി അത്തമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 16th 2026 അത്തം നാൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ദിവസത്തോട് കൂടിയിട്ട് കഴിഞ്ഞ ദിവസം തന്നെ ഔദ്യോഗികമായിട്ട് നമ്മുടെ കേരളത്തിൽ ഓണാഘോഷങ്ങളും പൂക്കളങ്ങളും ഒക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് ഓണം വൈബ് തന്നെ ആയിരിക്കും. ഓണം വൈബ് എന്ന് കേൾക്കുമ്പോൾ ഈ ചിങ്ങമാസം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് എന്താണെന്നുള്ള അറിയാത്തൊരു സന്തോഷം അല്ലെങ്കിൽ ഇങ്ങനെ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇനി അങ്ങോട്ട് സെലിബ്രേഷൻസിൻ്റെ നാളുകളാണല്ലോ എന്നുള്ളൊരു ചിന്തയാണ് നമ്മളെ കൂടുതൽ സന്തോഷവാന്മാരാക്കി മാറ്റുന്നത്. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി ചിങ്ങം ഒന്ന് തന്നെ വിഷയുകയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 കഴിഞ്ഞതാം 17 കടന്നിരിക്കുകയാണ്. അപ്പോൾ കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഈ ഓണത്തിന് വമ്പിച്ച കളക്ഷൻസ് ഒരുക്കി പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം. ആകർഷകമായ വെറൈറ്റി ഡിസൈനിലുള്ള റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ടെക്സ്റ്റൈൽ ഗുഡ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഞാൻ ബെറ്റ് വെക്കാം, ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
3: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമാരവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ, കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
4: ബോബു നന്ദല ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.

പ്രധാന വാർത്തകൾ. അറിവ്, നൈപുണ്യം, നൂതനാശയം എന്നിവയെ രാഷ്ട്രനിർമ്മാണത്തിനായി വിനിയോഗിക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് അധ്യക്ഷത വഹിക്കും. യുജിസി നെറ്റ് 3 വിഷയങ്ങളുടെ പുനഃപരീക്ഷ സെപ്റ്റംബർ 9-10 തീയതികളിൽ നടക്കുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യ അതിഥിയാകും. റഷ്യ യുക്രൈൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ ഇരു രാജ്യങ്ങളിലുമായി 11 പേർ കൊല്ലപ്പെട്ടു. BWEF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിന് ഇന്ന് തുടക്കം. ഇന്ത്യയുടെ PV സിന്ധു ഇന്നിറങ്ങും.

0: അദ്ദേഹം കർഷകരുടെ ക്ഷേമത്തിനായി സർക്കാർ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.
1: आज यही मन से किसानों को किसान सम्मान निधि, पशुपालकों के लिए 500 करोड़ की डेयरी की व्यवस्थाएं, युवाओं को नौकरी और माताओं के लिए बहनों के लिए सरस डेयरी का एक्सटेंशन का काम आज सरकार ने किया.
0: ചോദ്യപേപ്പറുകളിലുണ്ടായ പിശകുകളെക്കുറിച്ചുള്ള പരാതിയെ തുടർന്ന് യുജിസി നെറ്റ് പരീക്ഷയിലെ ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങളുടെ പുനഃപരീക്ഷ സെപ്റ്റംബർ 9-10 തീയതികളിൽ നടക്കുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. രാവിലെ 9 മുതൽ 12 വരെ ആദ്യ ഷിഫ്റ്റിൽ ഇംഗ്ലീഷ് പരീക്ഷയും അതേ ദിവസം ഉച്ചയ്ക്ക് 3 മുതൽ വൈകുന്നേരം 6 വരെ രണ്ടാമത്തെ ഷിഫ്റ്റിൽ കൊമേഴ്സ് പരീക്ഷയും നടക്കും. സോഷ്യോളജി പരീക്ഷ സെപ്റ്റംബർ 10 രാവിലെ 9 മുതൽ 12 വരെ ആദ്യ ഷിഫ്റ്റിൽ നടക്കും. പിശകുകൾ പരിശോധിക്കുന്നതിനായി NTA നിയോഗിച്ച സമിതിയുടെ ശുപാർശയെ തുടർന്നാണ് 3 വിഷയങ്ങളുടെയും പുനഃപരീക്ഷ പ്രഖ്യാപിച്ചത്. 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കൽ എന്ന ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയുടെ പ്രധാന പ്രമേയത്തിന് കീഴിലാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. പരിസ്ഥിതി വർക്കിംഗ് ഗ്രൂപ്പ്, കാലാവസ്ഥാ വ്യതിയാനം, സുസ്ഥിര വികസനം എന്നിവ കൈകാര്യം ചെയ്യുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് ചേരും. രാഷ്ട്രനിർമ്മാണത്തിൽ നിർണായക സംഭാവനകൾ നൽകിയവർക്കുള്ള ഈ വർഷത്തെ ദേശീയ അനുഭവ പുരസ്കാരം ഇന്ന് സമ്മാനിക്കും. ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്രസഹമന്ത്രി ജിതേന്ദ്രസിംഗ് പുരസ്കാരം കൈമാറും. പെൻഷൻ മിത്ര ഹാൻഡ്ബുക്കിന്റെയും രാജ്യവ്യാപകമായ ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് മാർഗരേഖകളുടെയും പ്രകാശനവും ഉണ്ടാകും. വിശാഖപട്ടണത്തേക്കും തിരിച്ചുമുള്ള എയർ ഇന്ത്യയുടെ എല്ലാ വിമാനങ്ങളും ഇന്ന് മുതൽ ഭോഗാപുരത്തെ പുതിയ അല്ലൂരി സീതാ രാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പ്രവർത്തിക്കുമെന്ന് എയർ ഇന്ത്യ. നിലവിലുള്ള VTZ എന്ന വിമാനത്താവള കോഡ് തന്നെയാകും ഇതിനും ഉപയോഗിക്കുക. ഭോഗാപുരത്തിനും ഡൽഹിക്കും ഇടയിൽ ആഴ്ചയിൽ 14 വിമാന സർവീസുകൾ തുടരുമെന്നും എയർ ഇന്ത്യ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. 2027 സെൻസസിനായുള്ള സെൽഫ് എന്യൂമറേഷൻ ജമ്മുകാശ്മീരിലെ ചില ഇടങ്ങളിലും ലഡാക്കിലും ഇന്ന് ആരംഭിക്കും. ഓഗസ്റ്റ് 31 വരെയാണ് സമയപരിധി.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്തെ ഏറ്റവും സുപ്രധാന വാണിജ്യ കവാടമായി വിഴിഞ്ഞം തുറമുഖം മാറുന്നതിന് ഔദ്യോഗിക തുടക്കം കുറിച്ച് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി എക്സിം പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. വിശദാംശങ്ങളിലേക്ക്.
3: മുഖ്യമന്ത്രി VD സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. തുറമുഖാധിഷ്ഠിത വ്യവസായ ലോജിസ്റ്റിക് വികസന പദ്ധതിയായ മിഷൻ സമുദ്രയും സംസ്ഥാന സർക്കാർ ചടങ്ങിൽ പ്രഖ്യാപിക്കും. ആഗോള ഷിപ്പിംഗ് കമ്പനികൾ, ലോജിസ്റ്റിക് സ്ഥാപനങ്ങൾ, കയറ്റുമതിക്കാർ, നിക്ഷേപകർ, വ്യവസായ പ്രമുഖർ എന്നിവർ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ കേരളത്തിന്റെ മാരിടൈം സാമ്പത്തിക വികസന കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നതോടൊപ്പം മിഷൻ സമുദ്ര ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണക്കാലത്തിന് തുടക്കം കുറിച്ച് ഇന്ന് ചിങ്ങമൊന്ന്. കാർഷിക സമൃദ്ധിയുടെ അടയാളമായി ഇന്ന് മലയാളി കർഷക ദിനവും ആഘോഷിക്കുന്നു. സംസ്ഥാന കർഷക ദിനാഘോഷം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന കർഷക പുരസ്കാരങ്ങളും വിതരണം ചെയ്യും. ഓണവിപണികൾ സജീവമാകുന്നതോടെ ഓണത്തെ ആഘോഷപൂർവ്വം എതിരേൽക്കാനുള്ള ഒരുക്കത്തിലാണ് വീടുകളും നാടും. ഓണം വാരാഘോഷത്തിനൊരുങ്ങി തലസ്ഥാന നഗരി. വാരാഘോഷത്തിന്റെ ഭാഗമായുള്ള ഫെസ്റ്റിവൽ ഓഫീസ് ഉദ്ഘാടനം നാളെ മന്ത്രി PC വിഷ്ണുനാഥ് നിർവഹിക്കും. ഈ മാസം 24 മുതൽ 30 വരെ വൈവിധ്യമാർന്ന സാംസ്കാരിക പരിപാടികളാണ് നഗരത്തിൽ സംഘടിപ്പിക്കുക. ഓണാഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം ഇന്ന് തിരുവനന്തപുരത്ത് ശ്രാവണ സംഗീതിക അവതരിപ്പിക്കും. വിമൻസ് കോളേജ് സംഗീത വിഭാഗത്തിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന പരിപാടി രാവിലെ 10 മണിക്ക് സംഗീതജ്ഞ ലളിതാ ഗോപാലൻ നായർ ഉദ്ഘാടനം ചെയ്യും. ആകാശവാണി തിരുവനന്തപുരം നിലയ മേധാവി AG ബൈജു, പ്രോഗ്രാം മേധാവി PA ബിജു, വിമൻസ് കോളേജ് പ്രിൻസിപ്പൽ ചിത്ര ത്രിവിക്രമൻ നായർ തുടങ്ങിയവർ പങ്കെടുക്കും. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രം നട തുറന്നു. ശബരിമല ഉൾക്കഴകം, പമ്പ, മേൽശാന്തിമാർ എന്നിവരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പ് ഇന്ന് നടക്കും. പടിപൂജ ഉൾപ്പെടെയുള്ള എല്ലാ വിശേഷാൽ പൂജകളും ഇന്ന് മുതൽ നടക്കും. ചിങ്ങമാസ പൂജ പൂർത്തിയാക്കി 21 നട അടച്ചാൽ ഓണപൂജകൾക്കായി ഈ മാസം 24 നട വീണ്ടും തുറക്കും. 4 ദിനങ്ങളിൽ ഭക്തർക്ക് ഓണസദ്യയും നൽകും. റഷ്യ യുക്രൈൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ ഇന്നലെ ഇരു രാജ്യങ്ങളിലുമായി 11 പേർ കൊല്ലപ്പെട്ടു. നിരവധി വീടുകൾക്കും റെയിൽവേ സ്റ്റേഷനും കേടുപാട് സംഭവിച്ചു. ഗാസ വെടിനിർത്തൽ ചർച്ചകളുടെ ഭാഗമായി US പ്രതിനിധി ജാരേഡ് കുഷ്നർ ഹമാസ് തലവനുമായി കൂടിക്കാഴ്ച നടത്തി. ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഗാസയിൽ ഹമാസ് ആയുധം വച്ചൊഴിയാനും പലസ്തീനിൽ നിന്ന് ഇസ്രായേൽ പിന്മാറാനുമുള്ള പുതിയ 15-ഇന മാർഗരേഖ സംരക്ഷിക്കുക എന്നതാണ് ചർച്ച.

0: ചർച്ചകളുടെ പ്രധാന ലക്ഷ്യം. സിംബാബ്വേയിലെ കരിബ തടാകത്തിൽ ബോട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 84. 90 പേർക്ക് മാത്രം സഞ്ചരിക്കാൻ അനുമതിയുള്ള ബോട്ടിൽ 153 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. BWEF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ PV സിന്ധു അയർലന്റിന്റെ സോഫിയ നോബിളിനെ നേരിടും. വനിതാ ഡബിൾസിൽ ട്രിസ ജോളി ഗായത്രി ഗോപീചന്ദ് സഖ്യം ആദ്യ റൌണ്ടിൽ സ്പെയിൻ താരങ്ങളെ നേരിടും. വൈകുന്നേരം നടക്കുന്ന പുരുഷ സിംഗിൾസ് മത്സരത്തിൽ ഇന്ത്യൻ താരം ആയുഷ് ഷെട്ടി ലോക ഒന്നാം നമ്പർ താരവും നിലവിലെ ചാമ്പ്യനുമായ ചൈനയുടെ ഷി യു ക്യുയെ നേരിടും. നെതർലാൻഡ്സിൽ നടക്കുന്ന വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ചൈന മത്സരം സമനിലയിൽ. ഇരു ടീമും 2 ഗോൾ വീതം നേടി. ശ്രീലങ്കയിലെ ഗാലയിൽ നടക്കുന്ന ഇന്ത്യ ശ്രീലങ്ക ആദ്യ ടെസ്റ്റിന്റെ 3 ദിവസമായ ഇന്ന് ഇന്ത്യ 1 ഇന്നിംഗ്സ് പുനരാരംഭിക്കും. ഇന്നലെ 2 ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 9 വിക്കറ്റിന് 460 റൺസ് എന്ന നിലയിലാണ്. പരമ്പരയിലെ 2 അവസാനത്തെയും ടെസ്റ്റ് മത്സരം ഈ മാസം 23 കൊളംബോയിൽ ആരംഭിക്കും. ബംഗ്ലാദേശിൽ നിന്നുള്ളതാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഇന്ത്യയിലേക്ക് അടയ്ക്ക ഇറക്കുമതി ചെയ്തിരുന്ന സംഘത്തെ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് പിടികൂടി. സൌത്ത് ഏഷ്യൻ ഫ്രീ ട്രേഡ് ഏരിയ കരാറിന് കീഴിലുള്ള സൌജന്യ കസ്റ്റംസ് തീരുവ ആനുകൂല്യങ്ങൾ അനധികൃതമായി കൈപ്പറ്റുകയായിരുന്നു സംഘത്തിന്റെ ലക്ഷ്യം. കേസിൽ ഇതുവരെ 2500 കോടി രൂപയിലധികം റവന്യൂ നഷ്ടം സംഭവിച്ചതായി ധനമന്ത്രാലയം വ്യക്തമാക്കി. സംഭവവുമായി ബന്ധപ്പെട്ട് 9 പേർ അറസ്റ്റിലായിട്ടുണ്ട്. ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള സൈനിക സഹകരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കരസേനാ മേധാവി ജനറൽ ധീരജ് സേഠ് 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി നേപ്പാളിലെത്തി. ഇരു രാജ്യങ്ങൾക്കും പൊതുതാൽപര്യമുള്ള വിഷയങ്ങളിൽ നേപ്പാൾ കരസേനാ മേധാവിയുമായി അദ്ദേഹം ചർച്ച നടത്തും. നാളെ പശ്ചിമബംഗാളിലെ ഗംഗാ സമതല മേഖലയിലും ഒഡീഷയിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അരുണാചൽ പ്രദേശ്, ഛത്തീസ്ഗഡ്, ഝാർഖണ്ഡ്, ഉത്തർപ്രദേശ്, കിഴക്കൻ മധ്യപ്രദേശ്, ഹിമാചൽ പ്രദേശ്, ജമ്മുകാശ്മീർ, ലഡാക്ക്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലും അടുത്ത 2 ദിവസങ്ങളിൽ സമാന കാലാവസ്ഥ അനുഭവപ്പെടുമെന്ന് മുന്നറിയിപ്പുണ്ട്. ലക്ഷദ്വീപിൽ വെള്ളിയാഴ്ച റബീഉൽ അവൽ മാസപ്പിറവി ദൃശ്യമായതോടെ നബിദിന ആഘോഷങ്ങൾക്ക് തുടക്കമായി. വിവിധ ദ്വീപുകളിൽ ഖാസിമാർ, മദ്രസ കമ്മിറ്റികൾ, സന്നദ്ധ സംഘടനകൾ എന്നിവരുടെ നേതൃത്വത്തിൽ നിരവധി പേർ പങ്കെടുത്ത ഘോഷയാത്രകൾ സംഘടിപ്പിച്ചു. തുടർന്നുള്ള 12 ദിവസങ്ങളിൽ ഓരോ ദ്വീപുകളിലും വിപുലമായ പരിപാടികൾ നടക്കും. പശ്ചിമബംഗാളിലെ ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ രേഖകളില്ലാത്ത കൊണ്ടുവന്ന സ്വർണവും വെള്ളിയുമായി 2 നേപ്പാൾ സ്വദേശികളെ ഉദ്യോഗസ്ഥർ പിടികൂടി. സിലിഗുരിയിലെ പതിവ് പരിശോധനയ്ക്കിടയിലാണ് നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരികയായിരുന്ന കാർ പിടിച്ചെടുത്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. അറിവ്, നൈപുണ്യം, നൂതനാശയം എന്നിവയെ രാഷ്ട്രനിർമ്മാണത്തിനായി വിനിയോഗിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. 12 ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് അധ്യക്ഷത വഹിക്കും. UGC നെറ്റ് 3 വിഷയങ്ങളുടെ പുനഃപരീക്ഷ സെപ്റ്റംബർ 9-10 തീയതികളിൽ നടക്കുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. റഷ്യ യുക്രൈൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ ഇരു രാജ്യങ്ങളിലുമായി 11 പേർ കൊല്ലപ്പെട്ടു. BWEF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിന് ഇന്ന് തുടക്കം. ഇന്ത്യയുടെ PV സിന്ധു ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത
1: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമൂസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമൂസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമൂസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: കൈലോ നെറ്റ്സിന്റെ 9-ാമത് ഷോറൂം ഇനി മുതൽ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിലും. ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട പുനലൂർ മണ്ഡലം MLA ശ്രീ സി അജയ് പ്രസാദ് മറ്റു വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം നിർവഹിക്കുന്നു. കൊല്ലം മുതൽ കൊച്ചു വരെ നീളുന്ന 9 ഔട്ട്ലെറ്റുകളിൽ സ്വന്തമായി കൾട്ടിവേറ്റ് ചെയ്ത് പ്രോസസ് ചെയ്തെടുക്കുന്ന സ്വാദിഷ്ടവും ആരോഗ്യപ്രദവുമായ കാഷ്യൂ നട്ട്സിന്റെ ഈ പുതിയ ഷോറൂം ഉദ്ഘാടന വേളയിലേക്ക് ഏവർക്കും സ്വാഗതം. കൈലോ നട്ട്സ്, തൂക്കുപാലത്തിന് സമീപം, TV ജംഗ്ഷൻ, പുനലൂർ.
7: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

തിരുച്ചിത്രമ്പലം എന്ന മൂവിക്ക് വേണ്ടിയിട്ട് ധനുഷ് പാടിയ ഒരു അടിപൊളി സോങ് ആണ് നമ്മളിപ്പോൾ കേട്ടത്. വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനൂഷ. ഈ കൂർക്കമ്പലി എന്നുള്ളൊരു സംഭവം അല്ലേ, നമ്മളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. എക്സ്പീരിയൻസ് ചെയ്യാത്തവരായിട്ട് ആരും ഉണ്ടാകത്തില്ല. ഒന്നെങ്കിലും നമുക്ക് ആ ഒരു സംഭവം കാണും, അല്ലെങ്കിൽ നമ്മളുടെ കൂടെ കിടന്നുറങ്ങുന്ന ആർക്കെങ്കിലും ഒക്കെ ഈ കൂർക്കമ്പലി ഉണ്ടാവും അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കൂർക്കമ്പലി വരുന്നതെന്ന് അറിയോ? അതായത് പറഞ്ഞുതരാം. ഉറക്കത്തിനിടയിൽ നമ്മുടെ ശ്വാസനാളം ചുരുങ്ങുന്ന സമയത്ത് ഈ വായു കടന്നു പോകുന്ന ഒരു സിറ്റുവേഷനിൽ ഉണ്ടാകുന്നൊരു വൈബ്രേഷനാണ് കൂർക്കമ്പലി എന്ന് പറയുന്നത്. അപ്പോൾ കൂർക്കമ്പലി, എല്ലാ കൂർക്കമ്പലിയും നമുക്ക് നോർമലാണ് എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. അതിന് സാധാരണ കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ അമിതവണ്ണമുള്ളവരിലുണ്ടാകും, മൂക്കടപ്പുള്ളവരിലുണ്ടാകും, പിന്നെ ഉറങ്ങുന്നതിന് മുൻപ് മദ്യപാനം ശീലമാക്കിയിട്ടുള്ള ആളുകളിലൊക്കെ ഈ കൂർക്കമ്പലി ഉണ്ടാകും. അതുപോലെ തന്നെ തെറ്റായിട്ടുള്ള ഉറക്കരീതി ഉള്ളവരിലൊക്കെ ഈ ഒരു കൂർക്കമ്പലി ഉണ്ടാകും. എന്നാലും നമ്മൾ ഇതൊക്കെ സാധാരണമായിട്ടുള്ള കാരണങ്ങളാണ് കേട്ടോ. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ലക്ഷണങ്ങളുണ്ട്. ഞാൻ ഈ പറയാൻ പോകുന്ന ലക്ഷണങ്ങളുണ്ടെങ്കിൽ അവഗണിക്കാതിരിക്കുക. അതായത് നമ്മൾ ഈ കൂർക്കമ്പലിയുള്ള ആളുകളിൽ തന്നെ, നല്ല രീതിയിൽ കൂർക്കമ്പലിയുള്ള ആളുകളിൽ തന്നെ കാണാൻ പറ്റുന്നതാണ് ഉറക്കത്തിനിടയിൽ ശ്വാസം നിലയ്ക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകാറുണ്ട് ചില സമയത്ത്. അതുപോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് തലവേദന അനുഭവപ്പെടുന്നവരുണ്ട്. മാത്രമല്ല ഈ പകൽ സമയത്ത് അമിതമായിട്ട് ഉറങ്ങുന്നവരുണ്ട്. എല്ലായ്പ്പോഴും ഒരു ക്ഷീണം അനുഭവപ്പെടുന്ന ആൾക്കാരുണ്ട്. പിന്നെ ബി പി കൂടുക, ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെയാണ് മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി കൂർക്കമ്പലി കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന കുറച്ച് സിമ്പിളായിട്ടുള്ള ടിപ്സുകൾ പറഞ്ഞുതരാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അതായത് നമ്മുടെ ശരീരഭാരം ഒന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. കൂർക്കമ്പലി ഈ ശരീരഭാരം മൂലം ഉണ്ടാകുന്ന കൂർക്കമ്പലി കുറയ്ക്കാനായിട്ട് സഹായിക്കും കേട്ടോ. അത് മാത്രമല്ല ഒരു വശത്തേക്ക് ചരിഞ്ഞുറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ മദ്യപാനവും പുകവലിയും ഒക്കെ ഒഴിവാക്കുക. അതുപോലെ മൂക്കടപ്പൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ അതിന് ചികിത്സ തേടുക കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് ശ്വാസം എടുക്കാനായിട്ട് സാധിക്കും. ആ ഒരു ബുദ്ധിമുട്ട് മാറിക്കിട്ടുന്നതായിരിക്കും. അതുകൂടാതെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഉറക്കത്തിന് കൃത്യമായിട്ടുള്ള ഒരു സമയക്രമം പാലിക്കുക എന്നുള്ളതാണ്. നമ്മളൊക്കെ തോന്നുന്ന സമയത്ത് കിടന്ന ഉറങ്ങുന്ന ആൾക്കാരാണല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ശീലമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റുകയാണെങ്കിൽ കൂർക്കംവലി എന്നുള്ളൊരു പ്രോബ്ലം പതിയെ പതിയെ കുറഞ്ഞു വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 48 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോയാണ് വിത്ത് മീ ആർ ജെ അനുഷ.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
2: ഞാൻ ഈ കോളേമുക്കാ കാശും കൊണ്ട് എന്താ ഓണക്കോള് നടത്താനാ?
3: എന്റെ ബെമ്പറന്നോരെ നീ ഒരു പൊടിക്കൊന്ന് ഒതുങ്ങ. താൻ ഈ കാശും കൊണ്ട് ചോയ്സ് മാളിലോട്ടൊന്ന് ചെല്ല്. ഓണക്കാലം ആയതുകൊണ്ട് ഒട്ടുമിക്ക സാധനങ്ങളും നേർ പകുതി കാശിന് കിട്ടും.
2: ചോയ്സിലാകുമ്പോ പരസ്യത്തിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ ഓഫറുകൾ കടയിൽ ചെല്ലുമ്പോ കിട്ടുകയും ചെയ്യും.
3: എടോ, കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റാ ചോയ്സ് മാളിലുള്ളത്. പിന്നെ ഓണക്കോടി എടുക്കാനായിട്ട് പുറത്ത് നിങ്ങൾ കിടന്ന് അലയും വേണ്ട. റെഡിമെയ്ഡിന് ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട് അവിടെ, അതും ചെറിയ പൈസയ്ക്ക്.
2: എന്തായാലും കൊച്ചുമക്കളെ കൂടെ കൊണ്ടുപോകാം, അവർക്ക് അവിടെ പ്ലേ സ്റ്റേഷനും ഉണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ അങ്ങ് പോയാലോ?
3: അതേടോ, നല്ല കാര്യങ്ങൾക്ക് താമസം വേണ്ട.
2: അങ്ങനെ പറയട്ടോ.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ്, ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.
4: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
5: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
6: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
1: ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
1: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി.

0: மார்னிங் மோஜோ.
1: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനുഷ അപ്പോൾ എന്തായാലും 8 മണിയായി സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ കേൾക്കാനുള്ള സമയമാണ് കേട്ടോ. അപ്പോൾ സ്പോട്ട് അഡ്മിഷൻസുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കൊല്ലം ചന്ദനത്തോപ്പിൽ പ്രവർത്തിക്കുന്ന കേരള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിൽ ഡിസൈൻ ബിരുദ പ്രോഗ്രാമിന് ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കേരള സ്റ്റേറ്റ് ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ യോഗ്യത നേടിയവർ ഇന്ന് രാവിലെ 11 മണിക്ക് അസൽ രേഖകൾ സഹിതം എത്തണം എന്നുള്ളൊരു കാര്യം അറിയിക്കുകയാണ് കേട്ടോ. അതുകൂടാതെ തന്നെ മയനാട് സർക്കാർ ITI മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, അതുകൂടാതെ മെക്കാനിക് ഡീസൽ ട്രേഡുകളിലെ താൽക്കാലിക ഒഴിവിലേക്ക് ഗസ്റ്റ് ഇൻസ്ട്രക്ടറെ നിയമിക്കുന്നുണ്ട്. അപ്പം അസൽ യോഗ്യതാ രേഖകളും പകർപ്പും സഹിതം നാളെ രാവിലെ 11 മണിക്ക് ITI ഓഫീസിൽ എത്തണം എന്നുള്ളൊരു കാര്യം അറിയിക്കുകയാണ്. കോൺടാക്ട് ചെയ്യാനുള്ള ഒരു നമ്പർ പറയാം, നോട്ട് ചെയ്തോളൂ. 0474255820 എന്നതാണ് നമ്പർ. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് അപ്ഡേറ്റുകൾ കേട്ടറിയാനുണ്ട്. സ്റ്റേ ട്യൂൺ.

0: ആരോഗ്യസമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്, ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളിലൂടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
4: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
3: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.
3: വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് സാധനങ്ങൾ ലഭിച്ചാലോ? മീയന്നൂർ ജംഗ്ഷനിൽ ദിയാ ടൈൽസ് ഉള്ളപ്പോൾ പിന്നെ ടെൻഷൻ.
5: ടൈൽസ്, ഗ്രാനൈറ്റ്, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, പെയിന്റ്സ് ആൻഡ് സാനിറ്ററി വെയർ തുടങ്ങി എല്ലാ ഐറ്റംസും വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് ലഭിക്കുന്നു.
3: ദിയ ട്രേഡിംഗ് കമ്പനി, മീയന്നൂർ ജംഗ്ഷൻ.
6: ഏവർക്കും ദിയ ട്രേഡിംഗ് കമ്പനിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: കൊയിലോ നട്സിന്റെ 9-ാമത് ഷോറൂം ഇനി മുതൽ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിലും. ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട പുനലൂർ മണ്ഡലം MLA ശ്രീ സി അജയ് പ്രസാദ് മറ്റു വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം നിർവഹിക്കുന്നു. കൊല്ലം മുതൽ കൊച്ചി വരെ നീളുന്ന 9 ഔട്ട്ലെറ്റുകളിൽ സ്വന്തമായി കൾട്ടിവേറ്റ് ചെയ്ത് പ്രോസസ് ചെയ്തെടുക്കുന്ന സ്വാദിഷ്ടവും ആരോഗ്യപ്രദവുമായ കാഷ്യൂ നട്സിന്റെ ഈ പുതിയ ഷോറൂം ഉദ്ഘാടന വേളയിലേക്ക് ഏവർക്കും സ്വാഗതം. കൊയിലോ നട്സ്, തൂക്കുപാലത്തിന് സമീപം, TV ജംഗ്ഷൻ, പുനലൂർ. സപ്തസ്വരങ്ങളുടെ മാന്ത്രികത കൊണ്ട് ഓരോ മലയാളിയുടെയും ഹൃദയത്തിൽ സംഗീതത്തിന്റെ അത്ഭുതം തീർക്കുന്ന നാദവിസ്മയം. പ്രണയവും വിരഹവും സന്തോഷവും തന്റെ വിരൽത്തുമ്പിലൂടെ അനശ്വര ഗാനങ്ങളാക്കി മാറ്റിയ മലയാള സിനിമയിലെ ദ മെലഡി കിങ് എം ജയചന്ദ്രൻ എത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.
7: പാട്ടിൽ, ഈ പാട്ടിൽ ഇനിയും നീ ഉണരില്ലേ.
3: കേൾക്കാം 17 വൈകിട്ട് 7 മണി മുതൽ RJ ശ്രീശാന്തിനൊപ്പം.
8: ഹലോ, ഞാൻ MJ ചന്ദ്രൻ. ആശ്രയ FM 90 എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ കവിയുന്ന ഓണാശംസകൾ.
3: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം.

0: സഹായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്, ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
2: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
1: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
2: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
1: അത് പിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
2: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓടനാവട്ടം, വാളകം.
1: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
2: ബിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
1: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലിയാജ് ഓംബ്രേ വെറും 3999, ബോട്ടോപ്ലാസ്റ്റിയ നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബംബർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
2: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
3: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
2: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
3: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
1: കൊട്ടാരക്കരയ്ക്ക് പർച്ചേസിന് ഇരട്ടി മധുരം. ഓണം പ്രമാണിച്ച് നിലവിലെ 50% ഓഫറിന് പുറമെ ഓരോ 2000 രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ന്യൂ ഇന്ത്യൻ ടെക്സ്, KSRTC സ്റ്റാൻഡിന് എതിർവശം, പുലമൺ, കൊട്ടാരക്കര.
4: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: മോർണിംഗ് ബോജോ.
6: MBBS, BDS പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത് കേട്ടോ. ഈ വർഷത്തെ MBBS, BDS കോഴ്സുകളിലേക്കുള്ള 1ാം ഘട്ട അലോട്ട്മെന്റ് നടപടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രവേശന പരീക്ഷാ കമ്മീഷന് പ്രസിദ്ധീകരിച്ച മെഡിക്കൽ റാങ്ക് പട്ടികയിൽപ്പെട്ടതും അതുപോലെ തന്നെ നീറ്റ് UGC 2026 മാനദണ്ഡ പ്രകാരം MBBS, BDS കോഴ്സുകളിൽ പ്രവേശനത്തിന് യോഗ്യമായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ പറഞ്ഞ കോഴ്സുകളിൽ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ പ്രവേശന പരീക്ഷാ കമ്മീഷണറിലെ വെബ്സൈറ്റ് ആയിട്ടുള്ള www.cee.kerala.gov.in ഈ വരുന്ന 20ാം തീയതി പകൽ 12 മണി വരെ ഇതിന് അവസരമുണ്ടായിരിക്കുന്നതായിരിക്കും എന്നുള്ളൊരു കാര്യം അറിയിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് മറക്കണ്ട, ഈ വരുന്ന 20ാം തീയതി രാവിലെ 12 മണി വരെയാണ് കേട്ടോ. രാവിലെ 12 മണിയാണ്, രാത്രി 12 മണിയല്ല. അപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയണമെങ്കിൽ കോൺടാക്ട് ചെയ്യാനുള്ളൊരു ഹെൽപ്പ് ലൈൻ നമ്പർ പറയാം. 0471233312 എന്നതാണ് നമ്പർ. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോയാണ്. ഇനിയും അപ്ഡേറ്റുകൾ കേൾക്കാനുണ്ട്. സ്റ്റേ ട്യൂൺ.

0: കുട്ടികൾക്കൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്. ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
7: ഏവർക്കും കൊട്ടാരക്കര കരിക്കം ജി സി ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.

ആയാലും വിഷയം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അഞ്ചു പവന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു ഗോൾഡ് കോയിനും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ 17 സ്വർണ മോതിരങ്ങൾ പിന്നെ ആഘോഷങ്ങൾക്ക് പകിട്ടേകാൻ പട്ടുസാരിയും ചുരിദാറും സമ്മാനമായി ലഭിക്കുന്നു. ഗോൾഡൻ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങി പവന് 400 രൂപ അധികം നേടാം. അതും വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ. മറക്കേണ്ട, ഈ ഓഫർ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 വരെ മാത്രം.
2: വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രി മുക്ക് കുണ്ടറ.
3: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്.
4: 25-ൽ 1 നമുക്ക് അടിച്ചാലോ, 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
5: എന്ത് പറ്റി?
4: പറഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED TV, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
6: ഗോബു നന്ദന ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
7: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
8: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
9: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
10: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര.
11: ഞാൻ ഈ കോളേമുക്ക കാശും കൊണ്ട് എന്താ ഓണക്കോള് നടത്താനാ?
12: എന്റെ ബെമ്പറന്നോരെ നീ ഒരു പൊടിക്കൊന്ന് ഒതുങ്ങ. താൻ ഈ കാശും കൊണ്ട് ചോയ്സ് മാളിലോട്ടൊന്ന് ചെല്ല്. ഓണക്കാലം ആയതുകൊണ്ട് ഒട്ടുമിക്ക സാധനങ്ങളും നിയർ പകുതി കാശിന് കിട്ടും.
11: ചോയ്സിലാകുമ്പോ പരസ്യത്തിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ ഓഫറുകൾ കടയിൽ ചെല്ലുമ്പോ കിട്ടുകയും ചെയ്യും.
12: എടോ, കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റാ ചോയ്സ് മാളിലുള്ളത്. പിന്നെ ഓണക്കോടി എടുക്കാനായിട്ട് പുറത്ത് നിന്ന് കിടന്ന് അലയും വേണ്ട. റെഡിമെയ്ഡിന് ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട് അവിടെ, അതും ചെറിയ പൈസയ്ക്ക്.
11: എന്തായാലും കൊച്ചുമക്കളെ കൂടെ കൊണ്ടുപോകാം, അവർക്ക് അവിടെ പ്ലേ സ്റ്റേഷനും ഉണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ പോയാലോ?
12: അതേടോ, നല്ല കാര്യങ്ങൾക്ക് താമസം വേണ്ട.
11: അങ്ങനെ പറയട്ട.
13: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ്, ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.
14: അതെ, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങളുടെ വെഡിംഗ് റിംഗ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ?
15: എങ്കിൽ നേരെ പോന്നോളൂ കൊട്ടാരക്കര കലേപുരം ജംഗ്ഷൻ MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്.
14: ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹമോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
15: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
9: വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സ്, കലേപുരം.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
16: മോർണിംഗ് മോജോ.
17: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ RJ അനൂഷ. അപ്പോൾ വിഷിംഗ് സെഗ്മെന്റ് ആണ് ഇനി അങ്ങോട്ട് 9 മണി വരെ. പ്രിയപ്പെട്ടവർക്കായിട്ട് ഇന്നത്തെ ദിവസം സ്പെഷ്യൽ ആയിട്ട് വിഷസ് അറിയിക്കണമെന്നുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474-291-9090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526-49090 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന മെസ്സേജസ് ഓരോന്നായിട്ട് വായിക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് സുലൈ അയിനിക്കോടിക്കയാണ് കേട്ടോ. ചെറുതാണെങ്കിലും ഏർപ്പെടുന്ന പ്രവർത്തനങ്ങൾ മാതൃകയാകുന്നത് സംതൃപ്തി കൈവരിക്കാനും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ഊർജ്ജവും പകർന്നു നൽകും. ഇന്നലകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും ഒന്നിനെയും പരമാവധി ആസ്വദിക്കുകയും നല്ല നാളേക്കായി തയ്യാറെടുക്കുകയും ചെയ്യുക. ശുഭദിനം നേരുന്നുവെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു മെസ്സേജ് അയച്ചാൽ സുലൈക്കും ഒരു അടിപൊളി ദിവസമായി മാറട്ടെ ഇന്നത്തെ ദിവസമെന്ന് ആശംസിക്കുകയാണ്. ആൻഡ് അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് PV മുഹമ്മദ് ഇക്കയാണ്, ഫ്രം വടക്കേ വാവന്നൂർ. ഗുഡ് മോർണിംഗ് ആശ്രയ FM, വെരി വെരി ഗുഡ് മോർണിംഗ്. കർക്കിടകം പെയ്തൊഴിഞ്ഞു പോയി, പ്രതീക്ഷകളുമായി വീണ്ടും ഒരു ചിങ്ങമാസം വന്നണഞ്ഞു. പുതിയ മലയാള മാസാരംഭം, വിടവറഞ്ഞ നിമിഷങ്ങളെ നോക്കി നെടുവീർപ്പിടരുത്. പുതിയ പ്രതീക്ഷകൾ കൊണ്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിയ പുതുവർഷത്തെ ഇരു കൈയും നീട്ടി സ്വീകരിക്കാം. ചിങ്ങമൊന്ന് കർഷക ദിനം, കർഷകരുടെ ദിനം. വീണ്ടും ഒരു പൂവിളികളുടെ പൂക്കാലം, ഒരു തുമ്പപ്പൂവിൻ്റെ തിളക്കത്തോടെ നന്മയുടെയും മേന്മയുടെയും നല്ല നാളുകൾ മുന്നിലൂടെ കടന്നു പോകട്ടെ. കാത്തിരിക്കാൻ നമുക്ക് നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന ആ പൊന്നോണത്തിനായിട്ട് എല്ലാവർക്കും ചിങ്ങം ആശംസകൾ നേരുന്നുവെന്ന് പറഞ്ഞിട്ടാണ് ഇക്ക മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇക്കയ്ക്കും ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു അടിപൊളി ദിവസമായി മാറട്ടെ ഇന്നത്തെ ദിവസമെന്ന് ഞാനും തിരിച്ചു വിഷയമാണ് കേട്ടോ. ആൻഡ് അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് മനോജ് ചേട്ടനാണ് കേട്ടോ. ഗുഡ് മോർണിംഗ്. സമയം കൊണ്ട് മാത്രം നിർമ്മിച്ചിരിക്കുന്ന ഒരു ചെറിയ യാത്രയാണ് ജീവിതം. നഷ്ടമായ ഒരു നിമിഷമെങ്കിലും വിലയ്ക്ക് വാങ്ങാൻ കഴിവുള്ള ഒരു ധനികനും ഈ ലോകത്തില്ല എന്ന തിരിച്ചറിവാണ് സമയമെന്ന ജീവിതം വളരെ മനോഹരമാക്കുന്നത്. സ്നേഹപൂർവ്വം സൗഹൃദങ്ങൾക്ക് ഹൃദയപൂർവ്വം നേരുന്നു ശുഭദിനമെന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ മനോജ് ചേട്ടനും നല്ലൊരു അടിപൊളി മൺഡേ ആയി മാറട്ടെ ഇന്നത്തെ ദിവസമെന്ന് വിഷയമാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും പോസിറ്റീവായിട്ടുള്ള കോട്സുകളൊക്കെ നല്ല നല്ല പോസിറ്റീവ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക ഒരു പോസിറ്റീവ് വൈബ് ഒക്കെ തോന്നിക്കുന്ന കോട്സുകളൊക്കെ മനസ്സിലേക്ക് ഓടി എത്തുന്നുണ്ടെങ്കിൽ മെസ്സേജായിട്ട് അയക്കാം കേട്ടോ. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9562664909 എന്ന നമ്പറിലേക്കാണ്. ലൈവിലേക്ക് വിളിക്കേണ്ട നമ്പർ 0474291909 എന്ന നമ്പറിലേക്ക്.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓണം ഇങ്ങെത്തി, ഓണക്കോടി എടുക്കണ്ടേ?
2: ഹേയ്, ഞാൻ ശിൽപ്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേയുള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കിടക്കാച്ചി പട്ടു സാരിയും കിട്ടും.
3: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശിൽപ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, ആന്റീനാഥ്.
2: ശിൽപ ഗോൾഡ്, പ്യുർ ഗോൾഡ്. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
2: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്.
5: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലിയാജ് ഓംബ്രേ വെറും 3999, ബോട്ടോപ്ലാസ്റ്റിയ നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
7: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
8: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
9: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
2: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം.

0: ഈ ഓണം ആസ്മയായ എഫ് എം 90 കേട്ടോണം പാട്ടോണം വൈബോണം. ആസ്മയായ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
2: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട് നെയ്യാറ്റൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
0: അമിത ഭാരവും ജീവിതശൈലി രോഗങ്ങൾക്കും ബൈ പറയാം. മേനോ ജംഗ്ഷനിലുള്ള പ്രൈം ഫിറ്റ് AC പ്രീമിയം ഫാമിലി ജിമ്മിലൂടെ 10 വയസ്സ് മുതൽ 85 വയസ്സ് വരെയുള്ള എല്ലാവർക്കും ഹൈലി ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സണൽ ട്രെയിനേഴ്സിന്റെ സഹായത്തോടുകൂടി ഓണം ഓഫറിൽ ലേഡീസിന് 999 ജെന്റ്സിന് 1999 റുപ്പീസും.
1: പ്രൈം ഫിറ്റ് പ്രീമിയം AC ഫാമിലി ജിം, മേനോ ജംഗ്ഷൻ.
3: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
0: കൈലോ നെറ്റ്സിന്റെ 9-ാമത് ഷോറൂം ഇനി മുതൽ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിലും. ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട പുനലൂർ മണ്ഡലം MLA ശ്രീ സി അജയ് പ്രസാദ് മറ്റു വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം നിർവഹിക്കുന്നു. കൊല്ലം മുതൽ കൊച്ചി വരെ നീളുന്ന 9 ഔട്ട്ലെറ്റുകളിൽ സ്വന്തമായി കൾട്ടിവേറ്റ് ചെയ്ത് പ്രോസസ് ചെയ്തെടുക്കുന്ന സ്വാദിഷ്ടവും ആരോഗ്യപ്രദവുമായ കാഷ്യൂ നട്ട്സിന്റെ ഈ പുതിയ ഷോറൂം ഉദ്ഘാടന വേളയിലേക്ക് ഏവർക്കും സ്വാഗതം. കൈലോ നട്ട്സ്, തൂക്കുപാലത്തിന് സമീപം, TV ജംഗ്ഷൻ, പുനലൂർ.
5: ഈ ഓണക്കാലത്ത് നന്ദലൻ ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
6: നന്ദലൻ ജി മാർട്ട് ലക്ക
5: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED TV, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
1: ഗോപു നന്ദലൻ ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
7: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച്.
8: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
9: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെൻഷൻ, കൊല്ലം.
2: ആശ്രയ FM 90.

0: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക് 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയേഴ്സ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോൺ.
1: BDC-ക്കൊപ്പം ഹെൽത്തി ഓണം, CBC, ലിപിഡ് പ്രൊഫൈൽ, TSH തുടങ്ങി 40 പരം പാരാമീറ്റേഴ്സ് ഓണം പാക്കേജിൽ വെറും 1,299 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. ഫോർ ഫ്രീ ഹോം സാമ്പിൾ കളക്ഷൻ കോൺടാക്ട് 0471-310-700.
0: വിജയ ഡയഗ്നോസ്റ്റിക് സെന്റർ, വിജയ ജൂബിലി ഹോസ്പിറ്റലിന് സമീപം, കൊട്ടാരക്കര.
2: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
3: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം. ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഈ ഓണത്തിന് വമ്പിച്ച കളക്ഷൻസ് ഒരുക്കി പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം. ആകർഷകമായ വെറൈറ്റി ഡിസൈനിലുള്ള റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ടെക്സ്റ്റൈൽ ഗുഡ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോറൂം കൈരളി ജ്വല്ലേഴ്സിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി. ഉദ്ഘാടന ദിനത്തിലെ പർച്ചേസുകൾക്ക് ഓരോ മണിക്കൂറിലും സ്വർണ്ണ നാണയങ്ങൾ സമ്മാനം. ഒപ്പം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും. കൈരളി ജ്വല്ലേഴ്സ്, 6 ജംഗ്ഷൻ, അഞ്ചൽ.
5: Time check. Studio clock ഇപ്പോൾ സമയം കൃത്യം 9 മണി.

0: மார்னிங் மோஜோ.
1: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ നമ്മളിതാ വിഷിംഗ് സെഗ്മെൻറ്റിലൂടെ നമ്മുടെ ലിസണേഴ്സിൻ്റെ വിഷസുകളൊക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കുകയാണല്ലേ. അപ്പോൾ എന്തായാലും ലാസ്റ്റ് മണിക്കൂറിൽ ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ വിഷിംഗ് സെഗ്മെൻറ്റ് വൈൻഡ് അപ്പ് ആകുന്നതിന് മുൻപായിട്ട് നമുക്ക് വാട്സപ്പിൽ ബാക്കി വന്നിരിക്കുന്ന മെസ്സേജ് കൂടി വായിക്കാം. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് റാംജിയാണ് കേട്ടോ. റാംജി ആദ്യം തന്നെ അനുപ്രിയക്കൊരു ഗുഡ് ഡേ വിഷസ് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ റാംജിയുടെ സ്നേഹിത എന്നെടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്ന് നാലാമത് ജന്മദിനം ആഘോഷിക്കുന്ന, ഫോർത്ത് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ആവണി മോൾക്കൊരു അടിപൊളി ഹാപ്പി ബർത്ത്ഡേ അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിഷാണ് അറിയിച്ചിരിക്കുന്നത്. ആൻഡ് നമ്മുടെ ആവണി മോൾക്ക്, ഫോർത്ത് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ആവണി മോൾക്ക് ആസ്പ്രേ ഫോം 90 പേരിൽ ഒത്തിരി ഒത്തിരി സ്നേഹത്തോടു കൂടിയൊരു അടിപൊളി ഹാപ്പി ബർത്ത്ഡേ അറിയിക്കുകയാണ്. ഒപ്പം തന്നെ നമ്മുടെ എല്ലാ ലിസണേഴ്സിനും, ഇവിടെയുള്ള എല്ലാ സ്റ്റാഫുകൾക്കും ഒരു അഡ്വാൻസ് ഹാപ്പി ഓണം കൂടി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ റാംജിക്കും ഒരു അടിപൊളി ദിവസമായിരിക്കട്ടെ, ആൻഡ് ഓൾസോ ഒരു അഡ്വാൻസ് ഹാപ്പി ഓണം കൂടി വിഷയുകയാണ്. നെക്സ്റ്റ് മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് ലക്ഷ്മിയാണ്. ഗുഡ് മോർണിംഗ് ചിങ്ങമൊന്ന്. തുമ്പയും തുളസിയും മുക്കൂറ്റിയും കഥകൾ പറയുന്ന പൊന്നിൻ ചിങ്ങമാസം വരവായി. ഐശ്വര്യത്തിൻ്റെ സമ്പൽ സമൃദ്ധിയുടെ നല്ല ദിനങ്ങൾക്കായിട്ട് പ്രാർത്ഥനയോടെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ലക്ഷ്മിക്കുട്ടിക്ക് ഒരു അടിപൊളി ദിവസമായി മാറട്ടെ ഇന്നത്തെ ദിവസം എന്ന് വിഷയിക്കുകയാണ്. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് തങ്കമണി ടീച്ചറാണ്. നമസ്കാരം ആസ്ഫ്രയ ആൻഡ് അനുഷ, ഏവർക്കും സുഖമല്ലേ? യെസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഗുഡ് മോർണിംഗ്. ഇന്ന് ചിങ്ങമൊന്ന്, തെളിഞ്ഞു കത്തുന്ന നിലവിളക്ക് പോലെ ഐശ്വര്യം നിറയട്ടെ ഈ പുതിയ വർഷം. സ്നേഹപൂർവ്വം നേരുന്നു പുതുവത്സരാശംസകൾ എന്ന് പറഞ്ഞിട്ടാണ് ടീച്ചർ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ടീച്ചറിനും നല്ലൊരു അടിപൊളി ദിവസമായിരിക്കട്ടെ എന്ന് വിഷയിക്കുകയാണ്. ആൻഡ് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് അബേൽ ചേട്ടനാണ്. പൊന്നിൻ ചിങ്ങമാസത്തിൻ്റെ വരവറിയിച്ച് പുതിയൊരു മലയാള വർഷം കൂടി പിറക്കുകയായി. ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞ നല്ല നാളുകൾ വന്നെത്തട്ടെ. നാടിന് അന്നമേകുന്ന എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും വന്ദനം. ഏവർക്കും ഹൃദയം നിറഞ്ഞ ചിങ്ങമൊന്ന്, കർഷക ദിനാശംസകൾ എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജാണ് അയച്ചിരിക്കുന്നത്. ആബേൽ ചേട്ടനും ഒരു അടിപൊളി പുതുവർഷമായി മാറട്ടെ എന്ന് വിഷയിക്കുകയാണ്. ആൻഡ് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ശശികല ചേച്ചിയാണ്, ഫ്രം കൊട്ടാരക്കര. ഹായ് ആസ്ഫ്രയ, ഹായ് അനുഷ, നല്ല ഒരു ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ ചിങ്ങം ഒന്ന്. അത്തം കഴിഞ്ഞ് രണ്ടാം നാളായ ചിത്രദിനമാണ്. നേരുന്നു എല്ലാവർക്കും നല്ലൊരു ഓണം ആയിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ശശികല ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ശേഷിക്കും ഒരു അടിപൊളി ദിവസം വിഷയിക്കുകയാണ്. ആൻഡ് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ദീപചേച്ചിയാണ്. ചിങ്ങമൊന്ന്, പുതുവർഷത്തിൻ്റെ പ്രതീക്ഷകളും ഐശ്വര്യവും സന്തോഷവും നിറഞ്ഞൊരു ചിങ്ങപ്പുലരി നേരുന്നു. ജീവിതത്തിൽ പുതിയ സ്വപ്നങ്ങൾക്കും നല്ല തുടക്കങ്ങൾക്കും വഴിയൊരുങ്ങട്ടെ. ആരോഗ്യവും സമാധാനവും സമൃദ്ധിയും എന്നും കൂടെ ഉണ്ടാകട്ടെ. ഏവർക്കും ഹൃദയം നിറഞ്ഞ ചിങ്ങമൊന്ന് ആശംസകൾ, നന്മ നിറഞ്ഞൊരു പുതുവത്സരം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ജയലേഖ ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ജയലേഖ ചേച്ചിക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് വിഷയിക്കുകയാണ്. ആൻഡ് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് അൻസു ആണ്, ഫ്രം ആലപ്പുഴ. മലയാള മാസം ചിങ്ങമൊന്ന് സുപ്രഭാതം എന്ന് പറഞ്ഞിട്ടാണ് പൻസുവിന് ഒരു അടിപൊളി ഡേ വിഷയുകയാണ്. ഈ ഒരു മെസ്സേജോട് കൂടി തന്നെ ഇന്നത്തെ വിഷിംഗ് സെഗ്മെൻറ്റ് ഇവിടെ വൈൻഡ് അപ്പ് ആവുകയാണ്. വിഷിംഗ് സെഗ്മെൻറ്റ് മാത്രമേ വൈൻഡ് അപ്പ് ആവുന്നുള്ളൂ. ഒരുപാട് അപ്ഡേറ്റുകൾ ഇനിയും കേട്ടറിയാനുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ഫ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഓണം പൊളിക്കാം, ഐജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ് നാവിൻ തുമ്പിൽ. കൊതിയൂറും തനിനാടൻ മത്സ്യ വിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
5: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം.
4: ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം.
5: ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
6: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്, ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
7: അറിഞ്ഞു, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
8: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
7: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
8: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
7: അതുപോലെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
8: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓണനാവട്ടം, വാളകം.
7: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
9: FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: സപ്തസ്വരങ്ങളുടെ മാന്ത്രികത കൊണ്ട് ഓരോ മലയാളിയുടെയും ഹൃദയത്തിൽ സംഗീതത്തിന്റെ അത്ഭുതം തീർക്കുന്ന നാദവിസ്മയം. പ്രണയവും വിരഹവും സന്തോഷവും തന്റെ വിരൽത്തുമ്പിലൂടെ അനശ്വര ഗാനങ്ങളാക്കി മാറ്റിയ മലയാള സിനിമയിലെ ദ മെലഡി കിങ് എം ജയചന്ദ്രൻ എത്തുന്നു ഓണവിശേഷങ്ങളുമായി. ആശ്രയ FM 90.
10: പാട്ടിൽ, ഈ പാട്ടിൽ ഇനിയും നീ ഉണരില്ലേ.
4: കേൾക്കാം 7:00 മുതൽ RJ ശ്രീശാന്തിനൊപ്പം.
11: ഹലോ, ഞാൻ ജയചന്ദ്രൻ. ആശ്രയ FM 90 എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ കവിയെന്ന
4: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, വൈബോണം.
9: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോറൂം കൈരളി ജ്വല്ലേഴ്സിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി. ഉദ്ഘാടന ദിനത്തിലെ പർച്ചേസുകൾക്ക് ഓരോ മണിക്കൂറിലും സ്വർണ്ണ നാണയങ്ങൾ സമ്മാനം. ഒപ്പം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും. കൈരളി ജ്വല്ലേഴ്സ്, 6 ജംഗ്ഷൻ, അഞ്ചൽ.
12: ഞാൻ ഈ കോളേമുക്കാ കാശും കൊണ്ട് എന്താ ഓണക്കോള് നടത്താനാ?
13: എന്റെ ബെമ്പറന്നോരെ നീ ഒരു പൊടിക്കൊന്ന് ഒതുങ്ങ. താൻ ഈ കാശും കൊണ്ട് ചോയ്സ് മാളിലോട്ടൊന്ന് ചെല്ല്. ഓണക്കാലം ആയതുകൊണ്ട് ഒട്ടുമിക്ക സാധനങ്ങളും നിയർ പകുതി കാശിന് കിട്ടും.
12: ചോയ്സിലാകുമ്പോ പരസ്യത്തിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ ഓഫറുകൾ കടയിൽ ചെല്ലുമ്പോ കിട്ടുകയും ചെയ്യും.
13: എടോ, കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റാ ചോയ്സ് മാളിലുള്ളത്. പിന്നെ ഓണക്കോടി എടുക്കാനായിട്ട് പുറത്ത് നിന്ന് കിടന്ന് അലയും വേണ്ട. റെഡിമെയ്ഡിന് ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട് അവിടെ. അതും ചെറിയ പൈസയ്ക്ക്.
12: എന്തായാലും കൊച്ചുമക്കളെ കൂടെ കൊണ്ടുപോകാം. അവർക്ക് അവിടെ പ്ലേ സ്റ്റേഷനും ഉണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ അങ്ങ് പോയാലോ?
13: അതേടോ, നല്ല കാര്യങ്ങൾക്ക് താമസം വേണ്ട.
12: അങ്ങനെ പറയട്ട.
14: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ്, ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.
15: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
16: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
17: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
18: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
19: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
18: ഒരുമിച്ച് കിട്ടാനോ?
17: ഡിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
18: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
17: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
16: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തിരവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
17: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
6: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്. ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ achiancegold.in.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണം പൊന്നോണമാക്കൂ ചിന്നൂസിനോടൊപ്പം. 5 പവന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു ഗോൾഡ് കോയിനും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ 17 സ്വർണ്ണമോതിരങ്ങൾ പിന്നെ ആഘോഷങ്ങൾക്ക് പകിട്ടേകാൻ പട്ടുസാരിയും ചുരിദാറും സമ്മാനമായി ലഭിക്കുന്നു. ഗോൾഡൻ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങി പവന് 400 രൂപ അധികം നേടാം. അതും വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ. മറക്കേണ്ട, ഈ ഓഫർ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 വരെ മാത്രം.
2: വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രി മുക്ക് കുണ്ടറ.

0: ഇപ്പം
1: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
0: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്നവീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
3: ഞാൻ ബെറ്റ് വെക്കാം ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
4: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായി ബമ്പർ സമ്മാനവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ, കൂടാതെ 100 LED TVകൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
2: ബോബു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
5: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്. ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലിയാജ് ഓംബ്രേ വരും 3999, ബോട്ടോപ്ലാസ്റ്റിയ നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999, കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
7: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
8: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
9: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
10: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
11: മാലാഖക്കൂട്ടം എന്ന പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത് കേട്ടോ. നമ്മുടെ കൊല്ലം ജില്ലാ പഞ്ചായത്ത് 2026-27 വർഷം നടപ്പിലാക്കുന്ന മാലാഖക്കൂട്ടം പദ്ധതിയിലേക്ക് BSc നഴ്സിംഗ് അതുകൂടാതെ ജനതാ നഴ്സിംഗ് പാസ്സായവർക്ക് അപേക്ഷിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കേരള നഴ്സിംഗ് കൗൺസിലിൽ രജിസ്റ്റർ ചെയ്ത പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പഞ്ചായത്തുകളിൽ സ്ഥിരതാമസക്കാരായിട്ടുള്ള വനിതകളായിരിക്കണം എന്നുള്ളൊരു ഡിമാൻഡുണ്ട് കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ പരിധിയിലുള്ളവരും വകുപ്പ് അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് മുഖേന പരിശീലനം ലഭിച്ചവരും ഇതിന് അർഹരല്ല എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കാം. അപ്പോൾ ഒരു വർഷത്തേക്കാണ് നിയമനം വരിക. BSc നഴ്സിംഗിന് 10,000 രൂപയും ജനറൽ നഴ്സിംഗിന് 8,000 രൂപ നിരക്കിലുമാണ് പ്രതിമാസ സ്റ്റൈപ്പൻഡ് ലഭിക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അപേക്ഷ, ജാതി, വരുമാനം, യോഗ്യത, പ്രായം ഇവയൊക്കെ തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പുകൾ സഹിതം ഈ വരുന്ന 31-ാം തീയതിക്കകം ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ ഹാജരാകണം എന്നുള്ളൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഡേറ്റ് മറക്കണ്ട, ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഈ വരുന്ന 31-ാം തീയതിക്കകമാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാനായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള ഒരു നമ്പർ പറയാം, നോട്ട് ചെയ്തോളൂ. 0474279999 എന്നതാണ് നമ്പർ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0474279999 എന്നതാണ് നമ്പർ. അപ്പോൾ അപ്ഡേറ്റുകൾ ഇനിയും കേൾക്കാനുണ്ട്, സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ അറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
2: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മ ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മ ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
3: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
4: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
4: 27 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈരളി ജ്വല്ലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആരോ ജംഗ്ഷനിൽ. ഓഗസ്റ്റ് 15 രാവിലെ 11 മണിക്കുള്ള ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ഷോറൂം ഉദ്ഘാടനം ചെയ്യാനും ഡയമണ്ട് സമ്മാനങ്ങൾ നേടാനും സുവർണ അവസരം. കൈരളി ജ്വല്ലേഴ്സ്, ആരോ ജംഗ്ഷൻ, അഞ്ചൽ.
2: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്.
6: 25-ൽ 1 നമുക്ക് അടിച്ചാലോ? 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
7: എന്ത് പറ്റി?
6: അറിഞ്ഞില്ലേ, നന്ദന ജിമാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
1: ഗോപു നന്ദലത്ത് ജിമാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
4: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
2: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
1: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
2: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
1: അതുപോലെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
2: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓണനാവട്ടം, വാളകം.
1: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
3: വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് സാധനങ്ങൾ ലഭിച്ചാലോ? മീനോ ജംഗ്ഷനിൽ ദിയ ടൈൽസ് ഉള്ളപ്പോൾ പിന്നെ ടെൻഷൻ.
4: ടൈൽസ്, ഗ്രാനൈറ്റ്, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, പെയിന്റ്സ് ആൻഡ് സാനിറ്ററി വെയർ തുടങ്ങി എല്ലാ ഐറ്റംസും വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് ലഭിക്കുന്നു.
3: ദിയ ട്രേഡിംഗ് കമ്പനി, മീനോ ജംഗ്ഷൻ.
4: ഏവർക്കും ദിയ ട്രേഡിംഗ് കമ്പനിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: ഈ ഓണത്തിന് വമ്പിച്ച കളക്ഷൻസ് ഒരുക്കി പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം.
1: ആകർഷകമായ വെറൈറ്റി ഡിസൈനിലുള്ള റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ടെക്സ്റ്റൈൽ ഗുഡ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു. പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം, കൊട്ടാരക്കര. അമിത ഭാരവും ജീവിതശൈലി രോഗങ്ങൾക്കും ഇനി ബൈ പറയാം. മീനൂർ ജംഗ്ഷനിലുള്ള പ്രൈം ഫിറ്റ് AC പ്രീമിയം ഫാമിലി ജിമ്മിലൂടെ 10 വയസ്സ് മുതൽ 85 വയസ്സ് വരെയുള്ള എല്ലാവർക്കും ഹൈലി ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സണൽ ട്രെയിനേഴ്സിന്റെ സഹായത്തോടുകൂടി ഓണം ഓഫറിൽ ലേഡീസിന് 999 ജെന്റ്സിന് 1999 റുപ്പീസും.
4: പ്രൈം ഫിറ്റ് പ്രീമിയം AC ഫാമിലി ജിം, മീനൂർ ജംഗ്ഷൻ.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ.
1: ബാലിയാജ് ഓംബ്രേ വരും 3999. ബോട്ടോപ്ലാസ്റ്റിയ, നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 599. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര. കൊയിലോ നെറ്റ്സിന്റെ 9th ഷോറൂം ഇനി മുതൽ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിലും. ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട പുനലൂർ മണ്ഡലം MLA ശ്രീ സി അജയ് പ്രസാദ് മറ്റു വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം നിർവഹിക്കുന്നു. കൊല്ലം മുതൽ കൊച്ചി വരെ നീളുന്ന 9 ഔട്ട്ലെറ്റുകളിൽ സ്വന്തമായി കൾട്ടിവേറ്റ് ചെയ്ത് പ്രോസസ് ചെയ്തെടുക്കുന്ന സ്വാദിഷ്ടവും ആരോഗ്യപ്രദവുമായ കാഷ്യൂ നട്ട്സിന്റെ ഈ പുതിയ ഷോറൂം ഉദ്ഘാടന വേളയിലേക്ക് ഏവർക്കും സ്വാഗതം. കൊയിലോ നട്ട്സ്, തൂക്കുപാലത്തിന് സമീപം, TV ജംഗ്ഷൻ, പുനലൂർ.
6: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
7: Ashraya FM 90, Nadinoppam, Nattarkoppam.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓണം ഇങ് എത്തി, ഓണക്കോടി എടുക്കണ്ടേ?
2: ഹേ, ഞാൻ ശില്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേ ഉള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കിടക്കാജി പട്ടു സാരിയും കിട്ടും.
3: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശില്പ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, അനിനാഥ്.
4: ശില്പ ഗോൾഡ്, പിയർ ഗോൾഡ്.
5: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
6: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
7: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
8: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
9: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം
10: ഡ്രൈവിംഗിനെ കൂടുതൽ മികച്ചതാക്കാൻ ടയർ സ്റ്റേഷൻ, 3D വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസിംഗ്, ടയർ അലോയ് വീൽ ഫിറ്റിംഗ്, നൈട്രജൻ ഫില്ലിംഗ്, അപ്പോളോ, JK, ഫയർ സ്റ്റോൺ ടയേഴ്സ് എന്നിവ ഓണം ഓഫറിലൂടെ സ്വന്തമാക്കാം. ടയർ സ്റ്റേഷൻ നിയർ ജൂബിലി മന്ദിരം, പുലമൺ, കൊട്ടാരക്കര.
11: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്.
12: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലാജ് ഓംബ്രേ വെറും 3999, ബോട്ടോപ്ലാസ്റ്റിയ, നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
13: മാതാപിതാക്കളാവുക ും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
14: കൈലോ നെറ്റ്സിന്റെ 9th ഷോറൂം ഇനി മുതൽ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിലും.
15: ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട പുനലൂർ മണ്ഡലം MLA ശ്രീ സി അജയ് പ്രസാദ് മറ്റു വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം നിർവഹിക്കുന്നു. കൊല്ലം മുതൽ കൊച്ചു വരെ നീളുന്ന 9 ഔട്ട്ലെറ്റുകളിൽ സ്വന്തമായി കൾട്ടിവേറ്റ് ചെയ്ത് പ്രോസസ് ചെയ്തെടുക്കുന്ന സ്വാദിഷ്ടവും ആരോഗ്യപ്രദവുമായ കാഷ്യൂ നട്ട്സിന്റെ ഈ പുതിയ ഷോറൂം ഉദ്ഘാടന വേളയിലേക്ക് ഏവർക്കും സ്വാഗതം.
16: കൈലോ നട്ട്സ്, തൂക്കുപാലത്തിന് സമീപം, TV ജംഗ്ഷൻ, പുനലൂർ.
17: അതെ, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങളുടെ വെഡിംഗ് റിംഗ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ?
18: എങ്കിൽ നേരെ പോന്നോളൂ കൊട്ടാരക്കര കലേപുരം ജംഗ്ഷൻ MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്.
17: ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹമോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
18: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
19: വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സ്, കലേപുരം.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
11: മോർണിംഗ് മോജോ.
10: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ RJ അനൂഷ. കൊല്ലം OBC വിഭാഗത്തിൽപ്പെട്ട പരമ്പരാഗത കരകൗശല വിദഗ്ധർക്ക് പണിയായുധങ്ങൾ ഗ്രാന്റ് നൽകുന്ന ഒരു പദ്ധതിക്ക് പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെബ്സൈറ്റ് വരുന്നത് www.bwin.kerala.gov.in എന്നതാണ്. ഈ ഒരു വെബ്സൈറ്റ് മുഖേന ഓഗസ്റ്റ് 31 അപേക്ഷ സമർപ്പിക്കണം എന്നുള്ളൊരു കാര്യം അറിയിക്കുകയാണ്. അപ്പോൾ വെബ്സൈറ്റ് ഒരിക്കൽ കൂടി പറയാം, www.bwin.kerala.gov.in എന്നതാണ് വെബ്സൈറ്റ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് പിന്നോക്ക വിഭാഗ വികസന വകുപ്പിൻ്റെ കൊല്ലം മേഖല ഓഫീസുമായിട്ട് ബന്ധപ്പെടാം കേട്ടോ. ഒരു കോൺടാക്ട് നമ്പർ കൂടി പറയാം, അതൊന്ന് നോട്ട് ചെയ്തോളൂ. 0474291 എന്നതാണ് നമ്പർ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 കഴിഞ്ഞ് 51 ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്ന് രാവിലെ 7 തൊട്ട് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും അപ്ഡേറ്റുകളും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എന്തായാലും എനിക്ക് മോർണിംഗ് മോജോ വൈൻഡപ്പ് ചെയ്ത് ഗുഡ് ബൈ പറയേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ ഇനിയും നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാറുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ് പ്രേ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇറ്റ്സ് മീ RJ അനുഷ, സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Pere Pardons Golden Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
1: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്.
2: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
3: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
4: ഈ ഓണം സ്വയംവരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
5: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
6: സ്വയംവര സെയിൽസ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം
7: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
8: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
7: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര കൊലമതിലുള്ളപ്പോൾ.
8: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
1: ബിഡിസിക്കൊപ്പം ഹെൽത്തി ഓണം. സിബിസി, ലിപിഡ് പ്രൊഫൈൽ, TSH തുടങ്ങി 40 പരം പാരാമീറ്റേഴ്സ് ഓണം പാക്കേജിൽ വെറും 1299 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. For free home sample collection, contact 0471-310-700. Vijay Diagnostic Center, Vijay Jubilee Hospital, Samibam, Kottarakara.
9: Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
10: ഓണം എത്തി, ഓണക്കോടി എടുക്കണ്ടേ?
11: ഹേ, ഞാൻ ശില്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേയുള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കിട്ട് കാജി പട്ടു സാരിയും കിട്ടും.
12: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശില്പ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക്, കൊട്ടാരക്കര, ആൻഡ് ഈനാഥ്.
13: ശില്പ ഗോൾഡ്, പ്യുവർ ഗോൾഡ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അതെ, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങളുടെ വെഡിംഗ് റിംഗ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ?
2: എങ്കിൽ നേരെ പോന്നോളൂ കൊട്ടാരക്കര കലേപുരം ജംഗ്ഷൻ MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്.
1: ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹമോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
2: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
3: വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സ് കലേപുരം.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
3: ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
5: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഒന്ന് മുതൽ September 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
5: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്. കൊട്ടാരക്കരയ്ക്ക് പർച്ചേസിന് ഇനി ഇരട്ടി മധുരം. ഓണം പ്രമാണിച്ച് നിലവിലെ 50% ഓഫറിന് പുറമെ ഓരോ 2000 രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ന്യൂ ഇന്ത്യൻ ടെക്സ്, KSRTC സ്റ്റാൻഡിന് എതിർവശം, പുലമൺ, കൊട്ടാരക്കര.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
6: ടൈം ചെക്ക്.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 10 മണി.

0: എഫ് എം സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ടു
1: പോകേണ്ടതാണ്.
2: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു റേഡിയോ വണ്ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, റേഡിയോയുടെ സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ല രചനകളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി എന്ന് പറയുന്നത് ആശ്രയ എഫ് എം 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അപ്പൊ നമ്മളെങ്ങനെ നിർത്തി നിൽക്കുന്നത്, നമ്മുടെ സ്വന്തം കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടരികിലാണ് കേട്ടോ. അപ്പോൾ ഇന്നും ഇതിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. സോ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ വണ്ടി വിത്ത് ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ് നാവിൻ തുമ്പിൽ. കൊതിയൂറും തനിനാടൻ മത്സ്യ വിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ. കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
7: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്. ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ, സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും മിനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയസമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർജു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തിരവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
4: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
3: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
3: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലാജ് ഓംബ്രി വെറും 3999. ബോട്ടോപ്ലാസ്റ്റിയ, നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്. ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: ഈ ഓണം പൊന്നോണമാക്കൂ ചില്ലൂസിനോടൊപ്പം. 5 പവന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു ഗോൾഡ് കോയിനും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ 17 സ്വർണ മോതിരങ്ങൾ, പിന്നെ ആഘോഷങ്ങൾക്ക് പകിട്ടേകാൻ പട്ടുസാരിയും ചുരിദാറും സമ്മാനമായി ലഭിക്കുന്നു. ഗോൾഡൻ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങി പവന് 400 രൂപ അധികം നേടാം. അതും വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ. മറക്കേണ്ട, ഈ ഓഫർ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 വരെ മാത്രം.
7: വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രി മുക്ക്, കുണ്ടറ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
2: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
1: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
2: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
1: അതുപോലെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
2: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊട്ടാരക്കര ഓണനാവട്ടം വാളകം.
1: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ. BDC-ക്കൊപ്പം ഹെൽത്തി ഓണം. CBC, ലിപിഡ് പ്രൊഫൈൽ, TSH തുടങ്ങി 40 പരം പാരാമീറ്റേഴ്സ് ഓണം പാക്കേജിൽ വെറും 1299 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. ഫോർ ഫ്രീ ഹോം സാമ്പിൾ കളക്ഷൻ കോൺടാക്ട് 0471-310-700.
3: വിജയ ഡയഗ്നോസ്റ്റിക് സെന്റർ, വിജയ ജൂബിലി ഹോസ്പിറ്റലിന് സമീപം, കൊട്ടാരക്കര.
4: ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: ഞാൻ ഈ കോളേമുക്ക കാശും കൊണ്ട് എന്താ ഓണക്കോള് നടത്താനാ?
6: എന്റെ ബെമ്പറന്നോരെ നീ ഒരു പൊടിക്കൊന്ന് ഒതുങ്ങ. താൻ ഈ കാശും കൊണ്ട് ചോയ്സ് മാളിലോട്ടൊന്ന് ചെല്ല്. ഓണക്കാലം ആയതുകൊണ്ട് ഒട്ടുമിക്ക സാധനങ്ങളും നേർ പകുതി കാശിന് കിട്ടും.
5: ചോയ്സിലാകുമ്പോ പരസ്യത്തിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ ഓഫറുകൾ കടയിൽ ചെല്ലുമ്പോ കിട്ടുകയും ചെയ്യും.
6: എടോ, കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റാ ചോയ്സ് മാളിലുള്ളത്. പിന്നെ ഓണക്കോടി എടുക്കാനായിട്ട് പുറത്ത് നിങ്ങൾ കിടന്ന് അലയും വേണ്ട. റെഡിമെയ്ഡിന് ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട് അവിടെ, അതും ചെറിയ പൈസയ്ക്ക്.
5: എന്തായാലും കൊച്ചുമക്കളെ കൂടെ കൊണ്ടുപോകാം, അവർക്ക് അവിടെ പ്ലേ സ്റ്റേഷനും ഉണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ അങ്ങ് പോയാലോ?
6: അതേടോ, നല്ല കാര്യങ്ങൾക്ക് താമസം വേണ്ട.
5: അങ്ങനെ പറയട്ടാ.
7: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ്, ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.
2: ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
8: Yes, once again we are back on Radio 1D with me, RJ Srishant, on Ashraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടരികിലെത്തി നിന്ന് ഒരുപാട് പേര് പരിചയപ്പെട്ടോണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് കാക്കിയിൽ ഒരു ചേട്ടനുണ്ട്. ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ, പേരെങ്ങനെയാണ്?
9: എന്റെ പേര് റഹീം.
8: റഹീം, നിക്ക വീടടുത്ത് തന്നെയാണോ?
9: വീടടുത്താണ്.
8: അടുത്ത് തന്നെയാണ്. ശരി, വീട്ടിൽ ആരൊക്കെയുണ്ട്?
9: വീട്ടിൽ ഭാര്യയുണ്ട്, രണ്ട് മക്കളുണ്ട്.
8: മക്കളൊക്കെ എന്താ ചെയ്യുന്നത്?
9: ഒരാളെ കല്യാണം കഴിച്ചു വിട്ട്, ഒരാള് പഠിക്കുന്നു.
8: പഠിക്കുകയാണ്? എന്താ പഠിക്കുന്നത്?
9: ഇപ്പം BEd പഠിക്കുന്നു.
8: അതെ, ടീച്ചറാവാൻ
9: കാത്തിരിക്കുകയാണല്ലോ.
8: ശരി, അപ്പൊ ചേട്ടൻ എന്താ ചെയ്യുന്നത്?
9: ഞാൻ ഓട്ടോ ഓടിക്കുന്നു.
8: നമ്മുടെ പാവങ്ങളുടെ വണ്ടി ഇങ്ങനെ മെരുകി പോയിക്കൊണ്ടിരിക്കുകയാണ്.
9: പാവങ്ങളുടെ വണ്ടി ഇപ്പൊ ആകെപ്പാടെ കഷ്ടപ്പാടില്ല.
8: കഷ്ടപ്പാടിലാണ്?
9: അതെ.
8: അതെന്ത് പറ്റി?
9: അത് ഈ പ്രിയദർശിനി വന്നതോടുകൂടിയേ പാസഞ്ചേഴ്സ് കുറവാ.
8: ഇപ്പൊ ഞാൻ ഒരുപാട് ഓട്ടോ ചേട്ടന്മാരെ ഇങ്ങനെ പരിചയപ്പെടാറുണ്ട്. അവരൊക്കെ പറയുന്ന സെയിം കാര്യം ഇത് തന്നെയാണ്. പ്രിയദർശിനിയുടെ കടന്നവരോട് കൂടി നമുക്ക് ഓട്ടത്തിന് ഭയങ്കര കുറവ് വന്നിട്ടുണ്ട്. ഓട്ടോ ചേട്ടന്മാരെ തട്ടുകടാന്ന് പറയാറുണ്ട്.
9: അതെ അതെ, പ്രിയദർശിനി ഞങ്ങളെ ഒരുപാട് ബാധിച്ചു. തീർച്ചയായിട്ടും, ഞങ്ങളിപ്പം ഒരു ഓട്ടം വിട്ട് റിട്ടേൺ ഒക്കെ വരുമ്പോ എങ്ങനായാലും 50 രൂപ ഒക്കെ കിട്ടുന്ന, 5 പൈസ കിട്ടുന്നില്ല. പെണ്ണുങ്ങളെല്ലാം പ്രിയദർശിനി നോക്കി എങ്ങനെ നിൽക്കുക.
8: സ്ത്രീകൾക്കെല്ലാം പ്രിയദർശിനി മതിയല്ലേ? ശരി ശരി. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു ഉടനെ തന്നെ സർക്കാർ ഇതിനു വേണ്ട ഒരു നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷയുണ്ട്. കാരണം അങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട്.
9: തീർച്ചയായിട്ടും ഇതിന് സർക്കാർ ഒരു നടപടി എടുക്കണം, അതാണ് ഞങ്ങളുടെ അഭിപ്രായം.
8: നമ്മൾ സാധാരണപ്പെട്ട ആൾക്കാർ അങ്ങനെ ജീവിക്കുമല്ലേ.
9: പട്ടിണിയായി പോകും ഒന്നാമതി മഴയായിട്ട്. അതുമല്ല, ഇതിപ്പോ ചാർജ് കൂട്ടാവുക്കത്തില്ല. ഓട്ടം കുറവാന്ന് പറഞ്ഞാൽ ചാർജ് കൂട്ടിയുണ്ടല്ലോ. ഈ കയറുന്നവരെ പോലെ ഇനി കയറത്തില്ല. മനസ്സിലായോ?
8: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ചുരുക്കം പറഞ്ഞാൽ കുറച്ച് കഷ്ടത്തിലാണ്. അപ്പൊ എന്തായാലും നോക്കാൻ ചേട്ടാ, നമുക്ക് ഭാവിയിലെങ്കിലും ഇതിനൊരു മാറ്റം വരുന്ന പ്രതീക്ഷിക്കാം. അപ്പൊ എന്തായാലും നമ്മളകൃത് നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടികളെത്തി ഒരുപാട് പേരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവം പരിചയപ്പെട്ടത് നമ്മുടെ റഹീമിക്കാണ് കേട്ടോ. അപ്പൊ എന്നാലും റഹീമിക്കോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർ.

0: നിങ്ങളുടെ വിവാഹ മോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
1: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
2: വിസ്മയം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കലയപുരം.
3: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
4: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്. ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൻ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ബിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
7: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്
8: കൊയിലോ നെറ്റ്സിന്റെ 9-ാമത് ഷോറൂം ഇനി മുതൽ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിലും.
9: ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട പുനലൂർ മണ്ഡലം MLA ശ്രീ സി അജയ് പ്രസാദ് മറ്റു വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം നിർവഹിക്കുന്നു. കൊല്ലം മുതൽ കൊച്ചി വരെ നീളുന്ന 9 ഔട്ട്ലെറ്റുകളിൽ സ്വന്തമായി കൾട്ടിവേറ്റ് ചെയ്ത് പ്രോസസ് ചെയ്തെടുക്കുന്ന സ്വാദിഷ്ടവും ആരോഗ്യപ്രദവുമായ കാഷ്യൂ നട്ട്സിന്റെ ഈ പുതിയ ഷോറൂം ഉദ്ഘാടന വേളയിലേക്ക് ഏവർക്കും സ്വാഗതം. കൊയിലോ നട്ട്സ്, തൂക്കുപാലത്തിന് സമീപം, TB ജംഗ്ഷൻ, പുനലൂർ. ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലിയാജ് ഓംബ്രി വരും 3999. ബോട്ടോപ്ലാസ്റ്റിയ, നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
10: ഓണം എത്തി, ഓണക്കോടി എടുക്കണ്ടേ?
4: ഹേ, ഞാൻ ശിൽപയിൽ നിന്നും സ്വർണം വാങ്ങുന്നേയുള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കിട്ട് കാജി പട്ടു സാരിയും കിട്ടും.
11: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശിൽപ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക്, കൊട്ടാരക്കര.
12: ശിൽപാ ഗോൾഡ്, പിയർ ഗോൾഡ്.
13: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
14: 18-ാം പടി, മുഖന്തരുണി അസോസിയേറ്റ് തുടരും. പ്ലൂട്ടോ എന്ന സിനിമകളിലൂടെ മലയാള പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ ദ ചാമിംഗ് ആക്ട്രസ് ആർഷ ബൈജു എത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90. ഓഗസ്റ്റ് 18 വൈകുന്നേരം 7 മണി മുതൽ ആർജു അനാമയ്ക്കോടൊപ്പം.
15: ഹലോ, ഞാൻ ആർത്ത ചാന്ദിനി ബൈജു. ആശ്രയ FM 90 കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ലിസണേഴ്സും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
14: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അതെ, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങളുടെ വെഡിംഗ് റിംഗ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ?
2: എങ്കിൽ നേരെ പോന്നോളൂ കൊട്ടാരക്കര കലേപുരം ജംഗ്ഷൻ MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്.
1: ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹമോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
2: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
3: വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സ് കലേപുരം.
4: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്.
5: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
4: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
6: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
4: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
7: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
1: കൊട്ടാരക്കരയ്ക്ക് പർച്ചേസിന് ഇരട്ടി മധുരം. ഓണം പ്രമാണിച്ച് നിലവിലെ 50% ഓഫറിന് പുറമെ ഓരോ 2,000 രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ന്യൂ ഇന്ത്യൻ ടെക്സ് KSRTC സ്റ്റാൻഡിന് എതിർവശം, പുലമൺ, കൊട്ടാരക്കര.
3: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
8: Yes, we are back on Radio 1D with me, RJ Srishant, on Astraya FM 90, Nadinuppum, Nattarkuppum. Yes, appa nammal angarathu nammude railway station de tottarigilethi nammude rahimikkode ingane varthanam parnirikkana. Appa ikkode korchu karyangal kudu chodikkanu. Appa ikka appa nerthe parnirulla minimum charge inde karyam. Appa eppozhengilum ee 30 rupayil ninnu minimum charge kootanam ennu thonnirundo?
9: Charge kootti kaniya ulla oru karyathilla njangal avane ee railway ide pass ullavara oru varshathine 5000 rupaya aanu ee railway pass eduthatta njangal ivide kidakkunnu. ഈ റെയിൽവേ പാസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മാത്രമല്ല കിട്ടുന്നത്, പുറത്തുള്ള വണ്ടികൾ മൊത്തം വന്ന് ഓട്ടോ എടുത്തുകൊണ്ട് പോവുക. അതും ഞങ്ങൾ 5,000 രൂപ മുടക്കിയിട്ട് ഇവിടെ കിടന്നിട്ട് അതിനും പ്രയോജനമില്ല. പിന്നെ നേരത്തെ ഈ ഇവിടെ നിന്ന് ലോങ് ഓട്ടോ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ എഗ്മോർ വരെ പോയിക്കൊണ്ടിരുന്ന ട്രെയിനാണ്. എഗ്മോർ നിന്ന് ചെന്നൈ എഗ്മോറേ, അത് ഞങ്ങൾക്ക് നല്ല ഓട്ടോ ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ ആളുണ്ടായിരുന്നു. അതിപ്പോൾ അവർ താമ്പരമാക്കി, താമ്പരം എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം ഏതാണ്ട് ഒരു വർഷമായി താമ്പരം എന്ന് വരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അതിനകത്ത് യാത്രക്കാരും കുറവാണ്.
10: എല്ലാം കൊണ്ട് നമുക്ക് കുറച്ച് തട്ടുകയാണ്
9: മൊത്തത്തിൽ തട്ടുകയാണ്.
10: അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, ഭാവിയിലെങ്കിലും നല്ലൊരു മാറ്റം വരുന്നത് പ്രതീക്ഷിക്കാം. ഉടനെ തന്നെ സർക്കാർ ഇതിനുള്ള നടപടി സ്വീകരിക്കുക എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എന്തായാലും ചേട്ടാ, നമുക്ക് പ്രതീക്ഷ മുൻപോട്ട് പോകാം.
9: ഈ ട്രെയിനിൻ്റെ കാര്യം തന്നെ നമ്മുടെ MB ശ്രദ്ധയിൽപ്പെടുത്തണം. അതാണ് ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത്. അതായത് ഈ താമ്പരം എന്നുള്ളത് അങ്ങ് എഗ്മോർ വരെ ആക്കണം. അതിന് പെട്ടെന്നൊരു നടപടി ഉണ്ടാവണം.
10: അപ്പോൾ എന്തായാലും അധികാരികൾ വേണ്ട നടപടി എടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ചേട്ടാ, അപ്പോൾ ഇന്ന് അത്താണ്, അപ്പം ഓണത്തിൻ്റെ ഒരുക്കങ്ങൾ അവിടെ വരെയായി.
9: ഓണത്തിനൊന്നും ഇതുവരെ ഒന്നും ഒരുങ്ങിയിട്ടില്ല, കാശില്ല.
10: ഈ 10 ദിവസമേ ഉള്ളൂ.
9: 10 ദിവസമേ ഉള്ളൂ. ഇനി വേണം, ഓടി വേണം ഈ ഓണത്തിന് ഒരുങ്ങാൻ.
10: എങ്ങനെയാണ് വീട്ടിലെ ആഘോഷങ്ങളൊക്കെ? എങ്ങനെയാണ്, വലിയ ആഘോഷങ്ങളാണ്?
9: വലിയ ആഘോഷമൊന്നും ഇല്ല. എന്നാലും നമ്മൾ പണ്ടും പോലെ ആഘോഷിക്കുന്ന ഓണവും ക്രിസ്മസും പെരുന്നാളും എല്ലാം ആഘോഷിക്കുന്ന നമുക്കെല്ലാം ഉള്ളതാ.
10: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പം എന്തായാലും ആഘോഷിക്കാൻ റെഡി ആയിരിക്കുകയാണ്. അപ്പം മക്കളൊക്കെ ഒത്തുകൂടി ആയിരിക്കുമല്ലോ?
9: എല്ലാവരും വരും വരും. അതെ, മക്കളൊക്കെ വരും, എല്ലാവരും ഒത്തുകൂടിയാണ്. നമുക്ക് ഇങ്ങനെ ഒരു ആഘോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലുള്ള മലയാളികൾക്ക് അതൊരു ദേശീയ ഉത്സവമല്ലേ. അപ്പം നമ്മൾ തീർച്ചയായിട്ടും എല്ലാവരും ഒത്തുകൂടും.
10: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും സന്തോഷമായിട്ട് ഇരിക്കാൻ സാധിക്കട്ടെ. മുൻപേ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും ഓട്ടോ കേട്ടെ, എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ജീവിതം പഴയതിനേക്കാൾ മനോഹരമായിട്ട് പോകാൻ സാധിക്കട്ടെ. അപ്പൊ എന്തായാലും അഡ്വാൻസ് ഹാപ്പി ഓണം കേട്ടോ.
9: ഹാപ്പി ഓണം.
10: ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലെ തൊട്ടരികിലെത്തി ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപം പരിചയപ്പെട്ടത് ഓട്ടോ ജീവനക്കാരനായ റഹിമിക്കാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അതെ, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങളുടെ വെഡിംഗ് റിംഗ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ?
1: എങ്കിൽ നേരെ പോന്നോളൂ കൊട്ടാരക്കര കലേപുരം ജംഗ്ഷൻ MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്.
0: ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹമോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
1: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
2: വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സ് കലേപുരം.
3: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്.
4: ഹോം ഡോക്, വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
0: കൈലോ നട്സിന്റെ 9-ാമത് ഷോറൂം ഇനി മുതൽ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിലും. ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട പുനലൂർ മണ്ഡലം MLA ശ്രീ സി അജയ് പ്രസാദ് മറ്റു വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം നിർവഹിക്കുന്നു. കൊല്ലം മുതൽ കൊച്ചി വരെ നീളുന്ന 9 ഔട്ട്ലെറ്റുകളിൽ സ്വന്തമായി കൾട്ടിവേറ്റ് ചെയ്ത് പ്രോസസ് ചെയ്തെടുക്കുന്ന സ്വാദിഷ്ടവും ആരോഗ്യപ്രദവുമായ കാഷ്യൂ നട്സിന്റെ ഈ പുതിയ ഷോറൂം ഉദ്ഘാടന വേളയിലേക്ക് ഏവർക്കും സ്വാഗതം. കൈലോ നട്സ്, തൂക്കുപാലത്തിന് സമീപം, TV ജംഗ്ഷൻ, പുനലൂർ.
5: ഈ ഓണക്കാലത്ത് നന്ദലക് ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
6: നന്ദലക് ജി മാർട്ട്
5: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി 25 ബലേനോ കാറുകൾ, 100 LED TV, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
7: ഗോപു നന്ദലക് ജി മാർട്ട്, MC റോഡ് കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
8: പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
9: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
10: ഈ ഓണം സ്വയം വരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
11: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം, കൂടാതെ നിരവധി സമ്മാനങ്ങളും.
12: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
13: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
0: ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, നാട്ടോണം, വൈബോണം. ശ്രേയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്.
5: വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് സാധനങ്ങൾ ലഭിച്ചാലോ? മീനോ ജംഗ്ഷനിൽ ദിയാ ടൈൽസ് ഉള്ളപ്പോൾ പിന്നെന്തിന് ടെൻഷൻ?
6: ടൈൽസ്, ഗ്രാനൈറ്റ്, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, പെയിന്റ്സ് ആൻഡ് സാനിറ്ററി വെയർ തുടങ്ങി എല്ലാ ഐറ്റംസും വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് ലഭിക്കുന്നു.
5: ദിയ ട്രേഡിംഗ് കമ്പനി, മീനോ ജംഗ്ഷൻ.
6: ഏവർക്കും ദിയ ട്രേഡിംഗ് കമ്പനിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
7: ഓണം എത്തി, ഓണക്കോടി എടുക്കണ്ടേ?
8: ഹേ, ഞാൻ ശില്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേയുള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കിട്ട് കാജി പട്ടു സാരിയും കിട്ടും.
9: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശില്പ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, ആൻഡ് ഏനാഥ്.
10: ശില്പ ഗോൾഡ്, പ്യുവർ ഗോൾഡ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്.
2: 27 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈരളി ജ്വല്ലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആരോ ജംഗ്ഷനിൽ. ഓഗസ്റ്റ് 15 രാവിലെ 11 മണിക്കുള്ള ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ഷോറൂം ഉദ്ഘാടനം ചെയ്യാനും ഡയമണ്ട് സമ്മാനങ്ങൾ നേടാനും സുവർണ അവസരം. കൈരളി ജ്വല്ലേഴ്സ്, ആരോ ജംഗ്ഷൻ, അഞ്ചൽ.
3: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര
4: JM Architects, Government Approved, ISO Certified, Civil Engineers and Builders. Contact 944-771-7171.
2: അമിത ഭാരവും ജീവിതശൈലി രോഗങ്ങൾക്കും ഇനി ബൈ പറയാം. മെയിൻ റോഡ് ജംഗ്ഷനിലുള്ള പ്രൈം ഫിറ്റ് AC പ്രീമിയം ഫാമിലി ജിമ്മിലൂടെ 10 വയസ്സ് മുതൽ 85 വയസ്സ് വരെയുള്ള എല്ലാവർക്കും ഹൈലി ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സണൽ ട്രെയിനേഴ്സിന്റെ സഹായത്തോടുകൂടി ഓണം ഓഫറിൽ ലേഡീസിന് 999 ജെന്റ്സിന് 1999 റുപ്പീസും.
5: പ്രൈം ഫിറ്റ് പ്രീമിയം AC ഫാമിലി ജിം, മെയിൻ റോഡ് ജംഗ്ഷൻ.
2: മെക്സ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Yes, once again we are back on Radio One Day with me RJ Srishant Onashraya FM 19 Nadinoppum Natargoppum. Yes, appo nammal ingarthe nammude railway station de tottarigilethi innu oru vaadu nalla manushare ingane parichayapettondirikkana de tottarthu helmet okke vechiru chetan undu chetane onnu parichayapadam cheta per enganeyana
1: per Jos George
0: Jos eta veedu adu thaniyano
1: veedu adu thanne
0: veetil aarukke undu
1: ra amma wife rendu kuttigal
0: makkalokke enda cheyune
1: moothaalu degree kaiyinu rendavathan plus 2 padikkunu
0: okay sari appo plus 2 nokke varumba life il oru valiya stage nikkana oru valiya kadambayana alle engottu പോകണമെന്ന് നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുന്ന സമയമാണ്. അപ്പൊ അച്ഛന്റെ ഒരു അഡ്വൈസ് ഒക്കെ എന്താ, ഒരു ഉപദേശം ഒക്കെ എന്താ?
1: ഉപദേശം നല്ലോണം പഠിക്കുക, ജോലി നേടുക, അവരുടെ പിന്നെ ജീവിതം അങ്ങനെ അവർ തന്നെ കണ്ടെത്തുക, അങ്ങനെ
0: അത്രയേ ഉള്ളൂ
1: അല്ലേ. ഒരു മാർഗനിർദ്ദേശം നമ്മൾ കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ, ബാക്കി അവർ തന്നെ കണ്ടെത്തുക.
0: തീർച്ചയായും തീർച്ചയായും. അപ്പം ഇളയ മകനെ ഇന്നതാക്കണം എന്നുള്ള ആഗ്രഹം എന്തെങ്കിലും ഉണ്ടോ?
1: ഇന്ന് തന്നെ ആവണമെന്ന് നമ്മുടെ അങ്ങനെ ഒന്നുമില്ല, അവരുടെ ആഗ്രഹം പോലെ. പിന്നെ അദ്ദേഹത്തിന് പ്ലസ് ടു SSLC കഴിഞ്ഞിട്ട് കൊമേഴ്സ് ആണ് എടുത്തേക്കുന്നത്. അക്കൗണ്ടിംഗ് ഫീൽഡിലോട്ട് പോകണമെന്ന് പുള്ളിക്ക് ഒരു ആഗ്രഹം. അങ്ങനെ അതേപോലെ
0: ഭാവിയിൽ ഒരു CA CMA ആവട്ടെ അല്ലേ? ശരി ശരി. അപ്പൊ ചേട്ടൻ എന്താ ചെയ്യുന്നത്?
1: ഞാൻ ഗവൺമെന്റ് സർവീസിലാണ്. ഞാൻ താലൂക്ക് സപ്ലൈ ഓഫീസ് ഇവിടെ അല്ല, കുട്ടിക്കാനം പിരിമേട് താലൂക്ക് സപ്ലൈ ഓഫീസ് വർക്ക് ചെയ്യുന്നു.
0: കുട്ടിക്കാനത്താണ്? എങ്ങനെയുണ്ട് ഇടുക്കിയൊക്കെ?
1: ഇടുക്കി നല്ല സ്ഥലമാണ്, കുട്ടിക്കാനമാണ്. ഇടുക്കി മൊത്തം ഭാഗം ഞാൻ പോയിട്ടില്ല, കുട്ടിക്കാനം പിരിമേടിന്റെ ആ ഭാഗങ്ങളും ജോലിയായിട്ട് 6 മാസം ആയതേ ഉള്ളൂ ഇപ്പം അവിടെ പോയിട്ട്. പിന്നെ ഇവിടുത്തെ കാലാവസ്ഥയായിട്ട് നോക്കുമ്പോൾ ഈ സമയം വളരെ നല്ല തണുപ്പാണ്. രാത്രിയിലൊക്കെ 18-17 താഴെ പോകാറുണ്ട്. അപ്പോൾ നമുക്കത് സഹിക്കാൻ പറ്റുന്നതിന് പരിധിയിലാണ്. ഉടനെ തന്നെ നാട്ടിലേക്ക് ട്രാൻസ്ഫർ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു.
0: ആക്ച്വലി നമ്മൾ നോക്കുമ്പോഴേ നമ്മുടെ കാലാവസ്ഥ കൊണ്ടൊക്കെ നമ്മുടെ നാട് നല്ലതാണ്. പക്ഷെ എന്നാൽ പോലും ആ ഒരു പ്രകൃതി സൗന്ദര്യം അല്ലേ, പിരിമിഡ് എന്നൊക്കെ പറയുമ്പോൾ എന്ത് മനോഹരമാണല്ലേ.
1: ഓക്കെ, ആ പ്രകൃതി സൗന്ദര്യവും മതം അതൊക്കെ നോക്കുമ്പോൾ നമുക്ക് വ്യത്യസ്തമായിട്ട് തോന്നും. പിന്നെയും നമ്മൾ അങ്ങനെയൊക്കെ ആണെങ്കിലും കുറേ ദിവസം കഴിയുമ്പോൾ നമ്മുടെ നാടിനെ മിസ് ചെയ്യും. പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹം, അത് നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്നു.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ്. എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ്. നാവിൻ തുമ്പിൽ കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
5: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
6: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
7: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: റിയാലിറ്റി ഷോയിലൂടെ ജനശ്രദ്ധ നേടിയ ഗായിക, മികച്ച ആലാപന ശൈലിയിലൂടെ ചുരുങ്ങിയ കാലം കൊണ്ട് തെന്നിന്ത്യൻ സിനിമകളിൽ തന്റേതായ ഇടം നേടി. 2023 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള സംസ്ഥാന അവാർഡ് സ്വന്തമാക്കി. നമ്മുടെ ഇഷ്ട ഗായികയായി മാറിയ ദ ബ്യൂട്ടിഫുൾ സിംഗർ മൃദുല വാര്യറത്തുന്നു ആശ്രയ FM 90. കേൾക്കാം 19 ആഗസ്റ്റ് ബുധനാഴ്ച രാത്രി 7 മണി മുതൽ RJ ഏലക്കുട്ടിയോടൊപ്പം.
8: എല്ലാവർക്കും നമസ്കാരം, മൃദുല വാര്യറാണ്. ആശ്രയ FM 90 കേൾക്കുന്ന എല്ലാ ലിസണേഴ്സിനും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, വായ്പോണം.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
1: കൈലോ നെറ്റ്സിന്റെ 9-ാമത് ഷോറൂം ഇനി മുതൽ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിലും. ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട പുനലൂർ മണ്ഡലം MLA ശ്രീ സി അജയ് പ്രസാദ് മറ്റു വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം നിർവഹിക്കുന്നു. കൊല്ലം മുതൽ കൊച്ചി വരെ നീളുന്ന 9 ഔട്ട്ലെറ്റുകളിൽ സ്വന്തമായി കൾട്ടിവേറ്റ് ചെയ്ത് പ്രോസസ് ചെയ്തെടുക്കുന്ന സ്വാദിഷ്ടവും ആരോഗ്യപ്രദവുമായ കാഷ്യൂ നട്ട്സിന്റെ ഈ പുതിയ ഷോറൂം ഉദ്ഘാടന വേളയിലേക്ക് ഏവർക്കും സ്വാഗതം. കൈലോ നട്ട്സ് തൂക്കുപാലത്തിന് സമീപം TV ജംഗ്ഷൻ പുനലൂർ. കൊട്ടാരക്കരയിൽ 35 സേവന പാരമ്പര്യമുള്ള ആശ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.
2: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
1: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, ഫൈവോണം. ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Yes, once again we are back on Radio 1T with me, RJ Srishant, on Astraya FM 90, Nadinoppam, Nattarkoppam. Yes, appo nammal angarathu nammude railway station le thottarikkilathu nammude Josenodu ingane vartanam parannirikkana. Appo chetnodu korchu karyangal kurichu chodikkanundu. Appo cheta, nammude ee Instagramilum social media lokke ee nirantharam nammude Kollam jillaye patti oru vaadu adikshevangal kaliyakkalokke eppozhum kelkarundu. Athil chetante abhiprayam endha?
1: Kollam namukku etra kuttam parannalum anganeokke nammal mattu jillakkaru kuttam parannalum namukku nammude ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് നമ്മളിപ്പോ ഈ കൊല്ലം ജില്ല വിട്ടു പോയി, ഞാൻ പത്തനംതിട്ട ജോലി ചെയ്തിട്ടുണ്ട്, തിരുവല്ല, അങ്ങനെ. അപ്പൊ അവരൊക്കെ നമ്മളെ തെക്കൻ കൊല്ലം തിരുവനന്തപുരം ജില്ലക്കാരെ ഒരുപാട് ഇങ്ങനെ അങ്ങനെയാണ് നിങ്ങളാണെന്ന്. പക്ഷെ നമ്മൾ അവിടെ ചെന്ന് നിൽക്കുമ്പം നമ്മൾ അതിനേക്കാളും വേറെ പല ഭാഗങ്ങളും നമ്മൾ വ്യത്യസ്തരാണെന്ന് നമുക്ക് തോന്നുന്നു അവിടെ ചെലപ്പോ.
2: ആക്ച്വലി ചേട്ടൻ പറഞ്ഞത് തന്നെ ഞാൻ ചോദിക്കട്ടെ, പ്രത്യേകിച്ച് മറ്റൊരു ജില്ലയിൽ വർക്ക് ചെയ്ത ഒരാൾക്ക് എപ്പോഴും കളിയാക്കൽ നേരിട്ട് വന്നേക്കാം, ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം അല്ലേ. അപ്പം ഈ കൊല്ലം ജില്ലയെ പറ്റി എപ്പോഴും ഈ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലൊക്കെ എപ്പോഴും ഇങ്ങനെ കളിയാക്കലുണ്ട്, ഒരു അധിക്ഷേപമുണ്ട്. ആക്ച്വലി നമ്മൾ കൊല്ലം ജില്ലക്കാർ അത്ര പ്രശ്നക്കാരാണോ?
1: ഒരിക്കലുമല്ല. നമ്മള് പിന്നെ ഇതിപ്പോ അത് പറയുന്നില്ല, നമ്മൾ പറയത്തില്ലേ, നമ്മള് സ്നേഹിച്ച് നമ്മൾ ചങ്ക് പറിച്ചു കൊടുക്കുന്നു പറഞ്ഞല്ലേ. അപ്പൊ നമ്മുടെ ഈ രണ്ട് ജില്ലകളുടെയും ഒരു പ്രത്യേകത, തിരുവനന്തപുരത്തിന്റെയും ഞാൻ ഏകദേശം നമ്മുടെ നമ്മൾ കുറച്ചുകൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, അത് എനിക്ക് എങ്ങനെയാണ് തോന്നുന്നത്. അപ്പൊ അവര് കുറ്റം പറയുന്ന കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ നമ്മൾ പറയും കേരളത്തിന്റെ പേര് ഏത് ജില്ലയിൽ പോയാലും അവിടെയും വ്യത്യസ്തരായ ആൾക്കാർ ഇതേപോലെ തന്നെ ചീത്ത മനുഷ്യരും കാണും, നല്ല രീതിയിലൂടെ കാണും. അപ്പൊ നമ്മളെ അത്രത്തോളം അവരിൽ നിന്ന് പിന്നിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും ഇല്ല. ഒരുപടി ചിലപ്പോൾ പല സ്നേഹത്തിന്റെ കാര്യത്തിലൊക്കെ ചിലപ്പോൾ നമ്മൾ ഒരുപടി മുമ്പിലായിരിക്കും, അതാണ് എന്റെ.
2: തീർച്ചയായും തീർച്ചയായും. അപ്പം ഇനി ഓണത്തിന് 10 ദിവസമുള്ള എങ്ങനെയാണ് ഓണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ അവിടെ പറയും?
1: സിവിൽ സപ്ലൈസിലൊക്കെ ആയതുകൊണ്ട് അവിടെ ഇതിന്റെ ഞങ്ങൾക്ക് ജോലി തിരക്ക് കുറച്ചുകൂടെ കൂടുതലുണ്ട്. ഞങ്ങള് സപ്ലൈക്കോ അല്ല, സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ അവിടുന്ന് നമ്മള് അവിടെ സെക്ഷൻ ക്ലർക്കാണ് വർക്ക് ചെയ്യുന്നത്. എന്നാലും അവിടുത്തെ ഇൻസ്പെക്ടർമാരും ഓഫീസറും പിന്നെ പല ഡിപ്പാർട്ട്മെന്റ് ചേർന്നുള്ള പരിശോധനകളും എല്ലാം താലത്ത് എല്ലായിടത്തും നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കണക്കുകൂടിപ്പും ഇങ്ങനെ കുറച്ച് തിരക്കായിരിക്കും ഓണത്തിന്റെ. പിന്നെ എന്നാലും ഓണത്തിന്റെ ഇടയ്ക്ക് ഞങ്ങൾ ഓണാഘോഷമൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശനിയാഴ്ചയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയോ ഇവിടെ നടത്തുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ എല്ലാവരും ആഘോഷത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഈ മഴയുടെ പ്രശ്നം അവിടെ ഉണ്ട്, മഴക്കെടുതി ഉണ്ട്, അങ്ങനെ അതിന്റെ ഒരു ഇതുണ്ട്.
2: ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും എല്ലാത്തിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ജോലിയുടെ ഇടയ്ക്ക് ഓണം ആഘോഷിക്കാൻ റെഡിയായി നിൽക്കുകയാണ്. ശരി, അപ്പൊ എന്തായാലും പരിചയപ്പെട്ടത് സന്തോഷം, അഡ്വാൻസ് ഹാപ്പി ഓണം കേട്ടോ.
1: ഓക്കെ, താങ്ക് യു.
2: ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ തൊട്ടരകിലെത്തി ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം പരിചയപ്പെട്ടത് ജോസേട്ടനെയാണ് കേട്ടോ. അത് ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഒപ്പം
1: പടം കണ്ടു ഇന്റർനാഷണൽ ലെവൽ.
2: ആ എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയം വരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം, കൂടാതെ നിരവധി സമ്മാനങ്ങളും.
3: കേരളത്തിൽ ഉടനീളം ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലാജ് ഓംബ്രി വെറും 3999, ബോട്ടോപ്ലാസ്റ്റിയ നാനോ പ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 599, കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
5: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
3: ഈ ഓണം പൊന്നോണമാക്കൂ ചിന്നൂസിനോടൊപ്പം. 5 പവന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു ഗോൾഡ് കോയിനും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ 17 സ്വർണ മോതിരങ്ങൾ, പിന്നെ ആഘോഷങ്ങൾക്ക് പകിട്ടേകാൻ പട്ടുസാരിയും ചുരിദാറും സമ്മാനമായി ലഭിക്കുന്നു. ഗോൾഡൻ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങി പവന് 400 രൂപ അധികം നേടാം. അതും വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ. മറക്കേണ്ട, ഈ ഓഫർ August 20 മുതൽ September 5 വരെ മാത്രം.
6: വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രി മുക്ക് കുണ്ടറ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
1: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
3: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
2: കൊട്ടാരക്കരയ്ക്ക് പർച്ചേസിനി ഇരട്ടി മധുരം. ഓണം പ്രമാണിച്ച് നിലവിലെ 50% ഓഫറിന് പുറമെ ഓരോ 2,000 രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ന്യൂ ഇന്ത്യൻ ടെക്സ് KSRTC സ്റ്റാൻഡിന് എതിർവശം പുലമൺ കൊട്ടാരക്കര. മെക്സ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സുഷിൻ ഷാബ്, ഗോപി സുന്ദർ, ദേവശ്രീ പ്രസാദ് എന്നീ സൂപ്പർ ടാലന്റഡ് മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ പാട്ടുകളിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ പാട്ടുകാരൻ. ജനകീയ പാട്ടിന്റെ വലിയ താളവുമായി ജീവിതവും സംഗീതവും തുറന്നു പറയാൻ പ്രിയ കലാകാരൻ പ്രണവം ശശി എത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.

0: കേൾക്കാം ആഗസ്റ്റ് 20 വൈകുന്നേരം 7 മണി മുതൽ RJ ഏലിക്കുട്ടിയോടൊപ്പം.
1: നമസ്കാരം, ഞാൻ പ്രണവം ശശി, പാലക്കാടാണ്. ആശ്രയ FM 90 ശ്രോതാക്കൾക്ക് എന്റെ മനസ്സ് നിറഞ്ഞ ഓണാശംസകൾ.
0: അപ്പൊ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, വൈബോണം.

0: Yes, once again we are back on Radio 1D with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടരികിലെത്തി. ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടോണ്ടിരിക്കുകയാണ്. ദേ തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ, പേരെങ്ങനെയാണ്?
1: എന്റെ പേര് ലെനിൻ.
0: ലെനിൻ, അയ്യോ, മേ വിപ്ലവരുടെ പേരൊക്കെയാണല്ലോ. ശരി, വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് വൈഫുണ്ട്, കുഞ്ഞുണ്ട്, പപ്പയുണ്ട്, അമ്മയുണ്ട്, രണ്ട് പെങ്ങന്മാരുണ്ട്.
0: വലിയ ഫാമിലിയാ. എങ്ങനെ പോകുന്നു ജീവിതമൊക്കെ?
1: കുഴപ്പമില്ല, ഫ്രഷായിട്ട് പോകുന്നു.
0: ഹാപ്പിയാ?
1: ഹാപ്പിയാണ്.
0: ഓക്കെ, ഇന്ന് അതുപോലെ പോകാൻ സാധിക്കട്ടെ. എന്താ ചെയ്യുന്നത്?
1: ഞാനിപ്പോ വണ്ടി ഡ്രൈവറാണ്.
0: ഡ്രൈവറാണ്? ഓട്ടോയാണോ?
1: ഓട്ടോയുണ്ട്, ഒരു സ്കൂൾ ബസ്സിൽ ഉണ്ട്, സെന്റ് മേരീസ് ഉണ്ട്.
0: ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും ഡ്രൈവിംഗ് ഫീൽഡ് ഇറങ്ങിയിട്ട് എത്ര നാളായി?
1: കുറച്ചാളായി.
0: കുറച്ചാളായി, വർഷങ്ങളുടെ കണക്കാണോ?
1: അതന്നെ.
0: എന്തുകൊണ്ട് ഈ ഡ്രൈവിംഗ് ഫീൽഡ് ജീവിത മാർഗമായിട്ട് തിരഞ്ഞെടുത്തത്?
1: കുറച്ചാൾ പുറത്തുണ്ടായിരുന്നു, പിന്നെ ഇത് പണി അറിയാവുന്നതുകൊണ്ട് തന്നെ ഇപ്പൊ ഇതിൽ തുടരുന്നു.
0: ഓക്കെ, ശരി. അവിടെ ഗൾഫിൽ എവിടെയായിരുന്നു?
1: ഗൾഫില് ദുബായിലായിരുന്നു.
0: ദുബായിലായിരുന്നു. എന്തുകൊണ്ടാ പ്രവാസി അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോരുന്നത്?
1: പ്രവാസി ജീവിതം അതല്ല, ഇടയ്ക്ക് ഇവിടെ വന്നു, പിന്നെ ഇങ്ങോട്ട് പോകാൻ പറ്റിയില്ല. പിന്നെ പോകാൻ പോകുന്നുണ്ട്, അതുവരെ ഇങ്ങനെ ഡ്രൈവിംഗ് പണി തന്നെ.
0: ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും ഉടനെ പോകും. അപ്പൊ എന്തായാലും അതുവരെ നമ്മള് ഡെയിലി ലൈഫ് മുൻപോട്ട് പോകണല്ലോ. അപ്പം ചെറിയ വരുമാനത്തിന് വേണ്ടി നമ്മള് നമുക്ക് അറിയാവുന്ന തൊഴിലായ ഡ്രൈവിംഗ് ഫീൽഡ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുക അല്ലേ?
1: അതെ അതെ.
0: ശരി ശരി. എങ്ങനെ ഓട്ടോ ഒക്കെ ഉണ്ടോ?
1: ഓട്ടം കുഴപ്പമില്ല, കുഴപ്പമില്ല, ഒരു ഓട്ടം വന്നതാണ്.
0: അപ്പൊ എന്തായാലും സന്തോഷമായിട്ട് പോട്ടെ. പഴയതിനേക്കാൾ നന്നായിട്ട് ഓട്ടം കിട്ടോട്ടെ. പരിചയപ്പെട്ടതിൽ സന്തോഷം
1: കേട്ടോ.
0: ഓക്കെ. അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടരികളിൽ നിന്ന് ഒരുപാട് പേരെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പരിചയപ്പെട്ടത് കുട്ടനാടക സ്വദേശിയായ ലെനിൻ ചേട്ടനെയാണ് കേട്ടോ. അത് ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: മെയ് മാസം മനസ്സിനുള്ളിൽ മഴത്തുള്ളിയായി തുള്ളി തുള്ളി.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

Yes, we are back on Radio Vandi with me, RJ Srishant, on Astraya FM 90, Nadinoppum, Nattarkoppum. അപ്പൊ നമ്മൾ അങ്ങനെ ഇന്ന് റേഡിയോയുമായി നമ്മുടെ സ്വന്തം കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടരകളിൽ നിന്ന് ഒരുപാട് നല്ല മനുഷ്യരെ പരിചയപ്പെട്ടു അല്ലേ. കുറച്ച് പേരുടെ നല്ല വിശേഷങ്ങളും അനുഭവങ്ങളും അതിലുപരി നല്ല നല്ല അഭിപ്രായങ്ങളും കേട്ടു. അപ്പോൾ റേഡിയോ വണ്ടിക്ക് ഇതേ തൽക്കാലം ഇവിടുന്ന് വണ്ടിതിരിക്കേണ്ട സമയമായി. എന്നിരുന്നാലും റേഡിയോ വണ്ടിയുടെ യാത്രകളൊന്നും ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. മറ്റൊരു വിഷയമായി ഞാൻ വീണ്ടും വരും. അപ്പോൾ നിങ്ങളുടെ ശബ്ദമായ റേഡിയോ വണ്ടി കേട്ടുകൊണ്ടേയിരിക്കൂ. സോ ഇറ്റ്സ് മീ ആർ ജെ ശ്രീശാന്ത് സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: കൈലോ നെറ്റ്സിന്റെ 9-ാമത് ഷോറൂം ഇനി മുതൽ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിലും.
5: ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട പുനലൂർ മണ്ഡലം MLA ശ്രീ സി അജയ് പ്രസാദ് മറ്റു വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം നിർവഹിക്കുന്നു.
6: കൊല്ലം മുതൽ കൊച്ചി വരെ നീളുന്ന 9 ഔട്ട്ലെറ്റുകളിൽ സ്വന്തമായി കൾട്ടിവേറ്റ് ചെയ്ത് പ്രോസസ് ചെയ്തെടുക്കുന്ന സ്വാദിഷ്ടവും ആരോഗ്യപ്രദവുമായ കാഷ്യൂ നട്ട്സിന്റെ ഈ പുതിയ ഷോറൂം ഉദ്ഘാടന വേളയിലേക്ക് ഏവർക്കും സ്വാഗതം.
5: കൈലോ നട്ട്സ്, തൂക്കുപാലത്തിന് സമീപം, TV ജംഗ്ഷൻ, പുനലൂർ.
7: ഞാൻ ബെറ്റ് വെക്കാം ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
8: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായി ബമ്പർ സമ്മാനവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
9: ഗോപു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
10: You are listening to ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
11: ചാലക്കുടിയുടെ മണ്ണിൽ നിന്നും നാടൻ പാട്ടിലേക്ക് വിസ്മയം തീർത്ത ഗായിക അജഗജാന്തരം എന്ന സിനിമയിലൂടെ പിന്നണി ഗാനരംഗത്തേക്ക് അരങ്ങേറ്റം കുറിച്ച് പിന്നീട് നിരവധി നാടൻ പാട്ടുകളിലൂടെ നമ്മെ ആവേശം കൊള്ളിച്ച ദ വേഴ്സറ്റൈൽ സിംഗർ പ്രസീത ചാലക്കുടി എത്തുന്നു ആശ്രയ FM 90.

0: കേൾക്കാം ഓഗസ്റ്റ് 21 വെള്ളിയാഴ്ച രാത്രി 7 മണി മുതൽ ആർജി ഏഴുകുട്ടിയോടൊപ്പം.
1: നമസ്കാരം, ഞാൻ പ്രസിദ്ധ ചാലക്കുടി, ആശ്രയ FM 90 എല്ലാ പ്രേക്ഷകർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: അപ്പൊ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, വൈബോണം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിക് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു ക്യാസിക് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ടോൺ ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം ക്യാസിക് കഫേയുമായിട്ട് ഇതാ എത്തിച്ചേർന്നിരിക്കുന്നത് ആർ ജെ അനൂഷയാണ് കേട്ടോ. അങ്ങനെ റേഡിയോ വണ്ടിയുടെ സമയം ഇതാ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ 12 മണി അടിക്കുന്നതോടുകൂടിയിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് 2 മണി വരെ നിങ്ങൾ പ്രിയപ്പെട്ട ലിസണേഴ്സിൻ്റെ സമയമാണ് കേട്ടോ. നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് ഏത് തന്നെയാണെങ്കിലും ലൈവിലൂടെ മെസ്സേജ് അയച്ചും കോൾ ചെയ്തും ഒക്കെ റിക്വസ്റ്റ് ചെയ്യാനുള്ള സമയമാണ്. അപ്പോൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്, ലൈവിലേക്ക് വിളിച്ചോ മെസ്സേജ് അയച്ചോ ഒക്കെ പാട്ടുകൾ റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 0474291909094749 എന്ന നമ്പറിലേക്കാണ് വിളിച്ച് പാട്ടുകളൊക്കെ റിക്വസ്റ്റ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ വിളിച്ചിട്ട് കണക്ട് ആയില്ലെങ്കിൽ മെസ്സേജ് അയക്കാം. കാരണം ഒരുപാട് പേര് വിളിച്ചുകൊണ്ടിരിക്കുന്നു, കണ്ടിന്യൂസ്ലി വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മുടെ ക്യാസിക് കഫേ എന്ന് പറയുന്നത്. അപ്പം കോള് കണക്ട് ആകാനായിട്ട് നല്ല പാടായിരിക്കും, അതുകൊണ്ട് തന്നെ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526649090 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ എന്തായാലും ഐശ്വര്യമായിട്ട് കാസറ്റ് കഫേ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. രണ്ട് നല്ല പാട്ടുകളാണ് വരുന്നത്. കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
0: ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
3: രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ് നാവിൻ തുമ്പിൽ. കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
4: ഞാൻ ഈ കോളമുക്ക കാശും കൊണ്ട് എന്താ ഓണക്കോള് നടത്താനാ?
5: എന്റെ ബെമ്പറന്നോരെ, നീ ഒരു പൊടിക്കൊന്ന് ഒതുങ്ങ. താൻ ഈ കാശും കൊണ്ട് ചോയ്സ് മാളിലോട്ടൊന്ന് ചെല്ല്. ഓണക്കാലം ആയതുകൊണ്ട് ഒട്ടുമിക്ക സാധനങ്ങളും നിയർ പകുതി കാശിന് കിട്ടും.
4: ചോയ്സിലാകുമ്പോ പരസ്യത്തിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ ഓഫറുകൾ കടയിൽ ചെല്ലുമ്പോ കിട്ടുകയും ചെയ്യും.
5: എടോ, കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റാ ചോയ്സ് മാളിലുള്ളത്. പിന്നെ ഓണക്കോടി എടുക്കാനായിട്ട് പുറത്ത് നിന്ന് കിടന്ന് അലയും വേണ്ട. റെഡിമെയ്ഡിന് ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട് അവിടെ, അതും ചെറിയ പൈസയ്ക്ക്.
4: എന്തായാലും കൊച്ചുമക്കളെ കൂടെ കൊണ്ടുപോകാം, അവർക്ക് അവിടെ പ്ലേ സ്റ്റേഷനും ഉണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ അങ്ങ് പോയാലോ?
5: അതേടോ, നല്ല കാര്യങ്ങൾക്ക് താമസം വേണ്ട.
4: അങ്ങനെ പറയട്ട.
6: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ്, ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.
0: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
7: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
2: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
1: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
2: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
1: അതുപിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
2: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓണനാവട്ടം, വാളകം.
1: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
4: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
5: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
2: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം. ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
7: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
8: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
9: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണ അവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
10: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം.
11: ആശ്രയ എഫ്എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
12: ആസിഡ് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
13: വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫേ. ഇഷ്ടംപോലെ പാട്ടുകളുമായിട്ട് ഇതാ കൂടെയുള്ളത് ആർജെ അനുഷയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി കഴിഞ്ഞ് 22 മിനിറ്റിന് ഇങ്ങനെ എത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പാട്ടുകളൊക്കെ ചോദിച്ച് വാങ്ങിക്കാനായിട്ട് ലൈവിലേക്ക് വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474-291-9090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ, 9526490 എന്ന നമ്പറിലേക്ക്. അപ്പോൾ എന്തായാലും ഇതാ പാട്ട് വാങ്ങിക്കാനായിട്ട് ഒരു കോളർ ഇവിടെ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ, ഹലോ, ഹലോ. ഓക്കെ, ആ ഒരു കോള് ഡ്രോപ്പ് ആയിരിക്കണം. അപ്പോൾ ഇതുപോലെ ഡ്രോപ്പ് ആകുന്ന സിറ്റുവേഷനിൽ മെസ്സേജ് അയച്ചിട്ടാണെങ്കിലും നിങ്ങളുടെ പാട്ടുകൾ റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, 9526690090 എന്ന നമ്പറിലേക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന മെസ്സേജസ് ഓരോന്നായിട്ട് വായിക്കാം. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ദക്ഷിണയാണ് കേട്ടോ. ഹായ് ആസ്ഫ്രയ, എനിക്ക് മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമേ എന്ന സോങ് പ്ലേ ചെയ്ത് തരുമോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദക്ഷിണ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു പാട്ട് തന്നെയാണ് ദക്ഷിണ ചോദിച്ചിരിക്കുന്നത്. വെട്ടമെന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചിത്രാമയും അതുപോലെ തന്നെ എം ജി ശ്രീകുമാർ സാറും ഈ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വേർഷൻ തന്നെ നമുക്ക് കേൾക്കാം. ആൻഡ് നമുക്കൊരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. ആ മെസ്സേജ് അയച്ചിരിക്കുന്നത് ശശികല ചേച്ചിയാണ്. ഹായ് ആസ്ഫ്രയ, ഹായ് അനുഷ, നല്ലൊരു ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ 1st വിഷയികയാണ്. ആൻഡ് ഒരു സോങ് വേണം, ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ എന്ന് തുടങ്ങുന്ന പാട്ട് എനിക്കും എൻ്റെ മക്കൾക്കും വേണ്ടിയാണ്. പിന്നെ എൻ്റെ വീട്ടിലെ എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ശശികല ചേച്ചി ഈ ഒരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് ചിങ്ങം ഒന്നുകൂടിയാണല്ലേ. ചിങ്ങം ഒന്നെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓണത്തിൻ്റെ ആർപ്പുവിളികളും കാര്യങ്ങളും ഒക്കെ ഓടിയെത്തുകയായി. എന്തായാലും ഈ ഒരു ഓണപ്പാട്ടും കേൾക്കാം, ആൻഡ് ഒരു സിനിമാ പാട്ടും കേൾക്കാം. ഇതുപോലെ നിങ്ങൾക്കും ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ട് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0474-291-90 എന്ന നമ്പറിലേക്ക്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ്, തനിനാടൻ മത്സ്യ വിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ. നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്ക്.

0: Mere Pardon's Golden Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
1: 25-il onnu namukku adichalo, 100-il edengil onnu kittanum mathi.
2: Endu patti?
1: Parannille, Nandra G-Mart Lakkalakkayil, bumper sammanamayi narakkeduppilude 25 Baleno carukal, koodathe 100 LED TV-kal, 100 gold coin-ukal, 100 silver coin-ukal, 100 washing machine-ukal enningane kodikkanakkina roopayude sammanangalum offer-ukalum, oppam ettavum kuranja vilayumayi price challenge-um.
3: Gobunandile G-Mart, MC Road Kunnakkara Petrol Pumpin sameepam Kottarakkara. ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
5: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
6: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
5: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ
6: JM ആർക്കിടെക്ട്സ് ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ്.

0: Civil engineers and builders. Contact 944-771-7171.
1: You are listening to Australia FM 90. Naadinoppam, naattaarkoppam.
2: Yasit Coffee.
3: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
4: അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് പാട്ട് കേട്ട് വി ആർ ബാക്ക് ഹോൺ ഗ്യാസിറ്റ് കഫേ വിത്ത് മീ ആർ ജെ അനുഷ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി കഴിഞ്ഞ് 35 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ പാട്ടുകളൊക്കെ മനസ്സിലേക്ക് ഓടി എത്തുന്നുണ്ടെങ്കിൽ അതും നമ്മുടെ ഈ ഒരു പാട്ട് ഈ ഒരു ഗ്യാസിറ്റ് കഫേ എന്ന പ്രോഗ്രാമിലൂടെ ലിസണേഴ്സിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ കേൾക്കുന്ന സമയത്ത് നമുക്കാണെങ്കിലും മനസ്സിലേക്ക് ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ട് കടന്നു വരുമല്ലേ, പെട്ടെന്ന് അത് കേൾക്കാനുള്ള ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ആഗ്രഹം വരികയാണെങ്കിലും അടിച്ചു നിൽക്കേണ്ട, ലൈവിലേക്ക് വിളിച്ച് നിങ്ങളുടെ പാട്ടുകൾ പറയാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 0444291909 എന്ന നമ്പറിലേക്കാണ്, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526649090 എന്ന നമ്പറിലേക്ക്. അപ്പോൾ എന്തായാലും അടുത്തൊരു കോളർ വെയിറ്റിംഗിലാണ്. ഹലോ ഹലോ ഹലോ. ഓക്കെ, ആ ഒരു കോളിന് ഡ്രോപ്പ് ആയിരിക്കണം. അപ്പോൾ ഇതുവരെ ഡ്രോപ്പ് ആകുന്ന സിറ്റുവേഷനിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526649090 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന മെസ്സേജസ് ഓരോന്നായിട്ട് വായിക്കാം. ഹായ് ആസ്പ്രേയ, എൻ്റെ പേര് ശരത് എന്നാണ്. അഡ്വാൻസ് ഹാപ്പി ഓണം വിഷസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ശരത്തിനും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഓണം വിഷസ് നമ്മുടെ ഭാഗത്ത് നിന്ന് അറിയിക്കുകയാണ്. ബോളിവുഡ് ടൈംസ് എന്ന മൂവിയിലെ ഗോഡ് സോങ് വെച്ച് തരണം. ഇത് നിപ്പോൺ ടൊയോട്ടയിലെ എല്ലാ സെയിൽസ് ഓഫീസർ, സെയിൽസ് മാനേജറിനും പിന്നെ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ശരത്തെ ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു പാട്ട് തന്നെയാണ്, നല്ലൊരു അടിപൊളി പാട്ട് തന്നെയാണ് ശരത്തെ ചോദിച്ചിരിക്കുന്നത്. ശരത്തിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ട് നമ്മൾ വെച്ച് തരുന്നതായിരിക്കും. ആൻഡ് അടുത്തൊരു മെസ്സേജ് നമുക്ക് വന്നിരിക്കുന്നത്, ഹായ് ആശ്രയ, പനവേലി കണ്ണങ്കോട് നിന്ന് രാജിയാണ്. വീട്ടിലെല്ലാവർക്കും വേണ്ടി മണിച്ചേട്ടൻ്റെ ഒരു പാട്ട് വെച്ച് തരണേന്ന് പറഞ്ഞുകൊണ്ടാണ് രാജിശേഷി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ മണിച്ചേട്ടൻ്റെ വലിയൊരു ആരാധികയാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും മണിച്ചേട്ടൻ്റെ നല്ലൊരു പാട്ട് തന്നെ രാജശേഷിക്ക് വേണ്ടിയിട്ടും ഫാമിലിയിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടും നമ്മൾ കാസറ്റ് കഫിലൂടെ വെച്ച് തരുന്നതായിരിക്കും. അപ്പോൾ രണ്ട് നല്ല പാട്ടുകൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എല്ലാ കസ്റ്റമേഴ്സിനും ഒരു ഗോൾഡ് കോയിനും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ 17 സ്വർണ്ണ മോതിരങ്ങൾ പിന്നെ ആഘോഷങ്ങൾക്ക് പകിട്ടേകാൻ പട്ടുസാരിയും ചുരിദാറും സമ്മാനമായി ലഭിക്കുന്നു. ഗോൾഡൻ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങി പവന് 400 രൂപ അധികം നേടാം. അതും വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ. മറക്കേണ്ട, ഈ ഓഫർ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 വരെ മാത്രം.
2: വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രി മുക്ക്, കുണ്ടറ.
3: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
1: കൊട്ടാരക്കരയ്ക്ക് പർച്ചേസിന് ഇരട്ടി മധുരം. ഓണം പ്രമാണിച്ച് നിലവിലെ 50% ഓഫറിന് പുറമെ ഓരോ 2,000 രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ന്യൂ ഇന്ത്യൻ ടെക്സ് KSRTC സ്റ്റാൻഡിന് എതിർവശം പുലമൺ കൊട്ടാരക്കര. കൊയിലോ നട്സിന്റെ 9th ഷോറൂം ഇനി മുതൽ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിലും. ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട പുനലൂർ മണ്ഡലം MLA ശ്രീ സി അജയ് പ്രസാദ് മറ്റു വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം നിർവഹിക്കുന്നു. കൊല്ലം മുതൽ കൊച്ചി വരെ നീളുന്ന 9 ഔട്ട്ലെറ്റുകളിൽ സ്വന്തമായി കൾട്ടിവേറ്റ് ചെയ്ത് പ്രോസസ് ചെയ്തെടുക്കുന്ന സ്വാദിഷ്ടവും ആരോഗ്യപ്രദവുമായ കാഷ്യൂ നട്സിന്റെ ഈ പുതിയ ഷോറൂം ഉദ്ഘാടന വേളയിലേക്ക് ഏവർക്കും സ്വാഗതം. കൊയിലോ നട്സ്, തൂക്കുപാലത്തിന് സമീപം, TV ജംഗ്ഷൻ, പുനലൂർ.
4: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആരോഗ്യത്തിന്റെ പഞ്ച്
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വില കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: നന്മയുടെ രുചി ആരോഗ്യത്തിന്റെ ഉറവ്.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
5: പെരെ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.

0: ആശ്രയ എഫ്എം 90. ഇനി ആകാശവാണി
1: പ്രധാന വാർത്തകൾ. രാഷ്ട്ര നിർമ്മാണത്തിൽ നിർണായക സംഭാവനകൾ നൽകിയവർക്കുള്ള ദേശീയ അനുഭവ പുരസ്കാരങ്ങൾ കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. കേന്ദ്രമന്ത്രി സർബാനന്ദ് സോനോവാൾ മുഖ്യാതിഥിയാകും. ജാർഖണ്ഡിൽ നിയമന പരീക്ഷാ ക്രമക്കേടുകളിൽ പ്രതിഷേധിച്ച് സമരം നടത്തുന്ന വിദ്യാർത്ഥികളുമായി സംസ്ഥാന സർക്കാർ ഇന്ന് ഉച്ചയ്ക്ക് ചർച്ച നടത്തും. ബീഹാറിലെ അശോക്ധാം ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും 7 മരണം. അനുശോചനം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഒഡീഷയിലും പശ്ചിമബംഗാളിലും ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. രാഷ്ട്ര നിർമ്മാണത്തിൽ നിർണായക സംഭാവനകൾ നൽകിയവർക്കുള്ള ഈ വർഷത്തെ ദേശീയ അനുഭവ പുരസ്കാരം ഇന്ന് സമ്മാനിക്കും. ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് പുരസ്കാരം കൈമാറും. പെൻഷൻ മിത്ര ഹാൻഡ്ബുക്കിന്റെയും രാജ്യവ്യാപകമായ ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് മാർഗരേഖകളുടെയും പ്രകാശനവും ഉണ്ടാകും. ചോദ്യപേപ്പറുകളിലുണ്ടായ പിശകുകളിലെ പരാതിയെ തുടർന്ന് UGC നെറ്റ് പരീക്ഷയിലെ ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങളുടെ പുനഃപരീക്ഷ September 9-10 തീയതികളിൽ നടക്കുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. 9-ാം തീയതി രാവിലെ 9 മുതൽ 12 വരെ ആദ്യ ഷിഫ്റ്റിൽ ഇംഗ്ലീഷും അതേ ദിവസം ഉച്ചയ്ക്ക് 3 മുതൽ വൈകുന്നേരം 6 വരെ കൊമേഴ്സ് പരീക്ഷയും നടക്കും. സോഷ്യോളജി പരീക്ഷ September 10 രാവിലെ 9 മുതൽ 12 വരെ ആദ്യ ഷിഫ്റ്റിൽ നടക്കും. 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കൽ എന്ന ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയുടെ പ്രധാന പ്രമേയത്തിന് കീഴിലാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. പരിസ്ഥിതി വർക്കിംഗ് ഗ്രൂപ്പ്, കാലാവസ്ഥാ വ്യതിയാനം, സുസ്ഥിര വികസനം എന്നിവ കൈകാര്യം ചെയ്യുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് ചേരും. ബീഹാറിലെ അശോക്ധാം ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും 7 സ്ത്രീകൾ മരിച്ചു. സാവൻ മാസത്തിലെ 3-ാം തിങ്കളാഴ്ച ജലാഭിഷേക ചടങ്ങിനായി ക്ഷേത്ര പരിസരത്ത് ഭക്തർ ഒത്തുകൂടിയപ്പോഴാണ് അപകടം ഉണ്ടായത്. 10-ലധികം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ബീഹാർ സർക്കാർ 4 ലക്ഷം രൂപ വീതം ധനസഹായം നൽകും. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, മുഖ്യമന്ത്രി സാമ്രാട് ചൌധരി എന്നിവർ അതീവ ദുഃഖം രേഖപ്പെടുത്തി. യുവജനങ്ങളെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി കൂടുതൽ ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവിഷ്കരിച്ച ഇലക്ട്രൽ ലിറ്ററസി ക്ലബിന്റെ 2-ാം ഘട്ടത്തിന് ഇന്ന് തുടക്കമാകും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ELC 2.0 ഇന്ന് പട്നയിൽ ഉദ്ഘാടനം ചെയ്യും. ഒരു റിപ്പോർട്ട്.
2: യുവ പൌരന്മാരെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ 2018 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ട്രൽ ലിറ്ററസി ക്ലബ്ബുകൾക്ക് തുടക്കമിട്ടത്. ELC 2.0 കീഴിൽ അടുത്ത 6 മാസത്തിനുള്ളിൽ രാജ്യത്തുടനീളമുള്ള 15 ലക്ഷം സ്കൂളുകളിലും 70,000 കോളേജുകളിലും 1,420 സർവകലാശാലകളിലും ഇത്തരം ക്ലബ്ബുകൾ രൂപീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഈ ക്ലബ്ബുകളെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശൃംഖലയായ ECI നെറ്റുമായി ബന്ധിപ്പിക്കും. തെരഞ്ഞെടുപ്പ് അവബോധം, ഡിജിറ്റൽ ഇടപെടലുകൾ, ജനാധിപത്യ പ്രക്രിയയിൽ പൌരന്മാരുടെ പങ്കാളിത്തം എന്നിവയ്ക്ക് പുതിയ ഉണർവ് നൽകുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് ഇലക്ട്രൽ ലിറ്ററസി ക്ലബ്ബുകൾ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ജാർഖണ്ഡിൽ നിയമന പരീക്ഷകളിൽ ക്രമക്കേടുകൾ ആരോപിച്ച് നടക്കുന്ന സമരം 24-ാം ദിവസത്തിലേക്ക് കടന്നു. JSSC CGL പരീക്ഷ റദ്ദാക്കണമെന്നും ക്രമക്കേടുകളിൽ CBI അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ്. അതേസമയം പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് സംസ്ഥാന സർക്കാർ ചർച്ചയ്ക്കായി ക്ഷണിച്ചിട്ടുണ്ട്. 2027 സെൻസസിനായുള്ള സെൽഫ് എന്യൂമറേഷൻ ജമ്മുകശ്മീരിലെ ചില ഇടങ്ങളിലും ലഡാക്കിലും ആരംഭിച്ചു. August 31 വരെയാണ് സമയപരിധി. രാജ്യത്തെ ആദ്യ വെർച്വൽ മൃഗശാല മധ്യപ്രദേശിലെ ഇൻഡോറിൽ പ്രവർത്തനം ആരംഭിച്ചു. മൃഗശാലയിൽ 14D സിനിമാ തിയേറ്ററും വെർച്വൽ ജംഗിൾ സഫാരിയും സജ്ജീകരിച്ചിട്ടുണ്ട്. സാങ്കേതിക വിദ്യയിലൂടെ വന്യജീവികളെയും പ്രകൃതിയെയും കുറിച്ച് പഠിക്കാൻ കുട്ടികൾക്കും വിനോദസഞ്ചാരികൾക്കും ഇവിടെ അവസരം ലഭിക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ പേരിൽ സമൂഹമാധ്യമങ്ങളിൽ AI നിർമ്മിത വീഡിയോ പ്രചരിക്കുന്നതായി കേന്ദ്ര സർക്കാർ. റഫാൽ വിമാനങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷണ കമ്മീഷൻ രൂപീകരിക്കുമെന്ന് രാഷ്ട്രപതി പ്രസ്താവന നടത്തുന്ന വീഡിയോ വ്യാജമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം സ്ഥിരീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
2: പൊതുമേഖലാ ബാങ്കുകൾക്കായി ഉന്നതതല സമിതി ഉടൻ രൂപീകരിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ന്യൂഡൽഹിയിൽ രണ്ടു ദിവസത്തെ പൊതുമേഖലാ ബാങ്ക് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. ശുപാർശകൾ പരിഗണിച്ച് ബാങ്കിംഗ് പരിഷ്കാരങ്ങൾ തീരുമാനിക്കുന്നത് സമിതിയായിരിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു. രാജ്യത്തെ ഏറ്റവും സുപ്രധാന വാണിജ്യ കവാടമായി വിഴിഞ്ഞം തുറമുഖം മാറുന്നതിന് ഔദ്യോഗിക തുടക്കം കുറിച്ച് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി എക്സിം പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: വിഴിഞ്ഞം തുറമുഖ വികസനത്തിന്റെ അടുത്ത ചുവടുവയ്പായിരിക്കും ഈ നീക്കം. മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. ആഗോള ഷിപ്പിംഗ് കമ്പനികൾ, ലോജിസ്റ്റിക് സ്ഥാപനങ്ങൾ, കയറ്റുമതിക്കാർ, നിക്ഷേപകർ, വ്യവസായ പ്രമുഖർ എന്നിവർ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ കേരളത്തിന്റെ മാരിടൈം സാമ്പത്തിക വികസന കാഴ്ചപ്പാട് അവതരിപ്പിക്കും.
2: കേരളത്തിൽ 16 കോച്ചുകളുമായി വന്ദേഭാരത് ട്രെയിൻ സർവീസ് ഇന്നു മുതൽ ആരംഭിക്കും. എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ ഇന്ന് ഉച്ചയ്ക്ക് 1:30 നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഫ്ളാഗ് ഓഫ് ചെയ്യും. ബംഗളൂരു എറണാകുളം വന്ദേഭാരത് രാവിലെ 5:10 പുറപ്പെട്ട് ഉച്ചയ്ക്ക് 1:50 എറണാകുളത്തെത്തും. തിരികെയുള്ള സർവീസ് ഉച്ചയ്ക്ക് 2:20 പുറപ്പെട്ട് രാത്രി 11 ബംഗളൂരുവിലെത്തും. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി ഏകദിന മാധ്യമ ശില്പശാല സംഘടിപ്പിക്കും. ആലപ്പുഴ ചേർത്തലയിലെ വെളിയിൽ കാസിലിൽ നാളെ രാവിലെ നടക്കുന്ന ശില്പശാല ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് ടി കെ ഉദ്ഘാടനം ചെയ്യും. പിഐബി തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ റീജിയൻ വി പളനിസ്വാമി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ഒഡീഷയിലും ഗംഗാതീരത്തോട് ചേർന്നുള്ള പശ്ചിമബംഗാൾ പ്രദേശങ്ങളിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി. ഛത്തീസ്ഗഡ്, കിഴക്കൻ മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. ജമ്മുകശ്മീർ, ബീഹാർ, ജാർഖണ്ഡ്, കർണാടക, ഒഡീഷ, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. അസമിൽ പ്രളയക്കെടുതികൾ നേരിടുന്ന കുടുംബങ്ങൾക്ക് ഇടക്കാല ധനസഹായം അനുവദിച്ച് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. 100,000 കുടുംബങ്ങൾക്ക് 15,000 രൂപ വീതം അനുവദിച്ചതായി അദ്ദേഹം അറിയിച്ചു. ദുരിതബാധിതർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. ബി ഡബ്ല്യു എഫ് ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ പി വി സിന്ധു അയർലൻഡിന്റെ സോഫിയ നോബിളിനെ നേരിടും. വനിതാ ഡബിൾസിൽ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം ആദ്യ റൌണ്ടിൽ സ്പെയിൻ താരങ്ങളെ നേരിടും. വൈകുന്നേരം നടക്കുന്ന പുരുഷ സിംഗിൾസിൽ ഇന്ത്യൻ താരം ആയുഷ് ഷെട്ടി ലോക 1-ാം നമ്പർ താരവും നിലവിലെ ചാമ്പ്യനുമായ ചൈനയുടെ ഷി യു ക്യുയെ നേരിടും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 304 പോയിന്റ് കുറഞ്ഞ് 77,704 നിഫ്റ്റി 67 പോയിന്റ് നഷ്ടത്തിൽ 24,301 വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 400 രൂപ വർദ്ധിച്ച് 114,160 രൂപയും ഗ്രാമിന് 14,270 രൂപയുമാണ് ഇന്നത്തെ വില. ഓണത്തോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം നിലയം ശ്രാവണ സംഗീതിക സംഗീത കച്ചേരി സംഘടിപ്പിച്ചു. തിരുവനന്തപുരം വിമൻസ് കോളേജിൽ സംഗീത വിഭാഗവുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഈ സംഗീത കച്ചേരിയുടെ ശബ്ദലേഖനം തിരുവോണ നാളിൽ രാത്രി 9:30 ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. അമേരിക്കയിൽ ലാല ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചതിനെ തുടർന്ന് ഹവായിയിൽ കനത്ത വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും. അപകടത്തിൽ ഒരാൾ മരിച്ചു. കൊടുങ്കാറ്റിനെ തുടർന്ന് പേമാരി മിന്നൽ പ്രളയവും ഉണ്ടായി. 8 പ്രധാന ദ്വീപുകളിൽ ഉഷ്ണമേഖലാ കൊടുങ്കാറ്റ് മുന്നറിയിപ്പ് തുടരുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രനിർമ്മാണത്തിൽ നിർണായക സംഭാവനകൾ നൽകിയുള്ള ദേശീയ അനുഭവ പുരസ്കാരങ്ങൾ കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്രസിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. ഝാർഖണ്ഡിൽ നിയമന പരീക്ഷാ ക്രമക്കേടുകളിൽ പ്രതിഷേധിച്ച് സമരം നടത്തുന്ന വിദ്യാർത്ഥികളുമായി സംസ്ഥാന സർക്കാർ ഇന്ന് ഉച്ചയ്ക്ക് ചർച്ച നടത്തും. ബീഹാറിലെ അശോക്ധാം ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും 7 മരണം. അനുശോചനം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഒഡീഷയിലും പശ്ചിമബംഗാളിലും ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബി ഡബ്ല്യു എഫ് ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. വാർത്തകൾ കഴിഞ്ഞു.
5: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യാസിക് കഫേ,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: യെസ്, അങ്ങനെ ക്യാസ്റ്റ് കവിലൂടെ നമ്മുടെ ലിസണേഴ്സിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ കേട്ട് കേട്ട് അങ്ങനെ ഒരു മണിക്കൂർ കടന്നു പോയിരിക്കുകയാണ്. ഇനി 2 മണി വരെ സമയമുണ്ട് കേട്ടോ പാട്ട് ചോദിച്ചു വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ഇപ്പോഴും മനസ്സിലുള്ള പാട്ട് പുറത്ത് പറഞ്ഞില്ലെങ്കിൽ ലൈവിലേക്ക് വിളിച്ചറിയിക്കാം. വിളിക്കേണ്ട നമ്പർ 0474291909 എന്ന നമ്പറിലേക്കാണ്, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9566499909 എന്ന നമ്പറിലേക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന മെസ്സേജസ് ഓരോന്നായിട്ട് വായിക്കാം. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ബൽറാം ആണ് കേട്ടോ. ഗുപ്ത എന്ന മൂവിയിലെ ദുനിയാ ഹസീനോ കാ എന്ന പാട്ട് വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടാണ് ബൽറാം മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു അടിപൊളി സോങ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ബോബി ഡിയോളും അതുപോലെ തന്നെ കാജലും മനുഷ കൊയ്രാളെയും ഒക്കെ നല്ലൊരു പ്രകടനം കാഴ്ചവെച്ച മൂവി തന്നെയാണ് ഗുപ്ത്. ഗുപ്തിലെ എല്ലാ പാട്ടും അടിപൊളിയാണ്. അത്തരത്തിൽ അടിപൊളിയായിട്ടുള്ളൊരു പാട്ട് തന്നെയാണ് ബൽറാം ചോദിച്ചിരിക്കുന്നത്. ഉദിത് നാരായണനും സുനിത റാവുവും ചേർന്നിട്ടാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. അപ്പോൾ ബൽറാമിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ട് നമുക്ക് കാസറ്റ് കഫിലൂടെ കേൾക്കാം. ആൻഡ് വേറൊരു മെസ്സേജ് വന്നിട്ടുള്ളത്, മെസ്സേജ് അയച്ചിരിക്കുന്നത് ദാസൻ ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് 6ാം തമ്പുരാൻ എന്ന സിനിമയിലെ ഹരിമുരളീരമം എന്ന പാട്ട് വെച്ച് തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ദാസ് സാറ് പാടിയ ഒരു ഗംഭീരം പാട്ട് തന്നെയാണ് ദാസൻ ചേട്ടൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഗാനഗന്ധർവൻ ദാസാറിൻ്റെ നല്ലൊരു മലയാളം സോങ്ങും ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. കീപ് ഓൺ ലിസണിങ് ടു ആസ്ഫയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ്. തനിനാടൻ മത്സ്യ വിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
4: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം.
5: ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
6: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
7: ഞാൻ ബെറ്റ് വെക്കാം, ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
8: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായി ബമ്പർ സമാരവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ, കൂടാതെ 100 LED TVകൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
6: ഗോപു നന്ദല ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
9: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
10: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
9: ഒരുമിച്ചായിട്ടാണോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
9: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
11: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഇരുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ് നാവിൻ തുമ്പിൽ. കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
5: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയസമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തിരവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
6: വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് സാധനങ്ങൾ ലഭിച്ചാലോ? മീനു ജംഗ്ഷനിൽ ദിയാ ടൈൽസ് ഉള്ളപ്പോൾ പിന്നെ ടെൻഷൻ.
7: ടൈൽസ്, ഗ്രാനൈറ്റ്, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, പെയിന്റ്സ് ആൻഡ് സാനിറ്ററി വെയർ തുടങ്ങി എല്ലാ ഐറ്റംസും വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് ലഭിക്കുന്നു.
6: ദിയാ ട്രേഡിംഗ് കമ്പനി, മീനൂർ ജംഗ്ഷൻ.
8: ഏവർക്കും ദിയാ ട്രേഡിംഗ് കമ്പനിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
9: ഈ ഓണക്കാലത്ത് നന്ദലൻ ഡിമാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
10: നന്ദലൻ ഡിമാർട്ട് ലക്ക
9: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
11: ഗോപു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
12: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
13: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
14: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
15: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
16: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
17: യാസിക് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
18: അങ്ങനെ കാസറ്റ് കഫേയിലൂടെ മനോഹരമായ പാട്ടുകളൊക്കെ കേട്ടിങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ. ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞ് 22 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ് കാസറ്റ് കഫേയുമായിട്ട്. കൂടെയുള്ളത് ആർജി അനുഷയാണ് കേട്ടോ. അപ്പോൾ പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ, കൊതിയുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0444291909 എന്ന നമ്പറിലേക്ക്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526649909 എന്ന നമ്പറിലേക്ക്. അപ്പോൾ അടുത്തൊരു കോളർ വെയിറ്റിംഗിലാണ്. ഹലോ.
19: ഹലോ മോളെ,
18: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാ സംസാരിക്കുന്നേ?
19: നമസ്കാരം, ഇത് നെടിയോളിൽ നിന്ന് ശാന്ത ചേച്ചിയാണ്.
18: എന്തൊക്കെയുണ്ട് ശാന്ത ചേച്ചി? ചിങ്ങ ഒന്നായിട്ട് വിശേഷങ്ങൾ?
19: ചിങ്ങ ഒന്ന് ആയിട്ട് നല്ല വിശേഷമാണ്.
18: സുഖമായിട്ട് അങ്ങനെ പോകുന്നു?
19: എന്തോ
18: സുഖമായിട്ട് അങ്ങനെ പോകുന്നു?
19: ആ സുഖമായിട്ടൊക്കെ പോകുന്നു മോളെ.
18: ഓക്കെ, ഫുഡൊക്കെ കഴിച്ചോ?
19: ഇല്ല, കഴിച്ചില്ല. മക്കള് കഴിച്ചു, കിടക്കൊന്നും ഉറങ്ങിയിട്ടില്ല.
18: ആഹാ, കുറച്ച് കഴിയുമ്പോ കഴിക്കും അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഇനി ഏത് പാട്ടാണ് വേണ്ടത്? കതിരി കതിരി കൊയ്തു വായോ എന്ന പാട്ടല്ലേ? ഓക്കെ, അപ്പൊ ചിങ്ങ ഒന്നായത് കൊണ്ട് തന്നെ
19: അനുഭവങ്ങൾ ഉള്ള ഒരു പാട്ടാണ്, അതുകൊണ്ടാണ് ഇന്ന് തന്നെ ഇത് ഞാൻ ചോദിച്ചത്.
18: ആഹാ, ഒരു അനുഭവം കേൾക്കട്ടെ.
19: ഞങ്ങളുടെ കുട്ടിക്കാലത്തുള്ള ഓണത്തിന് ഞങ്ങള് പാട്ടും തിരുവാതിരയൊക്കെ പഠിച്ചിട്ട് ഗ്രൂപ്പായിട്ട് അത് പല അത്തം മുതലേ തന്നെ പരിപാടികളാണ്. അപ്പൊ ഓരോ പരിപാടികൾ നടക്കുന്നിടത്തും ഈ പരിപാടികളൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് ഞങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഗ്രൂപ്പ് കഷ്ടപ്പെട്ട് ഡാൻസ് പഠിക്കും. പക്ഷെ ഞങ്ങൾക്ക് അന്ന് ഡ്രസ്സൊക്കെ വാങ്ങിക്കാൻ പൈസ ഒന്നും ഇല്ല. അവിടുന്ന് ഇവിടുന്ന് ഓരോ കളറ് കയ്യില് വേണം, ബ്ലൗസ് വേണം, തോർത്ത് വേണം. അതിലുപരി ഈ കതിര് കതിര് കൊണ്ടുപോയോ എന്നുള്ള ആ ഡാൻസിന് കൊയ്ത്തിരിമ്പ് വേണം. അപ്പൊ അതിനൊക്കെ ഞങ്ങൾ അലഞ്ഞു നടന്ന കാലങ്ങളായിരുന്നു. അപ്പൊ ആ ഒരു ഓർമ്മയിലേക്ക് പോകാൻ വേണ്ടിയാ മോളെ ഈ പാട്ട് ഞാൻ ചോദിച്ചത്.
18: ഇപ്പൊ എന്തായാലും ആ ഒരു ഓർമ്മയിലേക്ക് പോകാൻ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം കേട്ടോ.
19: അതെ അതെ.
18: ഓക്കെ, അപ്പൊ ഡെഡിക്കേഷൻ ഉണ്ടോ?
19: എല്ലാവർക്കും വേണ്ടി,
18: എല്ലാവർക്കും വേണ്ടിട്ട് ശാന്ത ചേച്ചിയുടെ വക ചിങ്ങ ഒന്ന് സ്പെഷ്യൽ സോങ്, കതിര് കതിര് പാട്ടല്ലേ? ഓക്കെ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും നല്ലൊരു പാട്ട് തന്നെയാണ് ശാന്ത ചേച്ചി ചോദിച്ചിരിക്കുന്നത്. നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു മെസ്സേജ് കൂടി വായിക്കാം. ശുഭചേട്ടനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പടത്തിന്റെ പേരറിയത്തില്ല, കാറ്റേ നീ വീശരുതിപ്പോൾ കാറേ നീ പേരുതിപ്പോൾ ആ പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ പടത്തിന്റെ പേര് കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്നാണ്. ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചിത്രാമ്മയാണ് ഈ ഒരു മനോഹരമായ പാട്ട് പാടി ഗംഭീരമാക്കിയിരിക്കുന്നത്. എം ജി രാധാകൃഷ്ണൻ സാറാണ് ഈ പാട്ടിന് സംഗീതം പകർന്നിരിക്കുന്നത്. തിരുനല്ലൂർ കരുണാകരൻ സാറാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ട് നല്ല പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് വരുന്നത്, കേൾക്കാൻ പോകുന്നത്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഈയോണം പൊന്നോണമാക്കൂ ചിന്നൂസിനോടൊപ്പം. 5 പവന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു ഗോൾഡ് കോയിനും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ 17 സ്വർണ്ണമോതിരങ്ങൾ പിന്നെ ആഘോഷങ്ങൾക്ക് പകിട്ടേകാൻ പട്ടുസാരിയും ചുരിദാറും സമ്മാനമായി ലഭിക്കുന്നു. ഗോൾഡൻ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങി പവന് 400 രൂപ അധികം നേടാം. അതും വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ. മറക്കേണ്ട, ഈ ഓഫർ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 വരെ മാത്രം.
1: വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രി മുക്ക് കുണ്ടറ.
2: ഞാൻ ഈ കോളേമുക്ക കാശും കൊണ്ട് എന്താ ഓണക്കോള് നടത്താനാ?
3: എന്റെ ബെമ്പറന്നോരെ നീ ഒരു പൊടിക്കൊന്ന് ഒതുങ്ങ. താൻ ഈ കാശും കൊണ്ട് ചോയ്സ് മാളിലോട്ടൊന്ന് ചെല്ല്. ഓണക്കാലം ആയതുകൊണ്ട് ഒട്ടുമിക്ക സാധനങ്ങളും നേർ പകുതി കാശിന് കിട്ടും.
2: ചോയ്സിലാകുമ്പോ പരസ്യത്തിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ ഓഫറുകൾ കടയിൽ ചെല്ലുമ്പോ കിട്ടുകയും ചെയ്യും.
3: എടോ, കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റാ ചോയ്സ് മാളിലുള്ളത്. പിന്നെ ഓണക്കോടി എടുക്കാനായിട്ട് പുറത്ത് നിന്ന് കിടന്ന് അലയും വേണ്ട. റെഡിമെയ്ഡിന് ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട് അവിടെ, അതും ചെറിയ പൈസയ്ക്ക്.
2: എന്തായാലും കൊച്ചുമക്കളെ കൂടെ കൊണ്ടുപോകാം, അവർക്ക് അവിടെ പ്ലേ സ്റ്റേഷനും ഉണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ അങ്ങ് പോയാലോ?
3: അതേടോ, നല്ല കാര്യങ്ങൾക്ക് താമസം വേണ്ട.
2: അങ്ങനെ പറയട്ടോ.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ്, ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലാജ് ഓംബ്രി വെറും 3999. ബോട്ടോപ്ലാസ്റ്റിയ, നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും

0: വിലയാണ്.
1: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
0: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
1: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
0: അതുപോലെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
2: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓടനാവട്ടം, വാളകം.
0: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
3: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: നമ്മുടെ സ്വർണം വിൽക്കാനേ, സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
3: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
4: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
3: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
5: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
6: മെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC Road, ലോവർ കരിക്കം, കൊട്ടാരക്കര. അമിത ഭാരവും ജീവിതശൈലി രോഗങ്ങൾക്കും ഇനി ബൈ പറയാം. മേനൂർ ജംഗ്ഷനിലുള്ള പ്രൈം ഫിറ്റ് AC പ്രീമിയം ഫാമിലി ജിമ്മിലൂടെ 10 വയസ്സ് മുതൽ 85 വയസ്സ് വരെയുള്ള എല്ലാവർക്കും ഹൈലി ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സണൽ ട്രെയിനേഴ്സിന്റെ സഹായത്തോടുകൂടി ഓണം ഓഫറിൽ ലേഡീസിന് 999 ജെന്റ്സിന് 1999 റുപ്പീസും.
5: പ്രൈം ഫിറ്റ് പ്രീമിയം AC ഫാമിലി ജിം, മേനൂർ ജംഗ്ഷൻ.
7: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
8: Ashraya FM 90, Nadinoppam, Nattarkoppam.
9: Yasit Cafe.
10: Evide
9: ishtam pole vaakku.
11: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ഇപ്പോൾ 1 മണി കഴിഞ്ഞ് 38 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. കാസറ്റ് കഫേയിലൂടെ മനോഹരമായ പാട്ടുകളാണ് കേട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിത്ത് മീ RJ അനൂഷ. അപ്പൊ എന്തായാലും അടുത്തൊരു കോളർ വെയിറ്റിംഗിലാണ്. ഹലോ.
12: ഹലോ,
11: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാ സംസാരിക്കുന്നേ? എന്തൊക്കെയുണ്ട് സുമ ചേച്ചി വിശേഷങ്ങൾ? മലയാള മാസം സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങനെ പോകുന്നു? വെയിലൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഒരു സന്തോഷമൊക്കെ ഉണ്ടല്ലേ. ഫുഡ് കഴിച്ചായിരുന്നോ?
12: ഫുഡ് കഴിച്ചു,
11: കഴിച്ചിട്ടൊക്കെ ഇരിക്കണം. പിന്നെ പാട്ട് കൂടി അങ്ങ് കേട്ടാ മതി അല്ലേ? ഏത് പാട്ടാ കേൾക്കണ്ടേ?

0: ഒളിക്കാരിയ മത്സ്യഗന്ധിയെ മാമുനി ഒരുവൻ കാമിച്ചു.
1: ഓക്കെ, നന്നായിട്ട് പാട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്നാലും ഈ ഒരു പാട്ട് വെച്ചു തരാം. ഡെഡിക്കേഷൻ ഉണ്ടോ? കേൾക്കുന്ന എല്ലാ ലിസണേഴ്സിനും വേണ്ടിയിട്ട് സുമചേശിയുടെ വക ഈ ഒരു പഴയ പാട്ടല്ലേ. ഓക്കെ, അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഓക്കെ, അപ്പോൾ എന്നാലും സുമചേച്ചി വിളിച്ചിട്ട് ചോദിച്ചിരിക്കുന്നത് നല്ലൊരു പാട്ട് തന്നെയാണ്. ഇനി എത്ര സന്ധ്യകൾ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ദാസാർ പാടിയ നല്ലൊരു പാട്ടാണ്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണനാണ് പാട്ടിന് വരികൾ എഴുതിയിരിക്കുന്നത്. ജി ദേവരാജൻ മാസ്റ്ററാണ് മ്യൂസിക് കോമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും സുമചേച്ചിക്ക് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. ആൻഡ് അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് ജെഫിനാണ്. ജെഫിൻ ചോദിച്ചിരിക്കുന്ന പാട്ട് റിതം എന്ന മൂവിയിലെ കാട്രേയൻ വാസൽ വന്താൽ എന്ന പാട്ടാണ്. വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പാട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല നമ്മുടെ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ലിസണേഴ്സ് ും ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നുകൂടി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജെഫിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു തമിഴ് സോങ് നമുക്ക് കാസറ്റ് കഫേയിലൂടെ കേൾക്കാം. രണ്ട് നല്ല പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് വരുന്നത്. സ്റ്റേ ട്യൂൺഡ്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓണം ഇങ്ങെത്തി, ഓണക്കോടി എടുക്കണ്ടേ?
2: ഹേ, ഞാൻ ശില്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേയുള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കിടക്കാച്ചി പട്ടു സാരിയും കിട്ടും.
3: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശില്പ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, അനീനാഥ്.
4: ശില്പ ഗോൾഡ്, പിയർ ഗോൾഡ്.
5: കൊയിലോ നട്സിന്റെ 9-ാമത് ഷോറൂം ഇനി മുതൽ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിലും.
6: ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട പുനലൂർ മണ്ഡലം MLA ശ്രീ സി അജയ് പ്രസാദ് മറ്റു വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം നിർവഹിക്കുന്നു.
7: കൊല്ലം മുതൽ കൊച്ചി വരെ നീളുന്ന 9 ഔട്ട്ലെറ്റുകളിൽ സ്വന്തമായി കൾട്ടിവേറ്റ് ചെയ്ത് പ്രോസസ് ചെയ്തെടുക്കുന്ന സ്വാദിഷ്ടവും ആരോഗ്യപ്രദവുമായ കാഷ്യൂ നട്സിന്റെ ഈ പുതിയ ഷോറൂം ഉദ്ഘാടന വേളയിലേക്ക് ഏവർക്കും സ്വാഗതം.
8: കൊയിലോ നട്സ്, തൂക്കുപാലത്തിന് സമീപം, TB ജംഗ്ഷൻ, പുനലൂർ.
9: ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
10: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
11: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.
12: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോറൂം കൈരളി ജ്വല്ലേഴ്സിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി. ഉദ്ഘാടന ദിനത്തിലെ പർച്ചേസുകൾക്ക് ഓരോ മണിക്കൂറിലും സ്വർണ്ണ നാണയങ്ങൾ സമ്മാനം. ഒപ്പം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും. കൈരളി ജ്വല്ലേഴ്സ്, ആറു ജംഗ്ഷൻ, അഞ്ചൽ.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
3: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട് കൊല്ലം.
2: കൊയ്ലോ നട്സിന്റെ 9-ാമത് ഷോറൂം ഇനി മുതൽ പുനലൂർ തൂക്കുപാലത്തിന് നാട്ടിലും.
1: ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട പുനലൂർ മണ്ഡലം MLA ശ്രീ സി അജയ് പ്രസാദ് മറ്റു വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം നിർവഹിക്കുന്നു.
2: കൊല്ലം മുതൽ കൊച്ചു വരെ നീളുന്ന 9 ഔട്ട്ലെറ്റുകളിൽ സ്വന്തമായി കൾട്ടിവേറ്റ് ചെയ്ത് പ്രോസസ് ചെയ്തെടുക്കുന്ന സ്വാദിഷ്ടവും ആരോഗ്യപ്രദവുമായ കാഷ്യൂ നട്സിന്റെ ഈ പുതിയ ഷോറൂം ഉദ്ഘാടന വേളയിലേക്ക് ഏവർക്കും സ്വാഗതം.
1: കൊയ്ലോ നട്സ്, തൂക്കുപാലത്തിന് സമീപം, TB ജംഗ്ഷൻ, പുനലൂർ.
4: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
4: 37 പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ള ഫോൺ.
5: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
1: കൊട്ടാരക്കരയ്ക്ക് പർച്ചേസിന് ഇരട്ടി മധുരം. ഓണം പ്രമാണിച്ച് നിലവിലെ 50% ഓഫറിന് പുറമെ ഓരോ 2,000 രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ന്യൂ ഇന്ത്യൻ ടെക്സ്, KSRTC സ്റ്റാൻഡിന് എതിർവശം, പുലമൺ, കൊട്ടാരക്കര.
6: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
7: യാസിഡ് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
8: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കാസിഡ് കഫി. ഇവിടെ ഇഷ്ടംപോലെ പാട്ടുകളുമായിട്ട് ഇതാ കൂടെയുള്ളത് RJ അനൂഷയാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു മെസ്സേജ് കൂടി വായിക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് ജോയലാണ്. ജോയൽ ചോദിച്ചിരിക്കുന്നത്, ഒരു ഹിന്ദി സോങ് വെച്ച് തരണം ചേച്ചി, ദിൽബർ എന്ന പാട്ട് എൻ്റെ ഫേവറേറ്റ് പാട്ടാണ്, എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിയിട്ടും ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു, ആൻഡ് ഓൾസോ അഡ്വാൻസ് ഹാപ്പി ഓണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ജോയൽ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ജോയലിനും ജോയലിൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടും ദിൽബർ എന്ന അടിപൊളി പാട്ട് നമ്മൾ വെച്ച് തരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ ജോയലിനും ഫാമിലിയിലുള്ള എല്ലാവർക്കും അതുപോലെ തന്നെ ഫ്രണ്ട്സിനും അഡ്വാൻസ് ആയിട്ടുള്ള ഹാപ്പി ആണ് എൻ്റെ ഭാഗത്തു നിന്ന് അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു പാട്ട് കേട്ടുകൊണ്ട് തന്നെ ഇന്നത്തെ കാസറ്റ് കഫേ വൈൻഡപ്പ് ചെയ്ത് ഞാൻ ഗുഡ് ബൈ പറയുകയാണ്. കാരണം നമ്മുടെ സ്റ്റുഡിയോ ക്ലാസ്സിൽ ഇപ്പോൾ സമയം കൃത്യം 1 കഴിഞ്ഞ് 54 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാറുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. ഇറ്റ്സ് മീ RJ അനുഷ, സൈനിങ് ഓഫ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം BDC-ക്കൊപ്പം ഹെൽത്തി ഓണം CBC, ലിപിഡ് പ്രൊഫൈൽ, TSH തുടങ്ങി 40 പരം പാരാമീറ്റേഴ്സ് ഓണം പാക്കേജിൽ വെറും 1299 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. ഫോർ ഫ്രീ ഹോം സാമ്പിൾ കളക്ഷൻ കോൺടാക്ട് 0471-310-700.
1: വിജയ ഡയഗ്നോസ്റ്റിക് സെന്റർ, വിജയ ജൂബിലി ഹോസ്പിറ്റലിന് സമീപം, കൊട്ടാരക്കര.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
3: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam. Lotus Road Private Bus Stand-inu Sameepam, Pulaman, Kottarakkara.
0: Ashraya FM 90.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 2 മണി.

കേൾക്കാം ഞാറ്റുവേല എന്ന സെഗ്മെന്റ് വിത്ത് മീ ജിവി. കാന്താരിമുളക് കൃഷി ഈ അടുത്ത കാലത്തായിട്ട് എല്ലാവരും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം നല്ല വരുമാനം ലഭിക്കുന്ന ഒരു കൃഷിയാണ്. അപ്പൊ ഞാറ്റുവേല എന്തായാലും ഇന്ന് കാന്താരിമുളക് കൃഷിയെ പറ്റി പറഞ്ഞുകൊണ്ട് നമ്മൾ ആരംഭിക്കുകയാണ്. ഔഷധങ്ങളുടെ കലവറയാണ് കാന്താരി എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. പണ്ട് നാട്ടുമ്പുറത്തേക്ക് ഒരുപാട് ഉണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പോ വളരെ കുറവാണ്. വീട്ടിൽ ചോദിച്ചാൽ പോലും ഒരു കാന്താരിമുളക് എടുക്കാനില്ല എന്നേ പറയാറുള്ളൂ. കാന്താരിയുടെ എരിച്ചിലും നീറ്റലും ചൂടും ചൂരുമെല്ലാം അതൊരു ഔഷധിയാണ് എന്നതിന്റെ സൂചന മാത്രമാണ്. കാന്താരിയുടെ എരിവ് കൂടുന്തോറും ഔഷധഗുണം കൂടുമെന്നത് നമ്മുടെ പഴയ കണ്ടെത്തലാണ്. പഴമക്കാരൊക്കെ അങ്ങനെ പറയാറുണ്ട്. മുളകിന്റെ പുകച്ചിലിന് കാരണം അതിലടങ്ങിയിരിക്കുന്ന കാപ്സിനോയിഡുകളാണ്. പല ആയുർവേദ മരുന്നുകളുടെയും പ്രധാന ഘടകവും ഈ രാസപദാർത്ഥങ്ങൾ തന്നെ. നാടികൾക്കും പേശികൾക്കും ഉണ്ടാകുന്ന വേദന അകറ്റാൻ നാട്ടുവൈദ്യന്മാർ പഴുത്ത കാന്താരി ഉപയോഗിച്ചിരുന്നു. തലച്ചോറിലേക്ക് സന്ദേശം എത്തിക്കുന്ന നാഡീവ്യൂഹത്തിലെ ഘടകത്തിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നതിൽ വേദന സംഹാരിയായി പ്രവർത്തിക്കാനും കാന്താരിക്ക് കഴിയും. കാന്താരി രസത്തിന് രക്തക്കുഴലുകളെ വികസിപ്പിക്കാനുള്ള കഴിവുമുണ്ട്. കാന്താരി മഹാത്മ്യം ഇങ്ങനെ അവസാനിക്കുന്നില്ല, ഒരുപാടുണ്ട്. രക്തത്തിലെ കൊഴുപ്പ് ക്രമീകരിക്കുന്ന കാന്താരി അമിതവണ്ണം അഥവാ ദുർമേധസിന്റെ ശത്രുവാണ്. കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഏറെ ഉത്തമമാണ് കാന്താരി. രക്തശുദ്ധി, ഹൃദയാരോഗ്യം എന്നിവയ്ക്കും കാന്താരിയുടെ ഉപയോഗം വളരെ നല്ലതാണ്. വീട്ടിൽ ഒന്ന് രണ്ട് കാന്താരി ചെടി നട്ടു വളർത്തിയാൽ മരുന്നടിച്ച പച്ചമുളക് നമുക്ക് ഒഴിവാക്കാം. കൂടെ ആരോഗ്യവും കൃത്യമായും സംരക്ഷിക്കാം കേട്ടോ. കാന്താരി വിത്തുപാകിയാണ് മുളപ്പിക്കുക. അറിയാവുന്ന ആരുടെയെങ്കിലും വീടുകളിൽ കാന്താരി ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നല്ല പഴുത്ത കാന്താരി മുളകൾ നമുക്ക് സംഘടിപ്പിക്കാം. അവ പാകി തൈകൾ മുളപ്പിക്കാം. കാന്താരിയിലെ ജീവകം സി ശ്വാസകോശ രോഗങ്ങളെ ചെറുക്കുകയും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഹൃദ്രോഗമുണ്ടാക്കുന്ന ട്രൈ ഗ്ലിസറൈഡുകളുടെ അമിത ഉൽപാദനത്തെ കാന്താരി മുളക് നന്നായി നിയന്ത്രിക്കും. കൊളസ്ട്രോൾ കുറയ്ക്കാനും രക്തക്കുഴലുകൾ കട്ടിയാവുന്നത് തടയാനും കാന്താരിക്ക് കഴിയും. കാന്താരി മറ്റെല്ലാ ഔഷധങ്ങൾക്കും രാസതരകമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോ പറഞ്ഞു വരുന്നത് കാന്താരിയുടെ പ്രത്യേകതകളാണ്, എന്തൊക്കെ ഗുണങ്ങളാണ് കാന്താരി മുളകിനുള്ളതെന്ന കാര്യമാണ് കേട്ടോ. ആ പ്രത്യേകതകൾ അറിഞ്ഞാൽ മാത്രമേ, അതിന്റെ ഗുണങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ഒരുപക്ഷെ നമ്മളൊക്കെ കാന്താരി കൃഷി ചെയ്യുള്ളൂ. കേട്ടുകൊണ്ടിരിക്കുന്ന ഞാറ്റുവേലയാണ് കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90. നാടിനൊപ്പം, നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: തനിനാടൻ മത്സ്യ വിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
3: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
6: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
7: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: വേഗതയേറിയ വിരലുകളാൽ കീബോർഡിൽ വിസ്മയം തീർത്തു നമ്മെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ദ പ്രിൻസ് ഓഫ് പിയാനോ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സംഗീത ലോകത്ത് സജീവമായി മാറി. മ്യൂസിക് കമ്പോസർ, കീബോർഡ് പ്ലെയർ എന്നീ നിലകളിൽ തന്റേതായ സ്ഥാനം ഉറപ്പിച്ച ദ മൈസ്ട്രോ സ്റ്റീഫൻ ദേവസി എത്തുന്നു ആശ്രയ FM 90. ഓഗസ്റ്റ് 22 ശനിയാഴ്ച രാത്രി 7 മണി മുതൽ RJ ഏലിക്കുട്ടിയോടൊപ്പം.
8: ഹായ്, നമസ്കാരം. ആശ്രയ FM-ലെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസ.
3: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, വൈബോണം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത്
1: ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
2: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
1: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
2: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
1: അതുപോലെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
2: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡൻ ഡയമണ്ട്സ് കൊട്ടാരക്കര ഓടനാവട്ടം വാളകം.
1: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
3: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയസമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തിരവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 0 2.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
2: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
4: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശം.

കാന്താരിമുളകിനെ കുറിച്ചാണ് നമ്മൾ ഞാറ്റുവേലയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഉമിനീര് ഉൾപ്പെടെയുള്ള സ്രവങ്ങളെ ഉദ്ദീപിപ്പിക്കുകയും അതുവഴി നമ്മുടെ ദഹന പ്രക്രിയ കൃത്യമായി നടക്കാൻ സഹായിക്കുകയും ചെയ്യും നമ്മുടെ ഈ കാന്താരിമുളക്. സോളഹേസിയ കുടുംബത്തിൽപ്പെട്ട കാന്താരിയെ പോർച്ചുഗീസുകാരാണ് കേട്ടോ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെയാണ് കാന്താരിയെ പറങ്കിമുളകെന്നും വിളിക്കുന്നത്. ചൂടത്ത് വളരുന്ന കാന്താരിക്ക് എരിവും ഗുണവും കൂടും. കീടരോഗബാധയൊന്നും തന്നെ കാന്താരിയെ ബാധിക്കാറേയില്ല. അതേസമയം കാന്താരിമുളക് അരച്ചു തളിച്ചാൽ പച്ചക്കറി കൃഷിയിലെ കീടങ്ങളെ നമുക്ക് തുരത്താനും സാധിക്കും. ഗ്രോ ബാഗിൽ കാന്താരി വളർത്തുമ്പോൾ ദിവസവും നനം നിർബന്ധമില്ല കേട്ടോ. കാരണം ഉഷ്ണകാലത്തെ ചെറുക്കാനുള്ള കഴിവ് നമ്മുടെ കാന്താരിക്കുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആവശ്യത്തിന് പച്ചമുളക് കൃഷി ചെയ്യുന്ന കാര്യത്തെപ്പറ്റി ആലോചിക്കാം. പച്ചമുളക് നടാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ് ഈ മെയ് ജൂൺ എന്നൊക്കെ പറയുന്നത്. ഉജ്ജ്വല എന്നൊരിനം മുളകുണ്ട്. കൃഷിഭവനിൽ അന്വേഷിച്ചാൽ നമുക്ക് ഇതിന്റെ വിത്തുകൾ ലഭിക്കും കേട്ടോ. ഇനി വിത്തുകൾ കിട്ടാൻ തീരെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ വാങ്ങുന്ന ഉണക്കമുളക് നമുക്കെടുക്കാം. നല്ല ആരോഗ്യമുള്ള ഒരു മുളക് കീറി അതിലെ വിത്തുകൾ എടുക്കുക. വിത്ത് പാകുന്നതിന് മുൻപ് അരമണിക്കൂർ വെള്ളത്തിൽ സ്യൂഡോമോണസിൽ കുതിർത്ത് വെക്കുന്നത് വളരെ നല്ലതാണ്. അധികം ആഴത്തിൽ പോകാതെ വിത്ത് പാകുക. പാകി 3 മുതൽ 4 ദിവസം കൊണ്ട് വിത്ത് മുളയ്ക്കും. ആവശ്യത്തിന് നനയ്ക്കണം കേട്ടോ. വിത്തുകൾ കിളിർത്ത് വളർന്നു വരുമ്പോൾ ആരോഗ്യമുള്ള തൈകൾ സെലക്ട് ചെയ്ത് നമുക്ക് പറിച്ചു നടാനായിട്ട് സാധിക്കും. ഇനി വിശദമായി നമ്മൾ കേൾക്കുകയാണ് അതിനെപ്പറ്റി. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പൊന്നോണമാക്കു ചിന്നൂസിനോടൊപ്പം. 5 പവന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു ഗോൾഡ് കോയിനും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ 17 സ്വർണ്ണ മോതിരങ്ങൾ പിന്നെ ആഘോഷങ്ങൾക്ക് പകിട്ടേകാൻ പട്ടുസാരിയും ചുരിദാറും സമ്മാനമായി ലഭിക്കുന്നു. ഗോൾഡൻ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങി പവന് 400 രൂപ അധികം നേടാം. അതും വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ. മറക്കേണ്ട, ഈ ഓഫർ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 വരെ മാത്രം.
1: വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രി മുക്ക് കുണ്ടറ.
2: കൈലോ നട്സിന്റെ 9-ാമത് ഷോറൂം ഇനി മുതൽ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിലും.
0: ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട പുനലൂർ മണ്ഡലം MLA ശ്രീ സി അജയ് പ്രസാദ് മറ്റു വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം നിർവഹിക്കുന്നു.
2: കൊല്ലം മുതൽ കൊച്ചു വരെ നീളുന്ന 9 ഔട്ട്ലെറ്റുകളിൽ സ്വന്തമായി കൾട്ടിവേറ്റ് ചെയ്ത് പ്രോസസ് ചെയ്തെടുക്കുന്ന സ്വാദിഷ്ടവും ആരോഗ്യപ്രദവുമായ കാഷ്യു നട്സിന്റെ ഈ പുതിയ ഷോറൂം ഉദ്ഘാടന വേളയിലേക്ക് ഏവർക്കും സ്വാഗതം.
0: കൈലോ നട്സ് തൂക്കുപാലത്തിന് സമീപം TV ജംഗ്ഷൻ പുനലൂർ. കൊട്ടാരക്കരയ്ക്ക് പർച്ചേസിന് ഇനി ഇരട്ടി മധുരം. ഓണം പ്രമാണിച്ച് നിലവിലെ 50% ഓഫറിന് പുറമെ ഓരോ 2,000 രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ന്യൂ ഇന്ത്യൻ ടെക്സ് KSRTC സ്റ്റാൻഡിന് എതിർവശം പുലമൺ കൊട്ടാരക്കര.
3: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.

ഈ ഓണം ആശ്രയ എഫ് എം 90 കേട്ടോണം പാട്ടോണം വൈബോണം. ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
5: ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: 25-ൽ ഒന്ന് നമുക്ക് അടിച്ചാലോ? 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി. അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED TV, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
5: ഗോപു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.

മുകളനം എന്ന പ്രക്രിയയെ പറ്റിയാണ് ഇനി ഞാറ്റുവേലയിൽ നമ്മൾ കേൾക്കുന്നത്. ഇത് ഏറെക്കുറെ ഗ്രാഫ്റ്റിംഗ് പോലെ തന്നെയാണ്. ഒരു പ്രധാന വ്യത്യാസം ബഡ്ഡിംഗ് സിയോണായി ഉപയോഗിക്കുന്നത് ഒരു മുകളം മാത്രമായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് മുട്ടുകളുള്ള ഭാഗത്തെ പുറംതൊലി മുകളത്തോടുകൂടി ചെത്തിയെടുക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. മുകളത്തെ വഹിക്കുന്ന ഈ പുറം പട്ട കഷ്ണത്തിന്റെ അകവശത്ത് അതിന്റെ സംഭവനകലയ്ക്ക് യാതൊരു കൂട്ടവും തട്ടാത്ത വണ്ണം വേർപെടുത്തിയെടുത്ത ശേഷം സ്റ്റോക്ക് സസ്യത്തിന്റെ കാണ്ഡത്തിൽ പുറംപട്ട തീ ആകൃതിയിൽ മുറിച്ച് അതിന്റെ രണ്ടിന്റെയും സംവഹന കലകൾ തമ്മിൽ ചേർന്നിരിക്കത്തക്ക വണ്ണം സ്ഥാപിച്ച് ചരടുകൊണ്ട് വരിഞ്ഞു കെട്ടിവെച്ചിരുന്നാൽ കാലക്രമത്തിൽ ഇവ തമ്മിൽ ശാരീരിക സംയോജനം നടന്നുകൊള്ളും. അതിനുശേഷം സിയോണിന്റെ മുകളം വളർന്ന് പുഷ്ടിപ്പെടുന്നതുവരെ പോഷക സാധനങ്ങൾ സ്റ്റോക്ക് പ്രദാനം ചെയ്തുകൊണ്ടിരിക്കണം. റോസ, റബ്ബർ, പേര മുതലായവ ചെടികളിൽ ഇങ്ങനെ നമുക്ക് അഗ്രപ്രജനനം നടത്തുന്നത് വളരെ സാധാരണമാണ്. ഒട്ടിക്കൽ എന്നുള്ളൊരു തരത്തിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. രണ്ടു തരം ചെടികളുടെ തണ്ടുകൾ തമ്മിൽ ഒട്ടിച്ചേർത്ത് ഒന്നാക്കി വളർത്തിയെടുക്കുന്ന സമ്പ്രദായമാണ് ഒട്ടിക്കൽ എന്ന് പറയുന്നത്. രണ്ടു ചെടികളിൽ ഒന്ന് മണ്ണിൽ ശക്തമായി വളർന്നുകൊണ്ടിരിക്കുന്നതാണ്, അതിനെ സ്റ്റോക്ക് എന്നാണ് പറയുക കേട്ടോ. ഇതോട് ഒട്ടിച്ചേർക്കുന്ന തണ്ടിനെ സിയോൺ എന്ന് പറയും. സ്റ്റോക്കിന്റെയും സിയോണിന്റെയും ഒട്ടിക്കാനുള്ള തണ്ടുകളുടെ ചേർന്നിരിക്കുന്ന വശങ്ങൾ ഛേദിച്ച് അവ രണ്ടിന്റെയും സംവഹന കലകൾ തമ്മിൽ സംയോജിപ്പിച്ച് ഒന്നായി മാറ്റിയാണ് ഗ്രാഫ്റ്റിംഗ് നടത്തുന്നത്. സ്റ്റോക്കിന്റെ വേര് വലിച്ചെടുക്കുന്ന വെള്ളവും ലോഹ ലവണങ്ങളും മറ്റു ആഹാര സാധനങ്ങളും സിയോണിന് ഒട്ടിച്ചേർക്കുന്ന ഭാഗത്ത് കൂടി ലഭിക്കുന്നു. അതുവഴി തന്നെ സിയോണിലെ ഇലകൾ പാകം ചെയ്ത ആഹാര സാധനങ്ങൾ സ്റ്റോക്കിന് പ്രദാനം ചെയ്യുന്നു. സ്റ്റോക്കിന്റെയും സിയോണിന്റെയും സസ്യശരീരങ്ങൾ തമ്മിൽ ഇപ്രകാരം ബന്ധം സ്ഥാപിക്കപ്പെടുന്നുണ്ടെങ്കിലും ഇവ ഓരോന്നും അതിന്റെ സവിശേഷങ്ങൾ കൈവിടാറില്ല. രണ്ടിനും വൃക്ഷങ്ങളുടെ ഗുണങ്ങൾ ഒന്നിൽ ചേർത്തെടുക്കാനാകുമെന്നതാണ് ഗ്രാഫ്റ്റിംഗിന്റെ പ്രയോജനം. പല വൃക്ഷങ്ങളിലും ഇത് വിജയകരമായി ചെയ്തു വരുന്നുണ്ട് കേട്ടോ. ഉദാഹരണം മാവ്, ആപ്പിൾ, പേര, മാംസള കാണ്ഡത്തോടുകൂടിയ ചെറു സസ്യങ്ങളിലും ഗ്രാഫ്റ്റിംഗ് നടത്താം. ദ്വിബീജപത്ര സസ്യങ്ങളിലാണ് ഏകബീജപത്ര സസ്യങ്ങളെക്കാൾ ഗ്രാഫ്റ്റിംഗ് വളരെയധികം വിജയകരമാകുന്നത്. ഒരേ കുടുംബത്തിൽപ്പെട്ട സസ്യങ്ങൾ പരസ്പരം ഗ്രാഫ്റ്റ് ചെയ്യുവാൻ എളുപ്പമാണ്. ഉദാഹരണം പീച്ചും ആപ്പിളും തക്കാളിയും ഉരുളൻകിഴങ്ങും ഒക്കെ ഗ്രാഫ്റ്റ് ചെയ്യുവാൻ വളരെ ഈസിയാണ്. ഇനി പതിവെക്കൽ എന്നൊരു രീതിയെ പറ്റിയും നമ്മൾ കേട്ടിട്ടുണ്ട്. വിശദമാക്കാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. സ്റ്റേ ട്യൂൺഡ്.

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ, ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയിലേക്ക് കൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1444 വിളിക്കുക.
4: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
5: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ, സ്വർണ്ണ വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
4: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
6: രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ്, തനിനാടൻ മത്സ്യ വിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
7: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

പതിവയ്ക്കലെന്ന രീതിയെ പറ്റിയാണ് ഞാറ്റുവേലയിൽ നമ്മളിനി കേൾക്കുന്നത്. അംഗപ്രജനന മാർഗങ്ങളിൽ ഏറ്റവും സാധാരണമായത് ഇതാണ്. ചെടിയുടെ തണ്ട് മണ്ണിലേക്ക് വളച്ച് വളഞ്ഞ ഭാഗം മണ്ണിനടിയിലിരിക്കത്തക്ക വണ്ണം താഴ്ത്തി പതിച്ചു വെക്കുന്നു. മണ്ണിൽ പതിഞ്ഞിരിക്കുന്ന തണ്ടിൽ മുറിവോ ചതവോ വരുത്തിയാൽ ആ ഭാഗത്ത് നിന്നും ധാരാളം വേരുകൾ പൊട്ടിക്കിളിർത്തു വരും. അതിനുശേഷം വളഞ്ഞ ഭാഗം മാതൃസസ്യത്തിൽ നിന്ന് മുറിച്ചു മാറ്റി നന്നായി നടുകയാണെങ്കിൽ പുതിയൊരു ചെടിയായി ഇതിങ്ങനെ വളർന്നു വരും. മണ്ണിൽ വളച്ചു വെച്ചിരിക്കുന്ന ഭാഗത്തെ പുറന്തൊലി മോതിരവളയം പോലെ ഛേദിച്ചു കളഞ്ഞ ശേഷം മണ്ണിൽ പതിച്ചു വെക്കുന്നതാണ് റിംഗിംഗ് എന്ന് പറയുന്നത്. റിംഗിംഗ് നടത്തിയ തണ്ടിന് മുകളിൽ നിന്ന് പോഷക സാധനങ്ങളും ഹോർമോണുകളും റിംഗിന് മുകളിൽ അടഞ്ഞു കിടക്കുന്നതിനാലാണ് അസ്ഥാന മൂലങ്ങൾ അവിടെ ധാരാളമായി ഉണ്ടാകുന്നത്. പതിവയ്ക്കൽ കട്ടിങ്ങിനേക്കാൾ വിജയകരമാണ്. മുന്തിരി, മുല്ല, റോസ, മാവ്, ആപ്പിൾ, പ്ലാവ്, പ്ലം, പിയർ എന്നിവയിലൊക്കെ പതിവയ്ക്കൽ നമുക്ക് സാധാരണയായിട്ട് നടത്തിയെടുക്കാം. കുറ്റിക്കുരുമുളകിനെ കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ട്. ശരിക്കും കുറ്റിക്കുരുമുളക് തയ്യാറാക്കുന്നതിന് വേണ്ടി പാർശ്വശിഖരങ്ങളാണ് ഉപയോഗിക്കുന്നത്. നല്ല ആരോഗ്യമുള്ള ശിഖരങ്ങൾ തിരഞ്ഞെടുത്ത് മുറിച്ച ശേഷം വെള്ളത്തിൽ മുക്കി വെക്കുക. അതിനുശേഷം ഈ ശിഖരത്തിനെ 0.2% കോപ്പർ ഓക്സി ക്ലോറൈഡിൽ 20 മുതൽ 30 മിനിറ്റ് നേരം മുക്കി വെച്ച ശേഷം 3 മുതൽ 4 മുട്ടുകളുള്ള കഷ്ണങ്ങളാക്കി മുറിക്കുക. ഈ ശിഖരങ്ങളുടെ അടിവശത്ത് മൂർച്ചയുള്ള കത്തി കൊണ്ട് ചരിച്ചു വെട്ടുക. ശേഷം ആ ഭാഗം വേരുപിടിപ്പിക്കാനുള്ള ഹോർമോൺ പൊടിയിൽ മുക്കി വെക്കുക. അധികമുള്ള പൊടി നീക്കം ചെയ്തതിനു ശേഷം അവയെ ഈർപ്പമുള്ള ചകിരിച്ചോർ നിറച്ച പോളിത്തീൻ ബാഗിൽ നടുക. ഒരു ബാഗിൽ 3 മുതൽ 4 ശിഖരങ്ങൾ നടാവുന്നതാണ് കേട്ടോ. ഈർപ്പം നഷ്ടപ്പെടാതിരിക്കാൻ ബാഗിന്റെ വായ്ഭാഗം ഒരു ചരട് ഉപയോഗിച്ച് കെട്ടിയതിനു ശേഷം തണലിൽ സൂക്ഷിക്കുക. 30 മുതൽ 50 ദിവസമാകുമ്പോഴേക്കും ഈ ശിഖരങ്ങളിൽ 5 മുതൽ 6 വേരുകൾ വന്നു തുടങ്ങും. അതായത് വേര് വന്നതിനു ശേഷം ഈ തൈകൾ മണ്ണ് മിശ്രിതം ഉപയോഗിച്ച്, അതായത് മണ്ണ്, മണൽ, ഉണങ്ങിയ ചാണകം എന്നിവ 1:1:1 എന്ന അനുപാതത്തിൽ നിറച്ച് പോളി ബാഗിലേക്ക് മാറ്റി നടാവുന്നതാണ്. 1 മുതൽ 2 മാസം ഈ തൈകളെ തണലിൽ വളർത്തുക. പിന്നീട് ഇവയെ ചട്ടിയിലേക്കോ നിലത്തേക്കോ മാറ്റി നടാവുന്നതാണ്. വേരുചീയൽ തടയാൻ വേണ്ടി മണ്ണ് മിശ്രിതത്തിൽ ട്രൈക്കോഡെർമ ഹർസിയാനം, അതായത് ചെടിയൊന്നിന് 10 ഗ്രാം വീതവും നമുക്ക് നൽകാവുന്നതാണ്. കുറ്റിക്കുരുമുളകില് 1-2 കാര്യങ്ങൾ കൂടി നമ്മൾ കൃത്യമായും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഞാറ്റുവേലയാണ്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

കാട്ടിക്കുരുമുളക് ഉൽപ്പാദിപ്പിക്കുന്ന വിധം നമ്മൾ കൃത്യമായും പറഞ്ഞു കഴിഞ്ഞു. സാധാരണ കുരുമുളകിന്റെ തൈകൾ ഉണ്ടാക്കുന്നത് ചെന്തലകൾ മുറിച്ച് വേര് പിടിപ്പിച്ചാണ്. ഇവയുടെ പറ്റുവേരുകൾ താങ്ങുകമ്പുകളിൽ പിടിച്ചാണ് വളരുന്നത്. ഇത്തരം 7 വർഷമെങ്കിലും പ്രായമായ ചെടികളിൽ കാണുന്ന പാർശ്വശാഖകൾ കൊണ്ട് തൈകൾ ഉണ്ടാക്കിയാൽ ഇവ കുറ്റിച്ചെടിയായി ചട്ടികളിലോ നിലത്തോ ഒക്കെ നമുക്ക് വളർത്തിയെടുക്കാം. ഇത്തരം ശാഖകൾ കണ്ടെത്തി 4-5 മുട്ടുകൾ വരത്തക്ക വിധം നീളത്തിൽ മുറിച്ച് അഗ്രഭാഗത്തുള്ള ഇലകൾ ഒഴിച്ച് മറ്റുള്ളവയെ നീക്കം ചെയ്ത് മിശ്രിതം നിറച്ച് പോളി ബാഗുകളിൽ നട്ട് നനച്ച് തണലിൽ സൂക്ഷിച്ചാൽ 3 മാസം കൊണ്ട് തൈകൾ നടാറാകും. ഒരു വലിയ ടൈം എടുക്കുന്ന പ്രോസസ്സ് കൂടിയാണ്. പാർശ്വശാഖകൾ പൊതുവെ വേര് പിടിക്കാൻ കാലതാമസം ഉണ്ടാകും. ഇതൊഴിവാക്കാൻ ഗർഭിണി പശുവിന്റെ മൂത്രം 1 ഭാഗവും 9 ഭാഗം വെള്ളവുമായി കലർത്തി നേർപ്പിച്ച് വള്ളിത്തലകൾ ഒരേ ഭാഗത്താക്കി കെട്ടി 5 മിനിറ്റ് മുക്കിയ ശേഷം നട്ടാൽ എല്ലാ വള്ളികളിലും പെട്ടെന്ന് വേര് പിടിക്കുകയും കരുത്തോടെ വളരുകയും ചെയ്യും. കരിമുണ്ടയും പന്നിയൂർ ഇനങ്ങളുമാണ് കുറ്റിക്കുരുമുളകിന് ഏറ്റവും അനുയോജ്യമായത് കേട്ടോ. ഇതിന്റെ തൈകളെല്ലാം സർക്കാർ സ്വകാര്യ നഴ്സറികളിൽ നിന്നും ചുരുങ്ങിയ വിലയ്ക്ക് ലഭ്യമാണ്. 15 അതിൽ കൂടുതലോ ഉള്ള ചട്ടികളിൽ വേണം നടാനായി. അടിഭാഗത്തുള്ള ദ്വാരങ്ങൾ വെള്ളം കെട്ടി നിൽക്കാതെ സുഗമമായി പോകാൻ തക്ക വിധം ഓട് കഷ്ണങ്ങൾ വെച്ച് അതിനോട് ചേർത്ത് അല്പം ചരലുമിട്ട് തുല്യ അളവിൽ മേൽമണ്ണും മണലും ജൈവവളവും ചേർന്ന മിശ്രിതം ചട്ടിയുടെ പകുതി ഭാഗം നിറച്ച് അതിൽ 2 പിടി വേപ്പിൻ പിണ്ണാക്കം വിതറി തൈകൾ നട്ട് വീണ്ടും ചട്ടിയുടെ 1/4 ഭാഗം മിശ്രിതം നിറയ്ക്കണം. മുടങ്ങാതെ നനയ്ക്കുകയും വേണം കേട്ടോ. നടുമ്പോൾ 1 അടി ഉയരവും 2 ഇഞ്ച് വ്യാസവുമുള്ള PVC കുഴലിനുള്ളിൽ കടത്തി നട്ടാൽ ചെടി നേരെ വളർന്ന് കുഴലിന്റെ മുകൾ ഭാഗത്ത് നിന്ന് അതായത് തലപ്പിൽ നിന്നും ധാരാളം പാർശ്വശിഖരങ്ങൾ ചുറ്റുമുണ്ടാകും. അതല്ലെങ്കിൽ ചട്ടിയുടെ വായ്വട്ടമുള്ള അളവുള്ള കാല് പിടിപ്പിച്ച ഇരുമ്പ് വളയം ചട്ടിയിൽ വെച്ച് വളർത്തിയാൽ കുറ്റിക്കുരുമുളകിന് വളരും തോറും ഭംഗി കൂടും. നിലത്താണ് നടന്നതെങ്കിൽ വെള്ളം കെട്ടി നിൽക്കാത്ത സ്ഥലത്ത് 2 അടി സമചതുരത്തിലും ആഴത്തിലും കുഴിയുണ്ടാക്കി ഞാനീ പറഞ്ഞതുപോലെ മിശ്രിതം നിറച്ച് നമുക്ക് നടാം. നേരിട്ടുള്ള സൂര്യപ്രകാശം വീഴാത്ത സ്ഥലത്ത് വേണം ഇവ വെക്കേണ്ടത് കേട്ടോ. ഇനി മാസം തോറും എന്തൊക്കെ വളങ്ങളാണ് ഇവയ്ക്ക് നൽകേണ്ടത്, എന്തൊക്കെ രോഗകീടബാധകളാണ് വരാൻ സാധ്യത എന്നുള്ളതിനെ പറ്റി നമുക്ക് വിശദമായി പറയാം. കേട്ടുകൊണ്ടേ ഇരുന്നോളൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: ഞാൻ ബെറ്റ് വെക്കാം, ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
2: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമാരവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ, കൂടാതെ 100 LED ജീവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
3: ബോബു നന്ദല ജി മാർട്ട്, MC റോഡ് കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
4: ഈ ഓണം പൊന്നോണമാക്കൂ ചിന്നൂസിനോടൊപ്പം. 5 പവന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സ് ഒരു ഗോൾഡ് കോയിനും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ 17 സ്വർണ മോതിരങ്ങൾ പിന്നെ ആഘോഷങ്ങൾക്ക് പകിട്ടേകാൻ പട്ടുസാരിയും ചുരിദാറും സമ്മാനമായി ലഭിക്കുന്നു. ഗോൾഡൻ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങി പവന് 400 രൂപ അധികം നേടാം. അതും വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ. മറക്കേണ്ട, ഈ ഓഫർ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 വരെ മാത്രം.
5: വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രി മുക്ക് കുണ്ടറ.
6: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെൻട്രൽ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തിരവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.

0: You are listening to Ashray FM 90, Nadinuppam, Natargopam.
1: മലയാള സിനിമയിൽ പകരം വെക്കാനില്ലാത്ത അഭിനയ മികവുകൊണ്ട് പ്രേക്ഷക ഹൃദയത്തിൽ ഇടം നേടിയ ദ വെരി ടാലന്റഡ് ആക്ടർ. അധ്യാപന രംഗത്ത് നിന്നും അഭിനയ രംഗത്തെത്തി 250 പര സിനിമകളിലൂടെ ഒട്ടനവധി കഥാപാത്രങ്ങൾ സമ്മാനിച്ച സുധീർ കരമനയെത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.

0: ഓഗസ്റ്റ് 23 രാവിലെ 10 മണി മുതൽ ആർജി ജീവിക്കപ്പോ.
1: എല്ലാ
0: ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം.

കുറ്റകുരുമുളകിനെ മാസം തോറും ഓരോ ചുവടിനും രണ്ടു പിടി വേപ്പിൻ പിണ്ണാക്കും വർഷത്തിൽ രണ്ടു തവണ 50 ഗ്രാം വീതം 17 17 17 മിശ്രിതവും നൽകിയാൽ നല്ല വിളവ് കിട്ടും. കുരുമുളകിന്റെ പരാഗണം നടക്കുന്നത് വെള്ളത്തിൽ കൂടി ആയതിനാൽ നനയ്ക്കുമ്പോൾ വെള്ളം ചുവട്ടിൽ മാത്രം ഒഴിക്കാതെ ചെടി മൊത്തമായി നനച്ചു നൽകണം. സാധാരണ കുരുമുളക് വർഷത്തിൽ ഒരു തവണ കായ് തരുമ്പോൾ കുറ്റകുരുമുളകിൽ നിന്ന് ആണ്ടുവട്ടം മുഴുവൻ കായകൾ ലഭിക്കുമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. വേപ്പിൻ പിണ്ണാക്കിട്ടാൽ രോഗകീടങ്ങൾ കുറ്റകുരുമുളകിനെ ബാധിക്കാറില്ല. എന്നാലും ദ്രുതവാട്ടം, മന്ദവാട്ടം, തയ്യഴുകൾ ഇവയ്ക്കെതിരെ മുൻകരുതൽ എന്ന നിലയിൽ 1% ബോഡോ മിശ്രിതം തളിക്കുന്നത് ഉചിതമായി. പുതുതായി കുരുമുളക് കൊടി നടുന്നത് വേര് പിടിപ്പിച്ച കൊടിത്തലകൾ വാങ്ങിയതോ തെരഞ്ഞെടുത്ത തോട്ടത്തിലെ വള്ളികളിൽ നിന്നുണ്ടായ ചെന്തലകൾ നട്ടിട്ടോ ആണ്. തുടർച്ചയായി നല്ല വിളവ് തരുന്നതും നീണ്ട തരികളോടുകൂടിയതും രോഗബാധ ഏൽക്കാത്തതുമായിട്ടുള്ള കൊടികളിൽ നിന്ന് വേണം ചെന്തലകൾ തിരഞ്ഞെടുക്കാൻ. ചെന്തലകൾ കൊടിയുടെ ചുവടുഭാഗത്ത് 30 മുതൽ 50 മീറ്റർ ഉയരത്തിൽ നിന്ന് വരെ ഉണ്ടാകാം. ഇവ മണ്ണിൽ പടർന്ന് വേര് പിടിക്കാതിരിക്കാൻ അവ ചുരുട്ടി കെട്ടിവെച്ചിരിക്കണം കേട്ടോ. ഫെബ്രുവരി മാർച്ച് മാസത്തോടെ ഇവ മുറിച്ചെടുത്ത് വാലറ്റവും തലയറ്റവും നീക്കം ചെയ്ത് 2-3 മുട്ടുള്ള കഷ്ണങ്ങളാക്കി പ്രത്യേകം തയ്യാറാക്കിയ തടങ്ങളിലോ പോളിത്തീൻ കൂടുകളിലോ നട്ട് നനച്ച് വേര് പിടിപ്പിച്ചെടുക്കണം. 3 വർഷത്തിനും 12 വർഷത്തിനും ഇടയ്ക്ക് പ്രായമായ കൊടികളിൽ നിന്നുള്ള ചെന്തലകളാകും ഏറെ നന്നാവുന്നത് കേട്ടോ. ഈ കുറ്റകുരുമുളക് നടുമ്പോഴാണെങ്കിലും കുറെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന രീതിയിൽ എല്ലാ വർഷവും അല്ലെങ്കിൽ എല്ലാ സീസണിലും നമുക്ക് കൃത്യമായും കുരുമുളക് ലഭിക്കുകയുള്ളൂ. ഓരോന്നിനെ പറ്റി പറയുമ്പോഴും കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. കേൾക്കാം നമുക്ക് ഞാറ്റുവേലയിലൂടെ. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഈ ഓണത്തിന് വമ്പിച്ച കളക്ഷൻസ് ഒരുക്കി പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം. ആകർഷകമായ വെറൈറ്റി ഡിസൈനിലുള്ള റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ടെക്സ്റ്റൈൽ ഗുഡ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം, കൊട്ടാരക്കര.
1: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
0: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
2: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൺ വിലക്കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
0: കേരള കാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
3: കൊയിലോ നട്സിന്റെ 9-ാമത് ഷോറൂം ഇനി മുതൽ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിലും.
0: ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട പുനലൂർ മണ്ഡലം MLA ശ്രീ സി അജയ് പ്രസാദ് മറ്റു വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം നിർവഹിക്കുന്നു.
3: കൊല്ലം മുതൽ കൊച്ചി വരെ നീളുന്ന 9 ഔട്ട്ലെറ്റുകളിൽ സ്വന്തമായി കൾട്ടിവേറ്റ് ചെയ്ത് പ്രോസസ് ചെയ്തെടുക്കുന്ന സ്വാദിഷ്ടവും ആരോഗ്യപ്രദവുമായ കാഷ്യൂ നട്സിന്റെ ഈ പുതിയ ഷോറൂം ഉദ്ഘാടന വേളയിലേക്ക് ഏവർക്കും സ്വാഗതം.
0: കൊയിലോ നട്സ്, തൂക്കുപാലത്തിന് സമീപം, TB ജംഗ്ഷൻ, പുനലൂർ.
4: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.

ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, വൈബോണം. ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

ഞാറ്റ് കുരുമുളകിനെ കുറിച്ചാണ് ഞാറ്റ് വേലയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. വേര് പിടിപ്പിച്ച നമ്മുടെ ഈ വള്ളികൾ മാവ്, പ്ലാവ് എന്നിവയിലൂടെ പടർത്തുമ്പോൾ ചുവട്ടിൽ നിന്ന് 30 സെന്റിമീറ്റർ വിട്ട് 50 സെന്റിമീറ്റർ ആഴത്തിലും ചതുരത്തിലും എടുത്ത കുഴികളിൽ ജൈവവളമിട്ട് മണ്ണിട്ട് മൂടി വേണം നടാനായി. വള്ളികൾ തിരുവാതിര ഞാറ്റുവേലക്കാലത്ത് നടുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഒരു കുഴിയിൽ 2-3 വള്ളികൾ നമുക്ക് നടാം. വള്ളികൾ മുള പൊട്ടി വരുന്നതോടെ താങ്ങുമരങ്ങളുമായി ചേർന്ന് കെട്ടിവെക്കണം. കുരുമുളകിന്റേത് മാത്രമായി

ഒരു തോട്ടം തുടങ്ങാനാണ് നിങ്ങളുടെ പ്ലാൻ എങ്കിൽ താങ്ങുമരങ്ങളായിട്ടുള്ള മുരിക്ക്, കിളിഞ്ഞിൽ, അമ്പഴം എന്നിവയുടെ 2 മീറ്റർ നീളത്തിലുള്ള കമ്പുകൾ മഴ തുടങ്ങുന്നതോടെ നട്ടിരിക്കുന്നത് നല്ലതാണ്. താങ്ങുമരങ്ങൾ നടുന്നത് 3 മീറ്റർ അകലത്തിലായിരിക്കണം കേട്ടോ. ചുവട്ടിൽ നിന്നും 15 സെന്റിമീറ്റർ വിട്ട് താങ്ങുമരങ്ങളുടെ വടക്ക് ഭാഗത്തായി 2-3 തലകൾ നടാം. കൊടിത്തലകൾ വെയിലടിക്കാതെ ഓല കൊണ്ട് പൊതിയുകയും ഉണക്കിൽ വേണ്ടി വന്നാൽ നനയ്ക്കുകയും വേണം. താങ്ങുമരങ്ങളുടെ ഉയരം 6 മീറ്ററിൽ കവിയാത്ത വിധം ആണ്ടിലൊരിക്കൽ കമ്പ് കോതുകയും തണൽ ഒഴിവാക്കുകയും വേണം. ഇനി കുറ്റക്കുരുമുളക് കൃഷിയിൽ തന്നെ കുരുമുളക് തെക്കൻ എന്നതിനെ പറ്റി കേൾക്കും. കുരുമുളകിന്റെ ഒരു പുതിയ ഇനമാണ് കേട്ടോ പെപ്പർ തെക്കൻ എന്ന് പറയുന്നത്. സാധാരണ കുരുമുളക് ഇനങ്ങളിൽ ഒരു തിരിയിൽ 50 മുതൽ 70 മണികൾ പിടിക്കുമ്പോൾ തെക്കൻ കുരുമുളക് തിരിയിൽ അല്ലെങ്കിൽ അതിന്റെ ശാഖകളിലുമായിട്ട് 1000 മണി വരെ കാണുന്നുണ്ട്. സാധാരണ കുരുമുളക് 33% ഉണങ്ങിയ കുരുമുളക് ലഭിക്കുമ്പോൾ തെക്കൻ കുരുമുളക് 44% ഉണങ്ങിയ മുളക് നൽകുന്നു. അപ്പോ കുറ്റിക്കുരുമുളകിന് വളരെ നല്ലത് തന്നെയാണ്. താങ്ങവൃക്ഷങ്ങളുടെ സഹായമില്ലാതെ അധികം പടരാതെ ഒതുങ്ങി നല്ല വിളവ് തരുന്ന കൃഷിരീതിയാണ് ഇത്. കുറ്റിക്കുരുമുളക് തൈകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് വള്ളിക്കുരുമുളകിന്റെ തന്നെ വശങ്ങളിലേക്ക് വളരുന്ന ശിഖരങ്ങളാണ്. കുരുമുളക് ചെടിയുടെ ചുവട്ടിൽ നിന്ന് മുളച്ച് മുകളിലേക്ക് വരുന്ന തലകളാണ് കൃഷി ചെയ്യുവാൻ ഉപയോഗിക്കുന്നത്. എന്നാൽ കുറ്റിക്കുരുമുളകിന് കണ്ണിത്തലകൾ എന്ന പാർശ്വശാഖകളാണ് ഉപയോഗിക്കുന്നത്. കുരുമുളകിന് കായ്ക്കുന്ന വള്ളിയും പടരുന്ന വള്ളിയും ഉണ്ട്. അതിൽ കായ്ക്കുന്ന വള്ളിയാണ് നമ്മൾ ഇതിനെ എടുക്കേണ്ടത്. മുറിച്ചെടുത്ത ശിഖരത്തിലെ ചുവട്ടിലെ കുറച്ച് ഇലകൾ നീക്കം ചെയ്ത് മണ്ണ്, മണൽ, ചാണകം എന്നിവ കൂട്ടിക്കലർത്തിയ ബോട്ടിംഗ് മിശ്രിതം നിറച്ച് പോളിത്തീൻ കവറുകളിൽ നടാം. വേഗം വേര് പിടിക്കുന്നതിനായിട്ട് റൂട്ടിംഗ് ഹോർമോണുകൾ ഉപയോഗിക്കുന്നതും നല്ലതാണ്. ഇതിനായിട്ട് ഇൻഡോൾ 3 ബ്യൂട്ടിക് ആസിഡ് ലായനിയിൽ 1 മിനിറ്റ് മുക്കിവെച്ച ശേഷം നടുന്നത് നല്ലതാണ്. ഏപ്രിൽ മെയ് മാസങ്ങളാണ് കേട്ടോ തൈകൾ വളർത്താൻ ഏറ്റവും ഉത്തമം. വേര് പിടിപ്പിച്ച 3 മുതൽ 4 തൈകൾ ചട്ടികളിലോ ഗ്രോ ബാഗുകളിലോ നമുക്ക് നടാം. നന്നായി നോക്കിയാൽ ഏകദേശം 1 കിലോയ്ക്ക് മുകളിൽ നമുക്ക് വിളവ് ലഭിക്കും. നട്ട് 1 വർഷം മുതൽ പൂത്ത് വിളവ് തരുമെന്നുള്ളതാണ് പ്രത്യേകത. യോജിച്ച ഇനങ്ങൾ ഏതൊക്കെയെന്ന് കേൾക്കണ്ടേ? കരിമുണ്ട, കുതിരവാലി, കല്ലുവള്ളി, കൊറ്റനാടൻ, പന്നിയൂർ എന്നിവയൊക്കെ ഇതിന് യോജിച്ച ഇനങ്ങൾ തന്നെയാണ്. കുരുമുളകിനെ പറ്റി കുറച്ചു കാര്യങ്ങൾ കൂടി പ്രിയപ്പെട്ട കൃഷിക്കാരുടെ ഇടയിലേക്ക് എത്തിക്കാനുണ്ട്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാട്ടാർക്കൊപ്പം
1: കൊല്ലങ്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
5: ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലിയാജ് ഓംബ്രി വെറും 3999, ബോട്ടോപ്ലാസ്റ്റിയ നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.

അങ്ങനെ കുരുമുളകിനെ പറ്റി അതിന്റെ വിവിധ നടീൽ രീതിയെ പറ്റിയും കുറ്റിക്കുരുമുളകിനെയൊക്കെ പറ്റി നമ്മൾ വിശദമായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. 15 അതിൽ കൂടുതലോ ഉള്ള ചട്ടികളിൽ വേണം നമ്മൾ ഈ കുരുമുളക് നടാനായിട്ട്. അടിഭാഗത്തുള്ള ദ്വാരങ്ങൾ വെള്ളം കെട്ടി നിൽക്കാതെ സുഗമമായി പോകാൻ തക്ക വിധം ഓട് കഷ്ണങ്ങളിൽ വെച്ച് അതിനോട് ചേർത്ത് അല്പം ചരലുമിട്ട് തുല്യ അളവിൽ മേൽമണ്ണും മണലും ജൈവ വളവും ചേർന്ന മിശ്രിതം ചട്ടിയുടെ പകുതി ഭാഗം നിറച്ച് അതിൽ രണ്ടു പിടി വേപ്പിൻ പിണ്ണാക്കം വിതറി തൈകൾ നട്ട് വീണ്ടും ചട്ടിയുടെ മുക്കാൽ ഭാഗം മിശ്രിതം നിറയ്ക്കണം. മുടങ്ങാതെ നനയ്ക്കുകയും വേണം കേട്ടോ. നടുമ്പോൾ 1 ഉയരവും 2 വ്യാസവുമുള്ള PVC കുഴലിനുള്ളിൽ കൈകടത്തി നട്ടാൽ ചെടി നേരെ വളർന്ന് കുഴലിന്റെ മുകൾ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ തലപ്പിൽ നിന്നും ധാരാളം പാർശ്വശിഖരങ്ങൾ ചുറ്റും ഇങ്ങനെ ഉണ്ടാക്കും. അതല്ലെങ്കിൽ ചട്ടിയുടെ വായ്വട്ട അളവിലുള്ള കാല് പിടിപ്പിച്ച ഇരുമ്പ് കമ്പി വളയം ചട്ടിയിൽ വെച്ച് വളർത്തിയാൽ കുറ്റിക്കുരുമുളകിന് വളരും തോറും ഭംഗി കൂടും. നിലത്താണ് നടന്നതെങ്കിൽ വെള്ളം കെട്ടി നിൽക്കാത്ത സ്ഥലത്ത് തന്നെ 2 സമചതുരത്തിലും ആഴത്തിലും കുഴികളുണ്ടാക്കി മിശ്രിതം നിറച്ച് നടാൻ സാധിക്കും. മാസം തോറും ഓരോ ചുവടിനും 2 വേപ്പിൻ പിണ്ണാക്കും വർഷത്തിൽ 2 50 വീതം 17 17 17 മിശ്രിതവും നൽകിയാൽ നല്ല വിളവും കിട്ടും കേട്ടോ. കുരുമുളകിന് വർഷത്തിൽ 1 കായ് തരുമ്പോൾ കുറ്റിക്കുരുമുളക് അതിനേക്കാൾ ഏറെ കായ് തരും എന്നുള്ള കാര്യം പറഞ്ഞു. എല്ലാവർക്കും വീട്ടിൽ സ്ഥലമില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും സ്വീകരിക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ് ഈ കുറ്റിക്കുരുമുളക്. ആകാശ വെള്ളരി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ആകാശ വെള്ളരിയെ കുറിച്ച് വരും ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാം. ഇന്നത്തേക്ക് വൈറ്റിപ്പിയാണ്. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ട

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇന്ന് ഭാരതത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇതുടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30,00,000+ കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM.gov.in.
2: ഈ ഓണക്കാലത്ത് നന്ദലക്ഷ്മി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
3: നന്ദലക്ഷ്മി മാർട്ട് ലക്ക ലക്ക
2: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
4: ഗോപു നന്ദലക്ഷ്മി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. Lotus Road, private bus stand in the Samibam, Pulaman, Kottarakara.

Hey, hello, very good evening. Welcome to Austria Premier League with me, RJ Sultana, on Austria FM 90, Nadinopam, Natargopam Studio. Glockalipol, Samyam Krithyam, 4 Mani Kajinjo Krithyam, 1 Minute Ayrikiyana, Appayini Adutha, 6 Mani Veri Thinglodopam, Oru Kidilan, Chodhingal, Chodhikyanam, Uthirangal, Kelkanam, Nyanitha, Ingane, Ready Ayin Nilki, Anappa, Ellavar, Loudspeaker Lodu, Oru Information, Kairingal, Ingane, Kete Kete, Oru Chai, Ekka, Kodichini, Adutha, Game, Ingane, Kete, Ingane, Prepared, ായിരിക്കല്ലേ. അപ്പൊ എന്തായാലും നിങ്ങൾ ഇനിയും ഞാൻ കുറേ നേരം നിർത്തി ബുദ്ധിമുട്ടിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474219909. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും അറിയാവുന്ന ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. ടു ദ നമ്പർ 9524909059. അതുപോലെ തന്നെ ആസ്ട്രിയ പ്രീമിയർ ലീഗിന്റെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ശരി ഉത്തരങ്ങൾ പറഞ്ഞ് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനി ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ ഫ്രൈഡേ അനൗൺസ് ചെയ്യും അല്ലേ. അപ്പോൾ ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ചിലങ്കാ റിയൽ എസ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ആരും ആ ഗിഫ്റ്റൊന്നും മിസ്സാക്കാനൊന്നും ട്രൈ ചെയ്യേണ്ട. അപ്പോൾ ശരി ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ടൊക്കെ എല്ലാവരും വിളിക്കാനൊക്കെ ഇങ്ങനെ റെഡിയായി നിന്നോളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഏപ്പിലിതാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം ആയിരിക്കുകയാണ്. അപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ട് കേട്ടുകൊണ്ട് തന്നെ ഇതാ ഇവിടെ വെച്ച് ഇങ്ങനെ തുടങ്ങാൻ പോവുകയാണ്. കേൾക്കാം ഒരു മനോഹരമായിട്ടുള്ള പാട്ട് ഫ്രം ദ മൂവി ലിയോ.

0: ആർട്സിന്റെ 9-ാമത് ഷോറൂം ഇനി മുതൽ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിലും. ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട പുനലൂർ മണ്ഡലം MLA ശ്രീ സി അജയ് പ്രസാദ് മറ്റു വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം നിർവഹിക്കുന്നു. കൊല്ലം മുതൽ കൊച്ചു വരെ നീളുന്ന 9 ഔട്ട്ലെറ്റുകളിൽ സ്വന്തമായി കൾട്ടിവേറ്റ് ചെയ്ത് പ്രോസസ് ചെയ്തെടുക്കുന്ന സ്വാദിഷ്ടവും ആരോഗ്യപ്രദവുമായ കാഷ്യൂ നട്ട്സിന്റെ ഈ പുതിയ ഷോറൂം ഉദ്ഘാടന വേളയിലേക്ക് ഏവർക്കും സ്വാഗതം. കൊല്ലം നട്ട്സ് തൂക്കുപാലത്തിന് സമീപം TV ജംഗ്ഷൻ പുനലൂർ.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
0: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്, വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം, ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര, എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ, ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 9958731155. ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലിയാജ് ഓംബ്രി വെറും 3999, ബോട്ടോപ്ലാസ്റ്റിയ നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് 2 വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.

0: You are listening to Ashraya FM 90, Nadinuppam, Natarkuppam.
1: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
2: ആ എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയം വരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
3: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം.
5: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലാജ് ഓംബ്രി വെറും 3999, ബോട്ടോപ്ലാസ്റ്റിയ നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
6: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
7: ഏവർക്കും ഹോം ടോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
8: അതെ, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങളുടെ വെഡിംഗ് റിംഗ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ?
9: എങ്കിൽ നേരെ പോന്നോളൂ കൊട്ടാരക്കര കലയപുരം ജംഗ്ഷൻ MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്.
8: ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹമോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
9: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
10: വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സ് കലയപുരം.
11: Yes, we are back on Ashraya Premier League with me, RJ Sultana, on Ashraya FM 90, Nadinoppam, Natarkoppam. Studio clock ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞു, കൃത്യം 15 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും ഇന്നത്തെ ചോദ്യം എന്താണെന്ന് അറിയാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരിക്കും അല്ലേ? അപ്പൊ ഞാൻ ഇനിയും വെച്ച് വൈകിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, കേരളത്തിലെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ചോദ്യം ഒന്നും കൂടി പറയുകയാണ്, കേരളത്തിലെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അപ്പൊ എല്ലാവരുടെയും മനസ്സിലോട്ട് ഉത്തരമൊക്കെ വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. വിളിക്കാം ടു ദ നമ്പർ 0474-291-90-0974-2919-99-0. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526490-90-952-6649-90.

0: ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം ഫൈവോണം. ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര.
2: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
3: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
4: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
6: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്.
7: വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് സാധനങ്ങൾ ലഭിച്ചാലോ? മീനൂർ ജംഗ്ഷനിൽ ദിയാ ടൈൽസ് ഉള്ളപ്പോൾ പിന്നെന്തിന് ടെൻഷൻ?
8: ടൈൽസ്, ഗ്രാനൈറ്റ്, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, പെയിന്റ്സ് ആൻഡ് സാനിറ്ററി വെയർ തുടങ്ങി എല്ലാ ഐറ്റംസും വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് ലഭിക്കുന്നു.
7: ദിയ ട്രേഡിംഗ് കമ്പനി, മീനൂർ ജംഗ്ഷൻ.
9: ഏവർക്കും ദിയ ട്രേഡിംഗ് കമ്പനിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
10: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
11: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
10: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
12: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
13: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
12: ഒരുമിച്ച് കിട്ടാനോ?
14: ബിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
12: അപ്പോൾ ഈ ഓണം ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
14: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.

0: നാട്ടിനൊപ്പം നാട്ടാർക്കൊപ്പം. Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
1: Njan ee kolamukka kaasum kondu endha onakkol nadathana?
2: Enda bembaranore nee oru podikkonu odunga. Than ee kaasum kondu choice mallilottu onnu jelle. Onakkalam ayidondu ottumikka saadhanangalum near pagadi kaasinu kittum.
1: Choice laagumba parasyathil parayunnathinekkal koodathal offerukal kadaye chellumba kittukayum cheyyum.
2: Edo Kollam jillayile thanne ethavum valiya hypermarket aa ചോയ്സ് മാളിലുള്ളത്. പിന്നെ ഓണക്കോടി എടുക്കാനായിട്ട് പുറത്ത് നിന്ന് കിടന്ന് അലയും വേണ്ട. റെഡിമെയ്ഡിന് ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട് അവിടെ. അതും ചെറിയ പൈസയ്ക്ക്.
1: എന്തായാലും കൊച്ചുമക്കളെ കൂടെ കൊണ്ടുപോകാം. അവർക്ക് അവിടെ പ്ലേ സ്റ്റേഷനും ഉണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ അങ്ങ് പോയാലോ?
2: അതേടോ, നല്ല കാര്യങ്ങൾക്ക് താമസം വേണ്ട.
1: അങ്ങനെ പറയട്ടോ.
3: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ്, ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര. ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്. ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.
4: കൊട്ടാരക്കരയ്ക്ക് പർച്ചേസിന് ഇരട്ടി മധുരം. ഓണം പ്രമാണിച്ച് നിലവിലെ 50% ഓഫറിന് പുറമെ ഓരോ 2,000 രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ന്യൂ ഇന്ത്യൻ ടെക്സ്, KSRTC സ്റ്റാൻഡിന് എതിർവശം, പുലമൺ, കൊട്ടാരക്കര.
5: Yes, we are back on Austria Premier League with me, RJ Sultana, on Austria FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, കേരളത്തിലെ പക്ഷി മനുഷ്യൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് ആൻസേഴ്സ് വാട്സപ്പിൽ വന്നിട്ടുണ്ട്. അതിന് മുന്നായി ഒരു കോളർ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഉത്തരം പറയാനായിട്ട്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ, നമസ്കാരം, ആരാ സംസാരിക്കുന്നേ? മോഹനൻ ചേട്ടാ, റേഡിയോയുടെ വോളിയം ഒന്ന് കുറച്ച് വെക്കാമോ?
6: ഹലോ,
5: ഹലോ, കേൾക്കാമോ? എന്തൊക്കെയുണ്ട്
6: വിശേഷം? നല്ല വെയിലാണ്, വെയിൽ മാറി നിൽക്കുക
5: ആണല്ലേ. നല്ല വിശേഷമൊക്കെ ആയിട്ട് സുഖമായിട്ട് പോവാണ്. സുഖമായിട്ട് പോകുന്നു. വീട്ടിലാരൊക്കെയുണ്ട്? ആണല്ലേ, അപ്പൊ എല്ലാരും ഉണ്ട്. അപ്പൊ ചേട്ടൻ ഉത്തര ചോദ്യമൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഉത്തരം പറയാൻ റെഡിയല്ലേ? എങ്കി പറഞ്ഞോളൂ.
6: കെ കെ നീലകണ്ഠൻ
5: ഉറപ്പിക്കാവോ?
6: ഉറപ്പിക്കാം,
5: പക്കയാണ്.
6: എനിക്ക് വിശ്വാസമുണ്ട്.
5: വിശ്വാസമുണ്ട്, അപ്പൊ വിശ്വാസം രക്ഷിച്ചിരിക്കുന്നു. കറക്റ്റ് ആണ് ആൻസർ.
6: ഓക്കെ,
5: കൺഗ്രാചുലേഷൻ ചേട്ടാ. താങ്ക് യു ഫോർ കോളിംഗ്.
6: ഓക്കെ,
5: അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് മോഹനൻ ചേട്ടനാണ്. ചേട്ടൻ പറഞ്ഞിരിക്കുന്ന ഉത്തരം KK നീലകണ്ഠനാണ്. KK നീലകണ്ഠൻ ഈസ് എ റൈറ്റ് ആൻസർ. ആൻഡ് ഒരുപാട് മെസ്സേജസ് നമുക്കിപ്പോൾ തന്നെ വാട്സപ്പിൽ വന്നിട്ടുണ്ട്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് മേരിക്കുട്ടി ചേച്ചിയാണ്. മേരിക്കുട്ടി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു KK നീലകണ്ഠൻ എന്ന് തന്നെയാണ്. ആൻഡ് അർച്ചന മെസ്സേജ് പറഞ്ഞിരിക്കുന്നു KK നീലകണ്ഠൻ തന്നെയാണ്. ശശികല ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ഡോക്ടർ ആർ സുഖതൻ എന്നാണ്. അഭിഷിമ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു സലീം അലി എന്നാണ്. ആൻഡ് രേവതി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു KK നീലകണ്ഠൻ എന്ന് തന്നെയാണ്. ആൻഡ് കാർത്തികേയൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു സലീം അലി എന്ന് തന്നെയാണ്. ആൻഡ് മറ്റൊരാൾ നെയിം മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷെ ആൻസർ അറിയിച്ചിട്ടുണ്ട്, നീലകണ്ഠൻ എന്ന് തന്നെയാണ്. ഉത്തരം അറിയിക്കുന്നവർ ശ്രദ്ധിക്കുക, കാരണം ഉത്തരം പറഞ്ഞതിനൊപ്പം തന്നെ പേരും കൂടി അറ്റാച്ച് ചെയ്യാൻ, കാരണം അല്ലെങ്കിൽ നമ്മൾ ഉത്തരം ആരാണ് പറഞ്ഞത് നമുക്ക് പോലും മനസ്സിലാവില്ല. ഓക്കെ, ആൻഡ് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് സംഗീത ചേച്ചിയാണ്. ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു KK നീലകണ്ഠൻ എന്ന് തന്നെയാണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായി അരുണിമ ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു KK നീലകണ്ഠൻ എന്ന് തന്നെയാണ്. തെറ്റിപ്പോയവരാരും തന്നെ വിഷമിക്കേണ്ട, ഇനിയും അവസരമുണ്ട്. ആ ഒരു ടൈമിൽ ശരി ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മാത്രം മതി. ആൻഡ് ഓൾസോ റൈറ്റ് ആൻസർ പറഞ്ഞ എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാചുലേഷൻ പറയുകയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ക്വസ്റ്റ്യൻ ഈസ്, കേരളത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്, അല്ലെങ്കിൽ എവിടെയാണ്? അപ്പോൾ ചോദ്യം ഒന്നുകൂടി പറയുകയാണ്, കേരളത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്, അല്ലെങ്കിൽ എവിടെയാണ്? അപ്പോൾ എല്ലാവരെയും മനസ്സിലോട്ട് ഉത്തരം വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ച് മെസ്സേജും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474-291-909. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എല്ലാ കസ്റ്റമേഴ്സിനും ഒരു ഗോൾഡ് കോയിനും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ 17 സ്വർണ്ണ മോതിരങ്ങൾ പിന്നെ ആഘോഷങ്ങൾക്ക് പകിട്ടേകാൻ പട്ടുസാരിയും ചുരിദാറും സമ്മാനമായി ലഭിക്കുന്നു. ഗോൾഡൻ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങി പവന് 400 രൂപ അധികം നേടാം. അതും വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ. മറക്കേണ്ട, ഈ ഓഫർ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 വരെ മാത്രം.
2: വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രി മുക്ക് കുണ്ടറ.
3: 25ലൊന്ന് നമുക്ക് അടിച്ചാലോ? 100ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
4: എന്ത് പറ്റി?
3: അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED TV, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
0: ഗോബു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
1: കൈലോ നട്സിന്റെ 9-ാമത് ഷോറൂം ഇനി മുതൽ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിലും. ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട പുനലൂർ മണ്ഡലം MLA ശ്രീ സി അജയ് പ്രസാദ് മറ്റു വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം നിർവഹിക്കുന്നു. കൊല്ലം മുതൽ കൊച്ചു വരെ നീളുന്ന 9 ഔട്ട്ലെറ്റുകളിൽ സ്വന്തമായി കൾട്ടിവേറ്റ് ചെയ്ത് പ്രോസസ് ചെയ്തെടുക്കുന്ന സ്വാദിഷ്ടവും ആരോഗ്യപ്രദവുമായ കാഷ്യൂ നട്സിന്റെ ഈ പുതിയ ഷോറൂം ഉദ്ഘാടന വേളയിലേക്ക് ഏവർക്കും സ്വാഗതം. കൈലോ നട്സ്, തൂക്കുപാലത്തിന് സമീപം, TV ജംഗ്ഷൻ, പുനലൂർ.
5: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്ടർ.
6: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
7: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
8: ഈ ഓണം സ്വയംവരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
9: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണ അവസരം, കൂടാതെ നിരവധി സമ്മാനങ്ങളും.
10: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ
11: ഉടനീളം. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സപ്തസ്വരങ്ങളുടെ മാന്ത്രികത കൊണ്ട് ഓരോ മലയാളിയുടെയും ഹൃദയത്തിൽ സംഗീതത്തിന്റെ അത്ഭുതം തീർക്കുന്ന നാദവിസ്മയം. പ്രണയവും വിരഹവും സന്തോഷവും തന്റെ വിരൽത്തുമ്പിലൂടെ അനശ്വര ഗാനങ്ങളാക്കി മാറ്റിയ മലയാള സിനിമയിലെ ദ മെലഡി കിങ് എം ജയചന്ദ്രൻ എത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.
12: പാട്ടിൽ, ഈ പാട്ടിൽ ഇനിയും നീ ഉണരില്ലേ.
1: കേൾക്കാം ഇന്ന് വൈകുന്നേരം 7 മണി മുതൽ RJ ശ്രീശാന്തിനൊപ്പം.
13: ഹലോ, ഞാൻ MJ ചന്ദ്രൻ. ആശ്രയ FM 90 എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ കവിയുന്ന ഓണാശംസകൾ.
1: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, ഫൈവ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞു, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
2: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
1: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
2: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
1: അത് പിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
2: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓടനാവട്ടം, വാളകം.
3: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
4: നെക്സാ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സാ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സാ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സാ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
1: കൊട്ടാരക്കരയ്ക്ക് പർച്ചേസിനി ഇരട്ടി മധുരം. ഓണം പ്രമാണിച്ച് നിലവിലെ 50% ഓഫറിന് പുറമെ ഓരോ 2,000 രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ന്യൂ ഇന്ത്യൻ ടെക്സ്, KSRTC സ്റ്റാൻഡിന് എതിർവശം, പുലമൺ, കൊട്ടാരക്കര. BDC ഹെൽത്തി ഓണം. CBC, ലിപിഡ് പ്രൊഫൈൽ, TSH തുടങ്ങി 40+ പാരാമീറ്റേഴ്സ്. ഓണം പാക്കേജിൽ വെറും 1,299 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. ഫോർ ഫ്രീ ഹോം സാമ്പിൾ കളക്ഷൻ കോൺടാക്ട് 0471-310-700.
4: വിജയ ഡയഗ്നോസ്റ്റിക്സ് സെന്റർ, വിജയ ജൂബിലി ഹോസ്പിറ്റലിന് സമീപം, കൊട്ടാരക്കര. 27 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈരളി ജൂവലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആരോ ജംഗ്ഷനിൽ. August 15 രാവിലെ 11 മണിക്കുള്ള ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ഷോറൂം ഉദ്ഘാടനം ചെയ്യാനും ഡയമണ്ട് സമ്മാനങ്ങൾ നേടാനും സുവർണ അവസരം. കൈരളി ജൂവലേഴ്സ്, ആരോ ജംഗ്ഷൻ, അഞ്ചൽ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓണം എത്തി, ഓണക്കോടി എടുക്കണ്ടേ?
2: ഹേയ്, ഞാൻ ശിൽപയിൽ നിന്നും സ്വർണം വാങ്ങുന്നേ ഉള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കിടക്കാജി പട്ടു സാരിയും കിട്ടും.
1: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശിൽപ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, അനിനാഥ്.
2: ശിൽപ ഗോൾഡ്, പ്യുർ ഗോൾഡ്. ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്. ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
3: അമിത ഭാരവും ജീവിതശൈലി രോഗങ്ങൾക്കും ബൈ പറയാം. മേനോ ജംഗ്ഷനിലുള്ള പ്രൈം ഫിറ്റ് AC പ്രീമിയം ഫാമിലി ജിമ്മിലൂടെ 10 വയസ്സ് മുതൽ 85 വയസ്സ് വരെയുള്ള എല്ലാവർക്കും ഹൈലി ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സണൽ ട്രെയിനേഴ്സിന്റെ സഹായത്തോടുകൂടി ഓണം ഓഫറിൽ ലേഡീസിന് 999 ജെന്റ്സിന് 1999 റുപ്പീസും.
0: പ്രൈം ഫിറ്റ് പ്രീമിയം AC ഫാമിലി ജിം, മീയന്നൂർ ജംഗ്ഷൻ.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: ഓണം എത്തി, ഓണക്കോടി എടുക്കണ്ടേ?
2: ഹേയ്, ഞാൻ ശിൽപയിൽ നിന്നും സ്വർണം വാങ്ങുന്നേ ഉള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കിടക്കാജി പട്ടു സാരിയും കിട്ടും.
1: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശിൽപ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, അനിനാഥ്.
2: ശിൽപ ഗോൾഡ്, പ്യുർ ഗോൾഡ്.
4: Yes, we are back on Astrea Premier League with me, RJ Sultana, on Astrea FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അങ്ങനെ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, കേരളത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് എവിടെയാണ് അല്ലെങ്കിൽ ഏതാണ് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് ആൻസേഴ്സാണ് വാട്സപ്പിൽ വന്നേക്കുന്നത്. അതിനു മുന്നായി ഇവിടെ ഒരു കോളർ ഉത്തരം പറയാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ,
5: ഹലോ,
4: നമസ്കാരം. ആരാ സംസാരിക്കുന്നേ? വിശ്വനാഥൻ ചേട്ടാ, റേഡിയോയുടെ വോളിയം ഒന്ന് കുറച്ചു വെക്കാമോ? കുറച്ചു. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം? ഓണമൊക്കെ വരികയാണ്, അതിന്റേതായ വിശേഷങ്ങളൊക്കെ ഉണ്ട്. എല്ലാ പ്രിപ്പറേഷനും കഴിഞ്ഞോ? ഓണത്തിനായിട്ട് തയ്യാറെടുത്തിരിക്കുകയാണോ? അതെ. ഓക്കെ ഓക്കെ. അപ്പൊ വീട്ടിൽ റേഡിയോയുടെ വോളിയം ഒന്ന് കുറയ്ക്കാമോ?
5: ഒന്നുകൂടെ കുറയ്ക്കാം.
4: ഓക്കെ. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിലാരൊക്കെയുണ്ട്?
5: വീട്ടില് രണ്ട് മക്കള്, ഭാര്യ.
4: ഓക്കെ, അപ്പൊ എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു. ചായയൊക്കെ കുടിച്ചോ? ഹലോ, കേൾക്കാമോ? ചായയൊക്കെ കുടിച്ചോ?
5: ചായ കുടിച്ചു, ചായ കുടിച്ചു. ഞാന് ഈ റോഡ് സൈഡിലെ ഒരു കടയിലാ. അപ്പൊ ഈ വണ്ടികൾ ഒരുപാട് പോകുന്നോണ്ട് കേൾക്കുന്നില്ല ചില സമയത്ത്.
4: ഓക്കെ, അപ്പൊ ഉത്തരം ചോദ്യം കേട്ടായിരുന്നോ?
5: ചോദ്യം ഒരു അവ്യക്തമായിട്ട് കേട്ടു. ഗ്രാമപഞ്ചായത്താണോ ചോദിച്ചേ?
4: അതെ, ഗ്രാമപഞ്ചായത്ത്.
5: ആ, അപ്പൊ അത് വളപട്ടണം ആണെന്നാ കണ്ണൂർ ജില്ലയില്.
4: കണ്ണൂർ ജില്ലയിലെ വളപട്ടണം ഉറപ്പിക്കാമോ?
5: ആ, എന്നാണ് എന്റെ.
4: ഓക്കെ, എങ്കിൽ ഉറപ്പ് നമുക്കെങ്കിൽ ഉറപ്പിക്കാം. ശരി, ഉത്തരമാണ് വിശ്വനാഥൻ ചേട്ടാ, ശരി ഉത്തരമാണ് കേട്ടോ.
5: ആ, ഞാൻ കഴിഞ്ഞ ആഴ്ചത്തെ വിജയിയാ കേട്ടോ.
4: അതെ അല്ലേ, അപ്പൊ ഒന്നുകൂടി കൺഗ്രാചുലേഷൻ. ഓക്കെ, താങ്ക് യു ചേട്ടാ, താങ്ക് യു ഫോർ കോളിംഗ്. ഇനിയും വിളിക്കണം
5: കേട്ടോ.
4: ഓക്കെ, അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് വിശ്വനാഥൻ ചേട്ടനാണ്. ചേട്ടൻ പറഞ്ഞ ഉത്തരം കണ്ണൂർ ജില്ലയിലെ വളപട്ടണം എന്നാണ്. ആൻഡ് ആൻസർ ഈസ് റൈറ്റ് ആൻസർ. ഒരുപാട് ആൻസേഴ്സ് നമുക്ക് ഇപ്പോൾ തന്നെ നമ്മുടെ വാട്സപ്പിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ടുണ്ട്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് മേരിക്കുട്ടി ചേച്ചിയാണ്. മേരിക്കുട്ടി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, കണ്ണൂർ വളപട്ടണം എന്നാണ്. ആൻഡ് വിശ്വൻ ചേട്ടൻ, അർച്ചന, കാർത്തികേയൻ, ജെയ്സൺ, രേവതി ചേച്ചി, ശശികല ചേച്ചി, അഭിഷിമ എന്നിവർ ഒരേ സ്വരത്തിൽ പറയുന്നു കണ്ണൂർ ജില്ലയിലെ വളപട്ടണം എന്ന് തന്നെയാണ് ആൻസറായിട്ട് അറിയിച്ചിരിക്കുന്നത്. ആശ, തങ്കമണി ചേച്ചി ആൻഡ് കൊച്ചുമുരുകൻ ചേട്ടൻ, അനഘ എന്നിവർ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു കണ്ണൂർ ജില്ലയിലെ വളപട്ടണം എന്നാണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായി സഹദേവൻ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു വാളകം എന്നാണ്. വാളകം തെറ്റുത്തരമാണ്. ആൻഡ് ശരി ഉത്തരം പറഞ്ഞ എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാചുലേഷൻ പറയുകയാണ്. തെറ്റിപ്പോയവരാരും തന്നെ വിഷമിക്കേണ്ട, ഇനിയും അവസരമുണ്ട്. ആ ഒരു ടൈമിൽ ശരി ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ക്വസ്റ്റ്യൻ ഈസ്, മികച്ച നടനുള്ള ദേശീയ അവാർഡ് ആദ്യമായി കേരളത്തിലേക്ക് കൊണ്ടുവന്നത് ആരാണ്? ചോദ്യം ഒന്നുകൂടി പറയുകയാണ്, മികച്ച നടനുള്ള ദേശീയ അവാർഡ് ആദ്യമായി കേരളത്തിലേക്ക് കൊണ്ടുവന്നത് ആരാണ്? അപ്പോൾ എല്ലാവരുടെയും മനസ്സിലോട്ട് ശരി ഉത്തരവൊക്കെ വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. വിളിക്കാം ടു ദ നമ്പർ 0474291900 0474291900. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526490900 9526490900.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
4: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പോലുള്ളപ്പോൾ
5: Government approved, ISO certified, civil engineers and builders. Contact 944-771-7171.
6: Air ticket um visa mini mithamaya nirakil. Campus Travels Kottarakara. Contact 999-5873-115.
7: Ee odathine vampicha collections oruki Priyanka Sampurna Vastralayam.
8: Aakarshikamaya variety designilulla ready made garments, textile goods ennivayude vipulamaya shekharam orukiyirikkunu. Priyanka Sampurna Vastralayam കൊട്ടാരക്കര.
9: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്.
10: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയ സമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
11: അതെ, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങളുടെ വെഡിംഗ് റിംഗ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ?
12: എങ്കിൽ നേരെ പോന്നോളൂ കൊട്ടാരക്കര കലേപുരം ജംഗ്ഷൻ MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്.
11: ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹമോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
12: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
10: വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സ് കലേപുരം.

0: greatness.
1: Ashraya FM 90, Nadinoppam, Nattarkoppam. Pere Pardon's Golden Diamonds, manufacturers and wholesalers. നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി
2: ഗുണമേന്മയുടെ ക്രഞ്ച് ആരോഗ്യത്തിന്റെ പഞ്ച്
3: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ
4: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം
3: കേരള ക്യാഷു നന്മയുടെ രുചി ആരോഗ്യത്തിന്റെ ഉറവ്
5: ചേട്ടാ ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ
5: ഒരുമിച്ച് കിട്ടാനോ
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ് കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ പുലമൻ കൊട്ടാരക്കര
3: ഡ്രൈവിംഗ് ഇനി കൂടുതൽ മികച്ചതാക്കാൻ ടയർ സ്റ്റേഷൻ 3D വീൽ അലൈൻമെന്റ് വീൽ ബാലൻസിംഗ് ടയർ അലോയ് വീൽ ഫിറ്റിംഗ് നൈട്രജൻ ഫില്ലിംഗ് അപ്പോളോ JK ഫയർ സ്റ്റോൺ ടയേഴ്സ് എന്നിവ ഓണം ഓഫറിലൂടെ സ്വന്തമാക്കാം ടയർ സ്റ്റേഷൻ നിയർ ജൂബിലി മന്ദിരം പുലമൺ കൊട്ടാരക്കര
6: ഈ ഓണക്കാലത്ത് നന്ദലൻ ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും
7: നന്ദലൻ ജി മാർട്ട് ലക്ക
6: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ 100 LED ടിവികൾ 100 ഗോൾഡ് കോയിനുകൾ 100 സിൽവർ കോയിനുകൾ 100 വാഷിംഗ് മെഷീനുകൾ
4: ഗോപു നന്ദലൻ ജി മാർട്ട് MC റോഡ് കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം കൊട്ടാരക്കര ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും സ്റ്റൈൽ മാറും കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ സന്തോഷം ഇരട്ടിയാക്കൂ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര
8: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി ആൻഡ് ദ ടൈം ഈസ് 5 o'clock.

Yes, we are back on Austria Premier League with me, RJ Sultana, on Austria FM 99.9 നാട്ടാർക്കൊപ്പം സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞു. കൃത്യം 1 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത 6 മണി വരെ നിങ്ങളോടൊപ്പം ഓരോ കിടിലും ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരങ്ങൾ കേൾക്കാനും ഞാനിതാ ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. അതുപോലെ തന്നെ ആസ്ട്രിയ പ്രീമിയർ ലീഗിൻ്റെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ശരി ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ ഫ്രൈഡേ അനൗൺസ് ചെയ്യും അല്ലേ. അപ്പോൾ ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ചിലങ്ക റിയൽ എസ്റ്റേറ്റ് ആണ്. ആൻഡ് ഓൾസോ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, മികച്ച നടനുള്ള ദേശീയ അവാർഡ് ആദ്യമായി കേരളത്തിലേക്ക് കൊണ്ടുവന്നത് ആരാണ്? എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് ആൻസേഴ്സ് ആണ് വാട്സപ്പിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇതുവരെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് രേവതി ചേച്ചിയാണ്. രേവതി ചേച്ചി പറഞ്ഞിരിക്കുന്നത് പി ജെ ആന്റണി എന്നാണ്. ആൻഡ് തങ്കമണി ചേച്ചി, മേരിക്കുട്ടി ചേച്ചി, അർച്ചന, സഹദേവൻ ചേട്ടൻ, ആശ ചേച്ചി എന്നിവർ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു പി ജെ ആന്റണി എന്ന് തന്നെയാണ്. കൊച്ചുമുരുകൻ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു പി ജെ ആന്റണി എന്ന് തന്നെയാണ്. വേണ്ട, മറ്റൊരാൾ മെസ്സേജ് പറഞ്ഞിട്ടുണ്ട് പി ജെ ആന്റണി എന്ന് തന്നെയാണ്, പക്ഷേ പേര് മെൻഷൻ ചെയ്തിട്ടില്ല. ആൻഡ് ഓൾസോ ഈ ഉത്തരങ്ങൾ പറയുന്ന എല്ലാവരും മൈൻഡിലൊന്ന് ഓർക്കുക, ഉത്തരങ്ങൾ പറയുന്ന ഒപ്പം തന്നെ നിങ്ങളുടെ പേരും കൂടി മെൻഷൻ ചെയ്യുക, അല്ലെങ്കിൽ ആകെ കൺഫ്യൂസ്ഡ് ആയിപ്പോൾ നമുക്കും അറിയില്ല ആരാണ് മെസ്സേജ് ചെയ്ത്. ആൻഡ് ഓൾസോ മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് അഭിഷിമ ആണ്. അഭിഷിമ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു പി ജെ ആന്റണി എന്ന് തന്നെയാണ്. ശശികല ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ഇന്ത്യൻ സർക്കാർ എന്നാണ്. ആൻഡ് അനഘ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു പി ജെ ആന്റണി എന്ന് തന്നെയാണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായി സംഗീത ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു പി ജെ ആന്റണി എന്ന് തന്നെയാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് പി ജെ ആന്റണി തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ഉത്തരങ്ങൾ ഉത്തരം പറഞ്ഞ ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ ഉത്തരങ്ങൾ റേഡിയോയിലൂടെ പറയുന്നതിന് മുൻപായി തന്നെ എല്ലാവരും ഉത്തരങ്ങൾ നമ്മളെ അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം അയക്കുന്ന മെസ്സേജസ് ഒന്നും നമ്മൾ വായിക്കുന്നതല്ല കേട്ടോ. ആൻഡ് മറ്റൊരു ആൻഡ് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ക്വസ്റ്റ്യൻ ഈസ് ഓസ്കാർ അവാർഡിന് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ സിനിമ ഏതാണ്? അപ്പോൾ ചോദ്യം ഒന്നും കൂടി പറയുകയാണ്, ഓസ്കാർ അവാർഡിന് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ സിനിമ ഏതാണ്? അപ്പോൾ എല്ലാവരുടെയും മനസ്സിലോട്ട് ഉത്തരമൊക്കെ വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ച് മെസ്സേജും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. വിളിക്കാം ടു ദ നമ്പർ 0474 2910974 279 9090 വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ ഇതാണ് 9526669.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ബിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
6: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്. ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
7: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലിയാജ് ഓംബ്രേ വരും 3999. ബോട്ടോപ്ലാസ്റ്റിയ, നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബംബർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര. ഋഷികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ്. നാവിൻ തുമ്പിൽ കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
5: ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടർക്കൊപ്പം.
1: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്.
2: ഏവർക്കും കൊട്ടാരക്കര കരിക്കം ജി സി ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
3: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
4: Kaila Netsinte 9th showroom ini mudal Punallur Thookupalathinte Nattilum.
5: August 17 thingalazhcha ravile 10 manikku bahumanapetta Punallur Mandalam MLA Sri C Ajay Prasad mattu vishishta vyaktikalude sannidhyathil udghadanam nirvahikkunnu.
6: Kollam mudal Kochi vare neelana 9 outletukalil swanthamayi cultivate cheythu process cheyedukkunna swadishtavum aarogyapradavumaya cashew nutsinte ee puthiya ഷോറൂം ഉദ്ഘാടന വേളയിലേക്ക് ഏവർക്കും സ്വാഗതം.
7: കൈലോ നട്സ് തൂക്കുപാലത്തിന് സമീപം ടിവി ജംഗ്ഷൻ പുനലൂർ.
8: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ.
9: ബാലാജ് ഓംബ്രേ വരും 3999. ബോട്ടോപ്ലാസ്റ്റിയ നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം.
10: ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
11: ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ അറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
12: കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധയിനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.
13: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം.
14: ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
15: അതെ, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങളുടെ വെഡിംഗ് റിംഗ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ?
16: എങ്കിൽ നേരെ പോന്നോളൂ കൊട്ടാരക്കര കലേപുരം ജംഗ്ഷൻ MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്.
17: ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹമോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
16: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
0: വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സ് കലേപുരം.
18: Yes, we are back on Austria Premier League with me, RJ Sultana, on Austria FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അങ്ങനെ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ഓസ്കാർ അവാർഡിന് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ സിനിമ ഏതാണ് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് ആൻസേഴ്സാണ് വാട്സപ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അനക ചേച്ചിയാണ്. അനക ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, മദർ ഇന്ത്യ എന്നാണ്. ആൻഡ് മേരിക്കുട്ടി ചേച്ചി, ധന്യവ. അതുപോലെ തന്നെ ശശികല ചേച്ചി, കാർത്തികേയൻ ചേട്ടൻ, അതുപോലെ തന്നെ സഹദേവൻ ചേട്ടൻ എന്നിവർ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, മദർ ഇന്ത്യ എന്ന് തന്നെയാണ്. ആൻഡ് ധന്വി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, ഗാന്ധി എന്നാണ് ഉത്തരം അറിയിച്ചിരിക്കുന്നത്. വരുൺ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, സ്ലം ഡോഗ് മില്ലിയനയർ എന്ന് തന്നെയാണ്. കൊച്ചുമുരുകൻ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, രാജാ ഹരിശ്ചന്ദ്ര എന്ന് പറഞ്ഞാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആൻഡ് തങ്കമണി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, മദർ ഇന്ത്യ എന്ന് തന്നെയാണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായി അഭിഷിമ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, രാജാ ഹരിശ്ചന്ദ്ര എന്ന് പറഞ്ഞാണ്. ആൻഡ് റൈറ്റ് ആൻസർ ഈസ് ഓസ്കാർ അവാർഡിലെ മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള വിഭാഗത്തിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യം ഇന്ത്യൻ സിനിമ എന്ന് പറയുന്നത് മെഹബൂബ് ഖാൻ സംവിധാനം ചെയ്ത മദർ ഇന്ത്യയാണ് കേട്ടോ. അപ്പം തെറ്റിപ്പോയവരാരും തന്നെ വിഷമിക്കേണ്ട, ഇനിയും അവസരമുണ്ട്. ആ ഒരു ടൈമിൽ ശരി ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ശരി ഉത്തരം പറഞ്ഞ എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാറ്റുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ക്വസ്റ്റ്യൻ ഈസ്, ഒളിമ്പിക്സ് ചരിത്രത്തിൽ ആദ്യമായി മെഡൽ നേടിയ മലയാളി സാന്നിധ്യം ആരാണ്? അപ്പൊ ചോദ്യം ഒന്നും കൂടി പറയുകയാണ്, ഒളിമ്പിക്സ് ചരിത്രത്തിൽ ആദ്യമായി മെഡൽ നേടിയ മലയാളി സാന്നിധ്യം ആരാണ്? അപ്പൊ എല്ലാവരും മനസ്സിലോട്ട് ഉത്തരമൊക്കെ വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ച് മെസ്സേജും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. വിളിക്കാം ടു ദി നമ്പർ 0474291900 9047429098. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526490900 9526690900. So keep on listening to Astria FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
2: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
1: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
2: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
1: അത് പിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
2: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓടനാവട്ടം, വാളകം.
3: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
4: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്. ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.
5: 25-ൽ 1 നമുക്ക് അടിച്ചാലോ? 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
6: എന്ത് പറ്റി?
5: പറഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലിനോ കാറുകൾ, കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
7: ഗോപു നന്ദന ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
8: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ. എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
9: ഈ ഓണം സ്വയംവരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
10: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം, കൂടാതെ നിരവധി
11: സമ്മാനങ്ങളും.
12: കൂടാതെ കേരളത്തിൽ ഉടനീളം.
13: സപ്തസ്വരങ്ങളുടെ മാന്ത്രികത കൊണ്ട് ഓരോ മലയാളിയുടെയും ഹൃദയത്തിൽ സംഗീതത്തിന്റെ അത്ഭുതം തീർക്കുന്ന നാദവിസ്മയം. പ്രണയവും വിരഹവും സന്തോഷവും തന്റെ വിരൽത്തുമ്പിലൂടെ അനശ്വര ഗാനങ്ങളാക്കി മാറ്റിയ മലയാള സിനിമയിലെ ദ മെലഡി കിങ് M. ജയചന്ദ്രൻ എത്തുന്നു ഓണവിശേഷങ്ങളുമായി. ആശ്രയ FM 90.
14: പാട്ടിൽ, ഈ പാട്ടിൽ
13: കേൾക്കാം ഇന്ന് വൈകുന്നേരം 7 മുതൽ RJ ശ്രീശാന്തിനൊപ്പം.
15: ഹലോ, ഞാൻ MJ ചന്ദ്രൻ. ആശ്രയ FM 90 എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ കവിയെന്ന ഓണാശംസകൾ.
13: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഈ ഓണം പൊന്നോണമാക്കൂ ചിന്നൂസിനോടൊപ്പം. 5 പവന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു ഗോൾഡ് കോയിനും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ 17 സ്വർണ മോതിരങ്ങൾ പിന്നെ ആഘോഷങ്ങൾക്ക് പകിട്ടേകാൻ പട്ടുസാരിയും ചുരിദാറും സമ്മാനമായി ലഭിക്കുന്നു. ഗോൾഡൻ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങി പവന് 400 രൂപ അധികം നേടാം. അതും വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ. മറക്കേണ്ട, ഈ ഓഫർ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 വരെ മാത്രം.
1: വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രി മുക്ക് കുണ്ടറ,
2: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
0: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
0: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
4: വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് സാധനങ്ങൾ ലഭിച്ചാലോ? മീനോ ജംഗ്ഷനിൽ ദിയാ ടൈൽസ് ഉള്ളപ്പോൾ പിന്നെ ടെൻഷൻ.
3: ടൈൽസ്, ഗ്രാനൈറ്റ്, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, പെയിന്റ്സ് ആൻഡ് സാനിറ്ററി വെയർ തുടങ്ങി എല്ലാ ഐറ്റംസും വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് ലഭിക്കുന്നു.
4: ദിയ ട്രേഡിംഗ് കമ്പനി, മീനോ ജംഗ്ഷൻ.
3: ഏവർക്കും ദിയ ട്രേഡിംഗ് കമ്പനിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
4: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.

0: ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓണം ഇങ്ങെത്തി, ഓണക്കോടി എടുക്കണ്ടേ?
2: ഹേ, ഞാൻ ശില്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേയുള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കിടക്കാച്ചി പട്ടു സാരിയും കിട്ടും.
3: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശില്പ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, അനീനാഥ്.
0: ശില്പ ഗോൾഡ്, പിയർ ഗോൾഡ്, വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
4: എന്റെ ബെമ്പറന്നോരെ, നീ ഒരു പൊടിക്കൊന്ന് ഒതുങ്ങ. താൻ ഈ കാശും കൊണ്ട് ചോയ്സ് മാളിലോട്ടൊന്ന് ചെല്ല്. ഓണക്കാലം ആയതുകൊണ്ട് ഒട്ടുമിക്ക സാധനങ്ങളും നിയർ പകുതി കാശിന് കിട്ടും.
5: ചോയ്സിലാകുമ്പോ പരസ്യത്തിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ ഓഫറുകൾ കടയിൽ ചെല്ലുമ്പോ കിട്ടുകയും ചെയ്യും.
4: എടോ, കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റാ ചോയ്സ് മാളിലുള്ളത്. പിന്നെ ഓണക്കോടി എടുക്കാനായിട്ട് പുറത്ത് നിന്ന് കിടന്ന് അലയും വേണ്ട. റെഡിമെയ്ഡിന് ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട് അവിടെ, അതും ചെറിയ പൈസയ്ക്ക്.
5: എന്തായാലും കൊച്ചുമക്കളെ കൂടെ കൊണ്ടുപോകാം, അവർക്ക് അവിടെ പ്ലേ സ്റ്റേഷനും ഉണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ അങ്ങ് പോയാലോ?
4: അതേടോ, നല്ല കാര്യങ്ങൾക്ക് താമസം വേണ്ട.
5: അങ്ങനെ പറയട്ട.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ്, ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
6: ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്, ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
7: തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോറൂം കൈരളി ജ്വല്ലേഴ്സിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി. ഉദ്ഘാടന ദിനത്തിലെ പർച്ചേസുകൾക്ക് ഓരോ മണിക്കൂറിലും സ്വർണ്ണ നാണയങ്ങൾ സമ്മാനം. ഒപ്പം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും. കൈരളി ജ്വല്ലേഴ്സ്, 6 ജംഗ്ഷൻ, അഞ്ചൽ.
8: Yes, we are back on Austria Premier League with me, RJ Sultana. അപ്പൊ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ഒളിമ്പിക്സ് ചരിത്രത്തിൽ ആദ്യമായി മെഡൽ നേടിയ മലയാളി സാന്നിധ്യം ആരാണ് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്ക് ഇപ്പോൾ തന്നെ ഒരുപാട് ആൻസേഴ്സ് ആണ് വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജ് ആയിട്ട് വന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് മേരിക്കുട്ടി ചേച്ചിയാണ്. ചേച്ചി, മെസ്സേജ് ചേച്ചി പറഞ്ഞിരിക്കുന്നു മാനുവൽ ഫെഡറിക് എന്നാണ്. ആൻഡ് ധൻവി, തങ്കമണി ചേച്ചി, ശശികല ചേച്ചി, കാർത്തികേയൻ, സഹദേവൻ ചേട്ടൻ എന്നിവർ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു മാനുവൽ ഫെഡറിക് എന്ന് തന്നെയാണ്. ആൻഡ് അഭിഷിമ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ലക്ഷ്മണൻ എന്നാണ്. ആൻഡ് കൊച്ചുമുരുകൻ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ലക്ഷ്മണൻ എന്ന് തന്നെയാണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായി പ്രവീൺ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു മാനുവൽ ഫെഡറിക് എന്ന് തന്നെയാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഒളിമ്പിക് ചരിത്രത്തിൽ ആദ്യമായി മെഡൽ നേടിയ മലയാളി സാന്നിധ്യം ഹോക്കി താരം മാനുവൽ ഫെഡറിക് തന്നെയാണ് കേട്ടോ. അപ്പൊ ശരി ഉത്തരം പറഞ്ഞ എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാറ്റുലേഷൻ പറയുകയാണ്. തെറ്റിപ്പോയവരാരും തന്നെ വിഷമിക്കേണ്ട, ഇനിയും അവസരമുണ്ട്. ആ ഒരു ടൈമിൽ ശരി ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മാത്രം മതി. അപ്പോൾ വൺസ് അഗൈൻ എ വെരി ബിഗ് കൺഗ്രാറ്റുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ

ക്വസ്റ്റ്യൻ ഈസ് മനുഷ്യ ശരീരത്തിൽ സ്വയം പുനരുജ്ജീവിപ്പിക്കാൻ, അതായത് റീജനറേറ്റ് ചെയ്യാൻ ശേഷിയുള്ള ഒരേ ഒരു ആന്തരികാവയവം ഏതാണ്? അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയുകയാണ്, മനുഷ്യ ശരീരത്തിൽ സ്വയം പുനരുജ്ജീവിപ്പിക്കാൻ, അതായത് റീജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു അവയവമുണ്ട്, ആ അവയവം ഏതാണ് എന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ എല്ലാവരുടെയും മനസ്സിലോട്ട് ഉത്തരവൊക്കെ വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. വിളിക്കാം ടു ദ നമ്പർ 0414290904 2919091909. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9529640.

0: നോക്ക് വെള്ളിക്കിണ്ണം തുള്ളിത്തോളും
1: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
3: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
2: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
3: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
2: അത് പിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
3: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓടനാവട്ടം, വാളകം.
2: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമൂസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമൂസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമൂസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
2: ബിഡിസിക്കൊപ്പം ഹെൽത്തി ഓണം. സിബിസി, ലിപിഡ് പ്രൊഫൈൽ, TSH തുടങ്ങി 40 പരം പാരാമീറ്റേഴ്സ്. ഓണം പാക്കേജിൽ വെറും 1,299 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. ഫോർ ഫ്രീ ഹോം സാമ്പിൾ കളക്ഷൻ കോൺടാക്ട് 0471-310-700.
5: വിജയ ഡയഗ്നോസ്റ്റിക് സെന്റർ, വിജയ ജൂബിലി ഹോസ്പിറ്റലിന് സമീപം, കൊട്ടാരക്കര.
6: നെക്സ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
2: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
7: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
8: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
9: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
10: രൂപത്തിലോ സൗന്ദര്യത്തിലോ ഉള്ള പോരായ്മകൾ മൂലം ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്ക് ആത്മവിശ്വാസം വീണ്ടെടുക്കാനുള്ള ഏറ്റവും ആധുനികവും സുരക്ഷിതവുമായ വഴിയാണ് പ്ലാസ്റ്റിക് സർജറി അഥവാ കോസ്മെറ്റിക് സർജറി. പ്ലാസ്റ്റിക് സർജറിയെ കുറിച്ചും കോസ്മെറ്റിക് ചികിത്സകളിലെ സാധ്യതകളെ കുറിച്ചും അറിവുകൾ പങ്കുവയ്ക്കാൻ എത്തുന്നു പ്ലാസ്റ്റിക് സർജനായിട്ടുള്ള ഡോക്ടർ രഞ്ജിത് സത്യൻ. എത്തുന്നു ആശ്രയ FM 90 കേൾക്കാം നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ ലൗഡ് സ്പീക്കറിൽ ആർ

0: ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങളുടെ വെഡിംഗ് റിംഗ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ?
1: എങ്കിൽ നേരെ പോന്നോളൂ കൊട്ടാരക്കര കലേപുരം ജംഗ്ഷൻ MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്.
0: ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹമോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
1: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
2: വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സ് കലേപുരം.
0: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര കൊലമണിലുള്ളപ്പോൾ.
3: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
0: കൊട്ടാരക്കരയ്ക്ക് പർച്ചേസിനി ഇരട്ടി മധുരം. ഓണം പ്രമാണിച്ച് നിലവിലെ 50% ഓഫറിന് പുറമെ ഓരോ 2,000 രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ന്യൂ ഇന്ത്യൻ ടെക്സ് KSRTC സ്റ്റാൻഡിന് എതിർവശം പുലമൺ കൊട്ടാരക്കര.
4: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്.
5: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
6: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
7: ഈ ഓണം സ്വയം വരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
8: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
9: സ്വയംവര
10: സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം
11: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.
12: ഞാൻ ബെറ്റ് വെക്കാം, ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
13: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായി ബമ്പർ സമ്മാനവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ, കൂടാതെ 100 LED TVകൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
14: ബോബു നന്ദല ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
15: ഓണം എത്തി, ഓണക്കോടി എടുക്കണ്ടേ?
16: ഹേ, ഞാൻ ശിൽപയിൽ നിന്നും സ്വർണം വാങ്ങുന്നേയുള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കിട്ടു കാജി പട്ടു സാരിയും കിട്ടും.
17: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശിൽപ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക്, കൊട്ടാരക്കര, അനീനാഥ്.
18: ശിൽപ ഗോൾഡ്, പ്യുർ ഗോൾഡ്.
19: Yes, we are back on Austria Premier League with me, RJ Sultana, on Austria FM 90, Nadinoppam, Nattarkoppam. Studio clock ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞു, കൃത്യം 52 മിനിറ്റ് ആയിരിക്കുകയാണ്. അതായത് എനിക്കിന്നത്തെ APL ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്ത് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട ടൈം ആയിരിക്കുകയാണ്. അതിന് മുന്നായി നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, മനുഷ്യ ശരീരത്തിൽ സ്വയം പുനരുജ്ജീവിപ്പിക്കുക, അതായത് റീജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു അവയവമുണ്ട്, അതേതാണ് ാണ് ചോദിച്ച ചോദ്യം. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് ആൻസേഴ്സ് ആണ് വാട്സപ്പിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് കൊച്ചുമുരുകൻ ചേട്ടനാണ്. ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നത് ലിവർ എന്നാണ് ഉത്തരം അറിയിച്ചിരിക്കുന്നത്. ആൻഡ് അർച്ചന, പ്രവീൺ ചേട്ടൻ, കാർത്തികേയൻ ആൻഡ് ശശികല ചേച്ചി, സഹദേവൻ ചേട്ടൻ, ധന്വി എന്നിവർ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ലിവർ എന്നാണ് ഉത്തരം അറിയിച്ചിരിക്കുന്നത്. അഭിഷിമ ശ്രീകല ചേച്ചി എന്നിവർ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു കരൾ എന്ന് തന്നെയാണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായി മനോജ് ചേട്ടൻ ആൻഡ് സംഗീത ചേച്ചി എന്നിവർ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ലിവർ എന്ന് തന്നെയാണ്. റൈറ്റ് ആൻസർ ഈസ് ലിവർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ശരി ഉത്തരം പറഞ്ഞ എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാറ്റുലേഷൻ പറഞ്ഞുകൊണ്ട് എനിക്ക് ഇന്നത്തെ ഇത് APL ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്ത് ടാറ്റാ ബൈ ബൈ പറയേണ്ട സമയമായിരിക്കുകയാണ്. അതുപോലെ തന്നെ APLന്റെ എല്ലാ ലിസണേഴ്സിനും അറിയാവുന്ന ഒരു കാര്യമാണ് ശരി ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും. നമ്മളൊരു ഭാഗ്യശാലിയിലെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ ഫ്രൈഡേ അനൗൺസ് ചെയ്യും അല്ലേ. അപ്പോൾ ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ചിലങ്ക റിയൽ എസ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവാം, നാളെയും ഇതേ സമയം ലൈവ് ഇവിടെ തന്നെ ഉണ്ടാവും. ആ ഒരു ടൈമിൽ റീജോയിൻ ചെയ്ത് ശരി ഉത്തരങ്ങൾ പറഞ്ഞ് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മാത്രം മതി. ആൻഡ് ഓൾസോ ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ചിലങ്ക റിയൽ എസ്റ്റേറ്റ് ആണ്. ആൻഡ് ആരും ആ ഗിഫ്റ്റൊന്നും മിസ്സാക്കാൻ നിൽക്കേണ്ട, ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എനിക്കിതാ ഇവിടെ പോകേണ്ട ടൈം ആയിരിക്കുകയാണ്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ RJ സുൽത്താന സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Pardons, gold and diamonds. Manufacturers and wholesalers. Nedumangad, Neyattankara, Kottarakara, Karunagappally.
1: Kailo Netsinte 9th showroom ini mudal Punallur Thookupalathinte naattilum. August 17 thingalazhcha ravale 10 manikku bahumanappetta Punallur mandalam MLA Sri C Ajay Prasad mattu vishishta vyaktikalude saanidhyathil udghadanam nirvahikkunnu. Kollam mudal Kochi vare neelunna 9 outletukalil swanthamayi cultivate cheythu process cheyedukkunna swadishtavum aarogyapradavumaya cashew nutsinte ee puthiya ഷോറൂം ഉദ്ഘാടന വേളയിലേക്ക് ഏവർക്കും സ്വാഗതം. കൈലോ നട്സ് തൂക്കുപാലത്തിന് സമീപം ടിവി ജംഗ്ഷൻ പുനലൂർ.
2: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
1: കൊട്ടാരക്കരയ്ക്ക് പർച്ചേസിനി ഇരട്ടി മധുരം. ഓണം പ്രമാണിച്ച് നിലവിലെ 50% ഓഫറിന് പുറമെ ഓരോ 2,000 രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ന്യൂ ഇന്ത്യൻ ടെക്സ് KSRTC സ്റ്റാൻഡിന് എതിർവശം പുലമൺ, കൊട്ടാരക്കര. ഈ ഓണത്തിന് വമ്പിച്ച കളക്ഷൻസ് ഒരുക്കി പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം. ആകർഷകമായ വെറൈറ്റി ഡിസൈനിലുള്ള റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ടെക്സ്റ്റൈൽ ഗുഡ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം, കൊട്ടാരക്കര. അമിത ഭാരവും ജീവിതശൈലി രോഗങ്ങൾക്കുമിനി ബൈ പറയാം. മേനൂർ ജംഗ്ഷനിലുള്ള പ്രൈം ഫിറ്റ് AC പ്രീമിയം ഫാമിലി ജിമ്മിലൂടെ 10 വയസ്സ് മുതൽ 85 വയസ്സ് വരെയുള്ള എല്ലാവർക്കും ഹൈലി ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സണൽ ട്രെയിനേഴ്സിന്റെ സഹായത്തോടുകൂടി ഓണം ഓഫറിൽ ലേഡീസിന് 999 ജെന്റ്സിന് 1,999 റുപ്പീസും.
2: പ്രൈം ഫിറ്റ് പ്രീമിയം AC ഫാമിലി ജിം, മേനൂർ ജംഗ്ഷൻ.
3: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി. ദ ടൈം ഈസ് 6 ഒ ക്ലോക്ക്.

ഹൈ ഹലോ, നമസ്കാരം. ആർജി അനുഷയാണ്. എല്ലാവർക്കും ഒരു അടിപൊളി ഗുഡ് ഈവനിങ് വിഷയുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത, നമ്മൾ മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാതെ, ഇത് കൊച്ചുകുട്ടി മുതൽ വലിയ ആൾക്കാർ വരെ കണ്ണുകൂട്ടി പറയും, ഇന്നത്തെ ദിവസം ഓഗസ്റ്റ് 17-ാം തീയതി ചിങ്ങം ഒന്നാണല്ലേ. കർക്കിടകത്തിൻ്റെ ആ കറുത്ത മേഘങ്ങളും തോരാ മഴയും ഒക്കെ മാറിയിട്ട് നമ്മുടെ ആകാശത്തൊന്ന് നോക്കുകയാണെങ്കിൽ തെളിഞ്ഞ വെയിലും മനസ്സിൽ പുതിയ പ്രതീക്ഷകളും ഒക്കെ നിറച്ചൊരു ചിങ്ങം ഒന്ന് കൂടി എത്തിയിരിക്കുന്ന സന്തോഷകരമായൊരു മൊമെന്റിൽ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്ന സമയമാണല്ലേ. അപ്പോൾ ഈ ചിങ്ങം ഒന്ന് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓണം വൈബ് ഇങ്ങനെ കടന്നു വന്ന് തുടങ്ങിയല്ലോ. ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാല് ഒരു പോസിറ്റീവ് വൈബാണ് ശരിക്കും പറഞ്ഞാലല്ലേ. അതായത് കടകളിൽ നോക്കുകയാണെങ്കിൽ പൂക്കൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നു, ഓണത്തിൻ്റെതായിട്ടുള്ള അട്ടുപൊളി പാട്ടുകളെങ്ങും മുഴങ്ങി കേൾക്കുന്നു. അങ്ങനെ ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള നമ്മുടെ മനസ്സിനെ തന്നെ അങ്ങ് സന്തോഷത്താൽ പുളകം പണിയിക്കുന്ന കാര്യങ്ങളാണ് ചിങ്ങം ഒന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. മലയാളിക്ക് ചിങ്ങം എന്നാൽ വെറും ഒരു മാസം മാത്രമല്ലല്ലേ, അത് സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും അതുപോലെ തന്നെ ഐശ്വര്യത്തിന്റെയും ഒക്കെ ഒരു തുടക്കമാണ്. ഈ വരാനിരിക്കുന്ന ഓണനാളുകളിലേക്ക് നമ്മൾ കണ്ണു തുറക്കുന്നതും ഈ സുന്ദരമായ ചിങ്ങം ഒന്നിലൂടെയാണ്. എന്നാൽ ഈ ദിവസത്തിന് മറ്റൊരു മനോഹരമായ പ്രാധാന്യം കൂടി ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ കർഷക ദിനം കൂടിയാണ് ഇന്ന്. നമ്മൾ കഴിക്കുന്ന ഓരോ തുള്ളി അന്നത്തിന് പിന്നിലും ഒരു കർഷകന്റെ വിയർപ്പും അധ്വാനവും ഒക്കെ ഉണ്ടല്ലേ. ആ കർഷക മനസ്സിനോളം ശുദ്ധമായ മറ്റൊന്നും ഈ ലോകത്തില്ല എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പോൾ പ്രകൃതിയെ സ്നേഹിക്കുന്ന മണ്ണിൽ പൊന്നു വിളയിക്കുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട കർഷകർക്കും ആശ്രയ ഫോം 90 പേരിൽ ഒരു ബിഗ് സല്യൂട്ട് കൂടി അറിയിക്കുകയാണ്. ഒപ്പം തന്നെ ഈ പുതിയ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും തരട്ടെ നിറയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. അപ്പോൾ ഓണത്തിന്റെ ഒരു വൈബിലിങ്ങിന് എത്തി നിൽക്കുന്ന സമയമാണ് ചിങ്ങമാസത്തിലെ തിരുവോണം. നമ്മൾ മലയാളികൾക്ക് വെറും ഒരു ആഘോഷം മാത്രമല്ലല്ലേ, മനസ്സിൽ സ്നേഹവും സമൃദ്ധിയും ഒക്കെ നിറയുന്ന ഒരു ഓർമ്മക്കാലം കൂടിയാണ്. നാടുവാടിയായിരുന്ന മഹാബലി തമ്പുരാനെ വരവേൽക്കാനായിട്ട് പൂക്കളമിട്ടും കോടി വസ്ത്രങ്ങൾ അണിഞ്ഞും വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കിയും നമ്മൾ ഈ ദിവസം ആഘോഷിക്കുന്നു. ജാതി മതഭേദമന്യേ ഏവരും ഒന്നിച്ചിരിക്കുന്ന സമത്വത്തിന്റെയും സന്തോഷത്തിന്റെയും പ്രതീകമാണ് ഓണം എന്ന് പറയാം. ഓണത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ബാവലിയും വാമണനും മാത്രമല്ല കേട്ടോ, നമ്മുടെ മനസ്സിൽ വരേണ്ടത് ത്യാഗത്തിന്റെ, സ്നേഹത്തിന്റെ ഒപ്പം സമത്വത്തിന്റെ വലിയൊരു സന്ദേശമാണല്ലേ. മാവേലി തമ്പുരാൻ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തപ്പെട്ടപ്പോഴും തന്റെ ജനങ്ങളെ മറന്നില്ല, എനിക്ക് എന്റെ പ്രജകളെ ഒരു നോക്ക് കാണണമെന്ന ഒരൊറ്റ ആഗ്രഹമാണ് ആ വലിയ മനസ്സുള്ള രാജാവ് ചോദിച്ചത്. ഇന്ന് നാം എല്ലാവരും ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ മറന്ന് ഒന്നിച്ചിരിക്കുന്നത് ആ നല്ല കാലത്തിന്റെ ഓർമ്മയിലാണ് എന്നുള്ളത് മറ്റൊരു കാര്യം. മനസ്സിലെ വാശികളും ദേഷ്യങ്ങളും ഒക്കെ മാറ്റി നിർത്തി ഉള്ളതിൽ സന്തോഷമൊക്കെ കണ്ടെത്തി എല്ലാവരെയും ഇങ്ങനെ ചേർത്ത് പിടിക്കാനായിട്ട് ഈ ഒരു ഓണക്കാലത്ത് നമുക്ക് എല്ലാവർക്കും സാധിക്കണമല്ലേ. അപ്പോഴാണ് ഈ ഒരു ഓണം കൂടുതൽ മനോഹരമായിട്ട് മാറുന്നത്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്.
1: ഹോം ഡോക്. ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളിലൂടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതക്കിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.

0: മലയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Mere Pardons Gold and Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
2: Irichikalude Rashakiya Virunurki Adukala Restaurant Navinthumbil Kodiyurum Thani Nadan Malsa Vibhavangal Mudal Chinese Continental Pinne Swadishtamaya Tandoori Vare Ini Bhakshana Priyarkka Aghoshikkam Nammude Swantham Adukala Restaurant Adukala Restaurant Trivandrum Road Kottarakara Njangalude Branch ആശുപത്രി മുക്ക് കുണ്ടറ. ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
3: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട് കൊല്ലം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
5: എറ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
6: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
7: ഈ ഓണം സ്വയംവരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
8: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണ അവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
9: സ്വയംവര സെയിൽസ്
10: ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം.

0: ഒപ്പം
1: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
2: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
1: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
2: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
1: അതുപോലെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
2: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓണാവട്ടം, വാളകം.
1: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ. ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലാജ് ഓംബ്രേ വെറും 3999, ബോട്ടോപ്ലാസ്റ്റിയ നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര. ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്. കൈലോ നെറ്റ്സിന്റെ 9-ാമത് ഷോറൂം ഇനി മുതൽ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിലും. ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട പുനലൂർ മണ്ഡലം MLA ശ്രീ സി അജയ് പ്രസാദ് മറ്റു വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം നിർവഹിക്കുന്നു. കൊല്ലം മുതൽ കൊച്ചു വരെ നീളുന്ന 9 ഔട്ട്ലെറ്റുകളിൽ സ്വന്തമായി കൾട്ടിവേറ്റ് ചെയ്ത് പ്രോസസ് ചെയ്തെടുക്കുന്ന സ്വാദിഷ്ടവും ആരോഗ്യപ്രദവുമായ കാഷ്യു നട്സിന്റെ ഈ പുതിയ ഷോറൂം ഉദ്ഘാടന വേളയിലേക്ക് ഏവർക്കും സ്വാഗതം. കൈലോ നട്സ്, തൂക്കുപാലത്തിന് സമീപം, TV ജംഗ്ഷൻ, പുനലൂർ.
3: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
4: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നമ്മള് കൊച്ചിലേ തൊട്ടേ കേട്ട് വളർന്ന വരികളാണല്ലേ ഇത്. കള്ളവും ചതിയും ഇല്ലാത്ത സമത്വത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഒരു സുവർണ കാലഘട്ടമായിരുന്നു മഹാബലി തമ്പുരാന്റെ ഭരണം. തന്റെ പ്രജകൾക്ക് വേണ്ടിയിട്ട് സ്വന്തം ശിരസ് തന്നെ വാമനമൂർത്തിക്ക് മുന്നിൽ കാഴ്ചവെച്ച മാവേലി തമ്പുരാൻ. വർഷത്തിൽ ഒരിക്കൽ നമ്മളെ കാണാനായിട്ട് എത്തുന്ന സന്തോഷ നാളുകളാണ് ഈ പൊന്നോണക്കാലം. അപ്പൊ പൂക്കളമിട്ടും സദ്യ ഒരുക്കിയും തമ്പുരാനെ വരവേൽക്കാനായിട്ട് എല്ലാവരും ഇങ്ങനെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് തൊട്ടേ നമ്മൾ കേട്ട് വളർന്ന ഒരു കഥയുണ്ട്, മഹാബലിയുടെ കഥ. അസുര രാജാവായിരുന്നുവെങ്കിലും പ്രജകളെ സ്വന്തം മക്കളെ പോലെ സ്നേഹിച്ച മഹാബലി തമ്പുരാനല്ലേ. മാവേലിയുടെ ഭരണത്തിൽ നാടെങ്ങും സമത്വവും ഐശ്വര്യവും മാത്രമായിരുന്നു. കള്ളമില്ല, ചതിയില്ല, ആർക്കും ഒരു സങ്കടവും ഇല്ലാത്ത സുവർണ കാലഘട്ടം. പക്ഷെ മാവേലിയുടെ ഈ ഒരു പ്രശസ്തിയിൽ അസൂയ പൂണ്ട ദേവന്മാർ വിഷ്ണു ഭഗവാനോട് സഹായം അഭ്യർത്ഥിച്ചു. അങ്ങനെ ഭഗവാൻ വാമനൻ എന്ന വടുവിന്റെ രൂപത്തിൽ മഹാബലിയുടെ മുന്നിലെത്തി തന്റെ 3 അടി മണ്ണ് അളന്നു വാങ്ങാൻ വരം ചോദിച്ചു. കൊടുത്ത വാക്ക് പാലിക്കുന്ന തമ്പുരാൻ അത് അംഗീകരിക്കുകയും ചെയ്തു. 7-14 ലോകവും 2 അടി കൊണ്ട് അളന്നു തീർന്ന വാമനന് 3-ാമത്തെ അടി വയ്ക്കാൻ ഇടമില്ലാതെ വന്നപ്പോൾ വാക്ക് തെറ്റിക്കാതിരിക്കാൻ മഹാബലി സ്വന്തം ശിരസ് കാണിച്ചു കൊടുത്തു. ഭഗവാൻ തമ്പുരാനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയെങ്കിലും തന്റെ പ്രജകളെ വർഷത്തിലൊരിക്കൽ വന്ന് കാണാനുള്ള വരം നൽകുകയുണ്ടായി. അങ്ങനെ തമ്പുരാൻ നമ്മളെ കാണാനായിട്ട് എത്തുന്ന സന്തോഷ നാളുകളാണ് ഈ പൊന്നോണക്കാലം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അതെ, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങളുടെ വെഡിംഗ് റിംഗ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ?
2: എങ്കിൽ നേരെ പോന്നോളൂ കൊട്ടാരക്കര കലേപുരം ജംഗ്ഷൻ MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്.
1: ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹമോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
2: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
3: വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സ് കലേപുരം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
5: ഞാൻ ഈ കോളമുക്ക കാശും കൊണ്ട് എന്താ ഓണക്കോള് നടത്താനാ?
6: എന്റെ ബെമ്പറന്നോരെ നീ ഒരു പൊടിക്കൊന്ന് ഒതുങ്ങ. താൻ ഈ കാശും കൊണ്ട് ചോയ്സ് മാളിലോട്ടൊന്ന് ചെല്ല്. ഓണക്കാലം ആയതുകൊണ്ട് ഒട്ടുമിക്ക സാധനങ്ങളും നിയർ പകുതി കാശിന് കിട്ടും.
5: ചോയ്സിലാകുമ്പോ പരസ്യത്തിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ ഓഫറുകൾ കടയിൽ ചെല്ലുമ്പോ കിട്ടുകയും ചെയ്യും.
6: എടോ, കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റാ ചോയ്സ് മാളിലുള്ളത്. പിന്നെ ഓണക്കോടി എടുക്കാനായിട്ട് പുറത്ത് നിന്ന് കിടന്ന് അലയും വേണ്ട. റെഡിമെയ്ഡിന് ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട് അവിടെ, അതും ചെറിയ പൈസയ്ക്ക്.
5: എന്തായാലും കൊച്ചുമക്കളെ കൂടെ കൊണ്ടുപോകാം, അവർക്ക് അവിടെ പ്ലേ സ്റ്റേഷനും ഉണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ അങ്ങ് പോയാലോ?
6: അതേടോ, നല്ല കാര്യങ്ങൾക്ക് താമസം വേണ്ട.
5: അങ്ങനെ പറയട്ട.
1: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ്, ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.
4: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
1: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിക്കാനൊരുങ്ങി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യ അതിഥിയാകും. ഖനന നിയമ ഭേദഗതി ബില്ലിലെ വ്യവസ്ഥകൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. എറണാകുളം ബംഗളൂരു വന്ദേഭാരത് എക്സ്പ്രസ് 16 കോച്ചുകളുമായി സർവീസ് ആരംഭിച്ചു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഫ്ളാഗ് ഓഫ് ചെയ്തു. കാർഷിക മേഖലയിൽ കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി രണ്ടാംഘട്ട ഭൂപരിഷ്കരണത്തിന് തുടക്കം കുറിക്കുമെന്ന് മുഖ്യമന്ത്രി. ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. കാർഷിക സമൃദ്ധിയുടെ പ്രതീകമായി ഗുരുവായൂരിൽ ഇല്ലം

0: ഷിപ്പിംഗ് കമ്പനികൾ, ലോജിസ്റ്റിക് സ്ഥാപനങ്ങൾ, കയറ്റുമതിക്കാർ, നിക്ഷേപകർ, വ്യവസായ പ്രമുഖർ എന്നിവർ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ കേരളത്തിന്റെ മാരിടൈം സാമ്പത്തിക വികസന കാഴ്ചപ്പാട് അവതരിപ്പിക്കും.
1: എറണാകുളം ബംഗളൂരു വന്ദേഭാരത് എക്സ്പ്രസ് ഇനി 16 കോച്ചുകളുമായി സർവീസ് നടത്തും. എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണക്കാലത്തിന് തുടക്കമായി. ഓരോ മലയാളിക്കും പുതുവർഷപ്പിറവിയുടെ അനുഭവം സമ്മാനിച്ച് പൊന്നിൻ ചിങ്ങമെത്തി. കൊല്ലവർഷത്തിലെ ആദ്യ മാസമായ ചിങ്ങത്തിലെ ആദ്യ ദിനം കേരളത്തിൽ കർഷക ദിനമായും ആഘോഷിക്കാറുണ്ട്. ഓണവിപണികൾ സജീവമാകുന്നതോടെ ഓണത്തെ ആഘോഷപൂർവ്വം വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് നാടും നഗരവും. ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായുള്ള ഫെസ്റ്റിവൽ ഓഫീസ് മന്ത്രി പി സി വിഷ്ണുനാഥ് നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 24 മുതൽ 30 വരെയാണ് ഓണം വാരാഘോഷം. കാർഷിക മേഖലയിൽ കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി രണ്ടാംഘട്ട ഭൂപരിഷ്കരണത്തിന് തുടക്കം കുറിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇതിനായി നിലവിലുള്ള ഭൂനിയമങ്ങളിൽ ആവശ്യമായ ഭേദഗതികൾ കൊണ്ടുവരുമെന്നും എറണാകുളത്ത് നടന്ന സംസ്ഥാന കർഷക അവാർഡ് വിതരണ ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു. ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് പാലക്കാട് രാമശേരിയിൽ നടന്ന താമരസദ്യ ശ്രദ്ധേയമായി. രാമശേരി ഗാന്ധി ആശ്രമത്തിലാണ് അത്തംനാളിൽ പത്മഭോജനം നടന്നത്. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: താമര ഇലയും പൂവും തണ്ടുകളും താമരക്കിഴങ്ങും ഉപയോഗിച്ചുള്ള വിഭവങ്ങൾ താമര ഇലയിലാണ് വിളമ്പിയത്. താമരപ്പൂ തോരൻ, ഉപ്പേരി, കൂട്ടുകറി, താമരത്തണ്ട് കറി, അവിയൽ, പായസം തുടങ്ങിയ താമര വിഭവങ്ങളും തുമ്പപ്പൂ ചോറും ഉണക്കലരി ചോറും അടങ്ങുന്ന 12 വിഭവങ്ങളാണ് ഒരുക്കിയിരുന്നത്. പത്മഭോജനം എന്ന പേരിൽ പുരാതന കാലത്ത് ആരോഗ്യകാംക്ഷികൾ വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നടത്തി വന്നിരുന്ന താമരസദ്യയാണ് ഓണാഘോഷത്തിന്റെ ഭാഗമായി രാമശേരി ഗാന്ധി ആശ്രമം അങ്കണത്തിൽ പുനരാവിഷ്കരിച്ചത്.
1: സപ്ലൈകോ വിൽപ്പനശാലകളിലും ഓണച്ചന്തകളിലും ശബരി സബ്സിഡി വെളിച്ചെണ്ണയുടെ വില വീണ്ടും കുറച്ചു. ലിറ്ററിന് 20 രൂപയാണ് കുറച്ചത്. 229 രൂപയാണ് പുതുക്കിയ വില. ഓണം പ്രമാണിച്ച് സെപ്റ്റംബർ മാസത്തെ സബ്സിഡി സാധനങ്ങൾ കൂടി ഇപ്പോൾ വാങ്ങാമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. ഓണത്തിന് ഒരാഴ്ച ബാക്കി നിൽക്കെ കോഴിക്കോട് നഗരത്തിൽ ഓണം ഫെയറുകൾ സജീവമായി. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ജില്ലാതല ഓണവിപണന മേളയുടെ ഉദ്ഘാടനം മന്ത്രി കെ എം ഷാജി ഈ മാസം 20 നിർവഹിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
3: സംസ്ഥാന കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റിന്റെയും ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിലുള്ള ഓണം കൈത്തറി വിപണനമേള കോഴിക്കോട് കോർപ്പറേഷൻ പരിസരത്ത് ആരംഭിച്ചു. വിപുലമായ കൈത്തറി ശേഖരവും ആകർഷകമായ ഓഫറുകളുമാണ് മേളയിൽ ഒരുക്കിയിരിക്കുന്നത്. സപ്ലൈകോ നടത്തുന്ന ജില്ലാതല ഓണം മെഗാഫെയർ കോഴിക്കോട് ബീച്ചിൽ പോർട്ട് ബംഗ്ലാവിന് സമീപം ഓപ്പൺ സ്റ്റേജിനോട് ചേർന്നാണ് ആരംഭിച്ചത്. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ഓണ വിപണന മേളകളും സജീവമായിട്ടുണ്ട്.
1: ഖനന നിയമ ഭേദഗതി ബില്ലിലെ വ്യവസ്ഥകൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. ഭേദഗതിയിലെ നിർദ്ദിഷ്ട സെക്ഷൻ 9D പ്രകാരം ധാതു നിക്ഷേപമുള്ള ഭൂമിക്ക് നികുതി, സെസ് മറ്റ് ലിവികൾ എന്നിവ ചുമത്തുന്നതിനുള്ള അധികാരം കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന മാനദണ്ഡങ്ങൾക്ക് വിധേയമാക്കുന്നത് സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ അധികാരത്തെ ബാധിക്കുമെന്ന് കത്തിൽ പറയുന്നു. കേരളം ഉയർത്തുന്ന ആശങ്കകളിൽ പ്രധാനമന്ത്രിയുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി ഏകദിന മാധ്യമശില്പശാല സംഘടിപ്പിക്കും. ആലപ്പുഴ ചേർത്തലയിൽ നാളെ രാവിലെ നടക്കുന്ന ശില്പശാല ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് ടി കെ ഉദ്ഘാടനം ചെയ്യും. PIB തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ റീജൻ വി പളനിച്ചാമി അധ്യക്ഷത വഹിക്കും. ഓണത്തോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം നിലയം ശ്രാവണ സംഗീതിക സംഗീത കച്ചേരി സംഘടിപ്പിച്ചു. തിരുവനന്തപുരം വിമൻസ് കോളേജിൽ സംഗീത വിഭാഗവുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഈ സംഗീത കച്ചേരിയുടെ ശബ്ദലേഖനം തിരുവോണനാളിൽ രാത്രി 9:30 ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. മൂന്നാറിലെത്തുന്ന സഞ്ചാരികൾക്ക് കാഴ്ചയുടെ വിസ്മയമൊരുക്കുന്ന പ്രധാന ഇടമാണ് ശ്രീനാരായണപുരം റിപ്പിൾ ഫോൾസ്. സുരക്ഷിതമായി വെള്ളച്ചാട്ടം ആസ്വദിക്കാനും സെൽഫി എടുക്കാനുമുള്ള സൌകര്യം ഇവിടെയുണ്ട്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: മൂന്നാറിലെത്തുന്ന സഞ്ചാരികൾക്ക് വന്യമായ പ്രകൃതി സൌന്ദര്യവും കുളിർമയും സമ്മാനിക്കുന്ന പ്രധാന ആകർഷണമാണ് ശ്രീനാരായണപുരം റിപ്പിൾസ് വാട്ടർഫാൾസ്. വെള്ളച്ചാട്ടത്തിന് തൊട്ടടുത്തുനിന്ന് സുരക്ഷിതമായി പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിക്കാനുള്ള മികച്ച സൌകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മുതിരപ്പുഴയാറിന്റെ രൌദ്രഭാവവും തണുപ്പും മണിക്കൂറുകളോളം ആസ്വദിച്ചും പ്രത്യേകമായി

0: തയ്യാറാക്കിയ സെൽഫി പോയിന്റുകളിൽ നിന്ന് ഫോട്ടോകൾ പകർത്തിയുമാണ് സഞ്ചാരികൾ ഇവിടെ നിന്നും മടങ്ങുന്നത്. ശ്രീനാരായണപുരത്തിന് പുറമെ ഇടുക്കിയിലെ മറ്റ് പ്രധാന ജലപാതകങ്ങളും ഇപ്പോൾ സജീവമാണ്.
1: കാർഷിക സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ ഇല്ലം നിറ ചടങ്ങുകൾക്കായി ഗുരുവായൂർ ക്ഷേത്രം ഒരുങ്ങി. നാളെ രാവിലെ 8:30 മുതൽ 9:30 വരെയാണ് ഇല്ലം നിറ ചടങ്ങുകൾ. ഗുരുവായൂരപ്പന് സമർപ്പിക്കാനുള്ള കതിർക്കറ്റകൾ ക്ഷേത്രത്തിലെത്തിച്ചു. ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. പമ്പ മേൽശാന്തിമാർ, ശബരിമല ഉൾക്കഴകം എന്നിവരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പും നടന്നു. ചിങ്ങമാസ പൂജ പൂർത്തിയാക്കി ഈ മാസം 21 നട അടയ്ക്കും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ നാളെ കോട്ടയം, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിക്കാനൊരുങ്ങി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യ അതിഥിയാകും. ഖനന നിയമ ഭേദഗതി ബില്ലിലെ വ്യവസ്ഥകൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. എറണാകുളം ബംഗളൂരു വന്ദേഭാരത് എക്സ്പ്രസ് 16 കോച്ചുകളുമായി സർവീസ് ആരംഭിച്ചു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഫ്ളാഗ് ഓഫ് ചെയ്തു. കാർഷിക മേഖലയിൽ കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി രണ്ടാംഘട്ട ഭൂപരിഷ്കരണത്തിന് തുടക്കം കുറിക്കുമെന്ന് മുഖ്യമന്ത്രി. ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. കാർഷിക സമൃദ്ധിയുടെ പ്രതീകമായി ഗുരുവായൂരിൽ ഇല്ലം നിറ ചടങ്ങുകൾ നാളെ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: You are listening to Ashraya FM 90, Nadinuppam, Natarkuppam. സപ്തസ്വരങ്ങളുടെ മാന്ത്രികത കൊണ്ട് ഓരോ മലയാളിയുടെയും ഹൃദയത്തിൽ സംഗീതത്തിന്റെ അത്ഭുതം തീർക്കുന്ന നാദവിസ്മയം. പ്രണയവും വിരഹവും സന്തോഷവും തന്റെ വിരൽത്തുമ്പിലൂടെ അനശ്വര ഗാനങ്ങളാക്കി മാറ്റിയ മലയാള സിനിമയിലെ ദ മെലഡി കിങ് എം ജയചന്ദ്രൻ എത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.
1: പാട്ടിൽ
0: കേൾക്കാം ഇന്ന് വൈകുന്നേരം 7 മുതൽ RJ ശ്രീശാന്തിനൊപ്പം.
2: ഹലോ, ഞാൻ എം ജെ ചന്ദ്രൻ. ആശ്രയ FM 90 എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ കവിയെന്ന ഓണാശംസകൾ.
0: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, ഫൈവോണം. ആശ്രയ FM 90, നാടിനൊപ്പം, നാട്ടാർക്കൊപ്പം.

എല്ലാ വർഷവും നമ്മൾ ഓണം സെലിബ്രേറ്റ് ചെയ്യും. എന്നാൽ ഓണം എന്ന വാക്ക് എങ്ങനെയാണ് വന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ശ്രാവണം എന്ന സംസ്കൃത വാക്കിൽ നിന്നാണ് കേട്ടോ ഓണം എന്ന പേരുണ്ടാവുന്നത്. ചിങ്ങമാസത്തിലെ തിരുവോണം നക്ഷത്രവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. ശ്രാവണം പിന്നീട് മാറി ഓണമായിട്ട് മാറി. തമിഴിലും മലയാളത്തിലും ഉത്രാടം തിരുവോണം നാളുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് കേട്ടോ. കേവലം ഒരു ആചാരം എന്നതിലുപരിയായിട്ട് നമ്മളെ നമ്മുടെ വേരുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന മനോഹരമായ ഒരു വാക്കുകൂടിയാണിത്. അതുപോലെ തന്നെ ഓണം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ആ മനോഹരമായ പൂക്കളങ്ങളാണല്ലേ. അത്തം മുതൽ തിരുവോണം വരെയുള്ള 10 ദിവസങ്ങളിലാണ് നമ്മൾ പൂക്കളം ഇടുന്നത്. ഇതിലുമുണ്ട് ഒരു വലിയ കൗതുകം. അതെന്താണെന്നറിയോ? പറഞ്ഞുതരാം. അത്തം നാളിൽ ഒരൊറ്റ നിര പൂക്കൾ മാത്രം ഇടുമ്പോൾ രണ്ടാം ദിനമായ ചിത്തിരയിൽ 2 നിര, 3 ദിനത്തിൽ 3, അങ്ങനെ ഓരോ ദിവസവും ഓരോ നിര പൂക്കൾ കൂട്ടിക്കൂട്ടിയാണ് 10-ാം നാളായ തിരുവോണത്തിൽ കൂറ്റൻ പൂക്കളെ ഒരുക്കുന്നത്. മാത്രമല്ല, ഈ ചോതി നാളിൽ ചുവന്ന പൂക്കൾ നിർബന്ധമായി ഉപയോഗിക്കണമെന്നും ഉത്രാട നാളിലാണ് ഏറ്റവും വലിയ പൂക്കളം ഇടുന്നത് എന്നുമുള്ള ഒരു വലിയ പ്രത്യേകത വേറെയുണ്ട്. ചെറുപ്പത്തിൽ അത്തപ്പൂ വിടാനായിട്ട് പൂവരിക്കാൻ നടന്ന ആ ഒരു ഓർമ്മകൾ ആർക്കൊക്കെയാണ് മറക്കാൻ സാധിക്കുകയല്ലേ. അപ്പോൾ എന്തായാലും ആ പഴയ ഓർമ്മകളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം ഒരു മനോഹരമായ പാട്ടിലൂടെ. കീപ് ഓൺ ലിസണിംഗ് ടു ആസ്പ്രേ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

ഹൈ ഹലോ, ആർ ജെ അനുഷയാണ് കൂടെയുള്ളത്. അപ്പോൾ ഇന്ന് ചിങ്ങം 1-ാം തീയതിയാണ്. ഓണം വൈബിലേക്ക് നമ്മൾ അങ്ങനെ പതിയെ കടന്നിരിക്കുകയാണല്ലേ. ഓണം എന്ന് പറയുമ്പോൾ സദ്യയെക്കുറിച്ച് പറയാതിരുന്നാൽ എങ്ങനെയാണല്ലേ. കാണം വിറ്റും ഓണം ഉണ്ണണമെന്നാണ് നമ്മൾ പറയാറുള്ളത്. പക്ഷെ നിങ്ങൾക്കറിയാമോ, പരമ്പരാഗതമായ ഒരു പൂർണ്ണ ഓണസദ്യയിൽ കുറഞ്ഞത് 26 കൂട്ടം വിഭവങ്ങൾ ഉണ്ടായിരിക്കണം എന്നാണ് കണക്ക്. ഇലയുടെ അറ്റത്ത് വിളമ്പുന്ന ഉപ്പിലിട്ടത് തൊട്ട് അവസാനം വിളമ്പുന്ന പ്രഥമനും പായസവും വരെ ഓരോ വിഭവത്തിനും വാഴയിലയിൽ കൃത്യമായ സ്ഥാനമുണ്ട്. ഈ ദഹനത്തിന് സഹായിക്കുന്ന രീതിയിൽ വളരെ ശാസ്ത്രീയമായിട്ടാണ് കേട്ടോ നമ്മുടെ പണ്ടുള്ളവര് ഈ സദ്യ ക്രമീകരിച്ചിരിക്കുന്നത്. അത്തം നാളിൽ തുടങ്ങുന്ന ഓണാഘോഷം തിരുവോണം വരെ 10 ദിവസമാണ് നീണ്ടു നിൽക്കുന്നത് അല്ലേ. എന്നാൽ ഈ ഓരോ ദിവസത്തിന്റെയും പ്രത്യേകത എന്താണെന്നറിയോ, പറഞ്ഞുതരാം. അത്തം എന്നാൽ ഓണാഘോഷത്തിന്റെ തുടക്കമാണ്. അന്നാണ് ആദ്യമായിട്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരൊറ്റ നിരയിൽ പൂക്കളം ഇടുന്നത്. പിന്നെ ചിത്തിര ചോതിയാണ്. പൂക്കളത്തിൽ കൂടുതൽ പൂക്കളും നിരകളും ചേരുന്ന നാളുകളാണിത്. ചോതി നാളിൽ നിർബന്ധമായും ചുവന്ന പൂക്കൾ ഉപയോഗിക്കണമെന്നാണ് തനത് രീതി. അതുപോലെ വിശാഖം, അനിടം, ഈ ഓണസദ്യക്കുള്ള തയ്യാറെടുപ്പുകളും വള്ളം കളികളും സജീവമാകുന്ന നാളുകളാണ് കേട്ടോ ഇത്. അത് കഴിഞ്ഞാൽ പിന്നെ തൃക്കേട്ടയും മൂലവും പൂരാടവുമാണ്. വിപണികളും നാടുകളും ഓണത്തിരക്കിലേക്ക് അമരുന്ന ദിനങ്ങൾ. അത് കഴിഞ്ഞാലും ഉത്രാടം, അതായത് 1-ാം ഓണം. മാവേലി തമ്പുരാൻ നാട് കാണാനെത്തുന്ന ഉത്രാട പാച്ചിലിന്റെ നാൾ. ഏറ്റവും വലിയ പൂക്കളം ഒരുക്കുന്നതും അന്നാണ്. പിന്നെയാണ് നമ്മുടെ തിരുവോണം, കാത്തിരുന്ന പൊന്നോണ നാൾ. കോടിയുടുത്ത് സദ്യയുണ്ട്, പ്രിയപ്പെട്ടവരോടൊപ്പം ആഘോഷിക്കുന്ന ആ ദിനം. അപ്പോൾ എന്തായാലും ആ നാളുകളുടെ വിദൂരമല്ല അടുത്തെത്താറായിട്ടുണ്ട്. അപ്പൊ ആശ്രയ FM 90 ഈ ഒരു പൊന്നോണ നാൾ അടിച്ചു പൊളിക്കാനായിട്ട് എല്ലാരും റെഡിയല്ലേ. കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. 18-ാം പടി മുകുന്ദനുള്ളി അസോസിയേറ്റ് തുടരും പ്ലൂട്ടോ എന്ന സിനിമകളിലൂടെ മലയാള പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ ദ ചാമിംഗ് ആക്ട്രസ് ആർഷ ബൈജു എത്തുന്നു. ഓണവിശേഷങ്ങളുമായി ആശ്രയ എഫ് എം 90. കേൾക്കാം ഓഗസ്റ്റ് 18 വൈകുന്നേരം 7 മണി മുതൽ ആർജു അനാമയ്ക്കോടൊപ്പം.
1: ഹലോ, ഞാൻ ആർഷ ചാന്ദിനി ബൈജു.
0: അപ്പോ ഈ ഓണം ആശ്രയ എഫ് എം 90 കേട്ടോണം, പാട്ടോണം, വൈബോണം.
2: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഒപ്പം.
1: ഹേ ഹലോ, വെൽക്കം ടു ദി ഓണോ സ്പെഷ്യൽ ചാറ്റ് ഷോ വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഏസപ്പ എന്തായാലും നന്മയുടെയും സമൃദ്ധിയുടെയും മറ്റൊരു ഓണക്കാലം കൂടി വന്നെത്തിയിരിക്കുകയാണല്ലേ. അപ്പൊ എന്തായാലും ഈ ഒരു സമയത്ത് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു വലിയ സ്പെഷ്യൽ ഗസ്റ്റുമായിട്ടാണ് കേട്ടോ. ആ ഗസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ കോലക്കുഴൽ വിളിയുമായി പാട്ടിന്റെ കല്ലായി കടവത്ത് പെരുമഴക്കാലം തീർത്ത സംഗീത ഇതിഹാസം, വാക്കുകളിലൂടെ കഥ പറഞ്ഞ, പാട്ടുകളിലൂടെ ഹൃദയം നിറച്ച മലയാളത്തിന്റെ സ്വന്തം സംഗീത സംവിധായകൻ M. ജയചന്ദ്രൻ സാറാണ് ഇന്ന് എന്നോടൊപ്പം ജോയിച്ചത് കേട്ടോ. സർ, ഹാർട്ട്ലി വെൽക്കം. അപ്പോ ആദ്യം തന്നെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഹൃദയം നിറഞ്ഞ കവിയുന്ന ഓണാശംസകൾ.
1: താങ്ക് യു സർ. അപ്പൊ എങ്ങനെയാണ് വീട്ടിലെ ഓണാഘോഷങ്ങളൊക്കെ എന്ന് പറയുമോ?
2: ഓണാഘോഷം എപ്പോഴും വീട്ടിലാണ്. പ്രത്യേകിച്ചും തിരുവോണ ദിവസം എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണെങ്കിലും തിരുവനന്തപുരത്ത് വീട്ടിലെത്തും. അത് പണ്ട് മുതലേ അമ്മ ഉള്ള കാലം തൊട്ട്, അമ്മ അച്ഛനുള്ള കാലം തൊട്ട് അങ്ങനെയാണ്. അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പാൽപായസത്തിന്റെ സ്വാദ് എന്ന് പറയുന്നത് അത് ഗംഭീരത്തിൽ അതിഗംഭീരമാണെന്ന് പറയണം, മധുര തരമാണെന്ന് പറയണം. അപ്പൊ അമ്മ അങ്ങനെയൊക്കെ ആയിരുന്നു. അമ്മ എന്തുണ്ടാക്കിയാലും അതിന്റെ സ്വാദ് പ്രത്യേകമായിരുന്നു. എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ്. എന്റെ അമ്മ പ്രത്യേകിച്ചും അങ്ങനെയാണ്. അപ്പൊ എന്റെ ഭാര്യ പ്രിയ അമ്മയുടെ ശിഷ്യയാണ് ആ രീതിയിൽ. അപ്പോ പ്രിയ ഇപ്പൊ ഉണ്ടാക്കുന്ന പാൽപായസത്തിനും അതേ സ്വാദ് തന്നെയാണ്. അപ്പൊ ആ ഒരു ഇൻഫ്ലുവൻസും ആ ഒരു ബ്ലെസ്സിങ്ങും പ്രിയക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ തിരുവോണത്തിന് ഈ പാൽപായസത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പാണ്.
1: ഓക്കേ, അപ്പൊ പാൽപായസം കുടിക്കാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ് അല്ലേ?
2: ആ, പിന്നെ ബിരിയാണിയൊക്കെ വേണമെന്നുണ്ട്, പക്ഷെ ഓണത്തിന് ആരും ബിരിയാണി തരില്ലല്ലോ.
1: ഓക്കേ, ശരി. ചെറുപ്പം എനിക്ക് റേഡിയോയിലെ നിശാഗന്ധി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. രാത്രി 9 മണി മുതൽ 11 മണി വരെയുള്ള സമയത്ത് ഈ പകൽ സമയത്തെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച ശേഷം രാത്രിയിൽ സമാധാനമായിട്ട് കേൾക്കാൻ കൊതിക്കുന്ന കുറച്ച് പാട്ടുകൾ ഉൾച്ചേർത്തുകൊണ്ടുള്ള ഒരു മനോഹരമായ പ്രോഗ്രാമാണ്. അപ്പോൾ ഈ പ്രോഗ്രാമിൽ എന്നെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു സംഗീത സംവിധായകനാണ് M. ജയചന്ദ്രൻ സർ. അപ്പോൾ അതായത് ഒരുപാട് പാട്ടുകൾ, സാറിന് ഒരു പാട്ട് പോലും ഇല്ലാത്തൊരു നിശാഗന്ധി ഞാൻ ഒരിക്കലും എയർ ചെയ്യാറില്ല. എത്ര മനോഹരമായ പാട്ടുകളാണല്ലേ. ഒരു വട്ടം കേട്ടാലിങ്ങനെ നമ്മൾ ലൂപ്പിൽ പെട്ടതുപോലെ വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടേയിരിക്കും. കേട്ടുകഴിഞ്ഞാൽ തീർന്നു പോകരുതേ എന്ന് ആഗ്രഹിക്കുന്ന കുറേയധികം മനോഹരമായ പാട്ടുകൾ. അപ്പോൾ എങ്ങനെയാണ് ഇത്ര മനോഹരമായിട്ട് കാലാതീതമായ പാട്ടുകൾ ചെയ്യാൻ സാധിച്ചത്?
2: എനിക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് സത്യം. ഒരു നിയോഗം പോലെ അങ്ങനെ വന്നു. ഒരു സിനിമയെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അവിടെ നിന്ന് ഏകദേശം 160 അല്ലെങ്കിൽ അതിൽ തരം സിനിമകൾ ചെയ്യാനായിട്ടുള്ള വലിയ ഭാഗ്യം ഉണ്ടായി എന്ന് മാത്രമേ പറയാൻ പറ്റൂ.
1: തീർച്ചയായിട്ടും.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
2: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
1: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
2: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
1: അതുപോലെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
2: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓണനാവട്ടം, വാളകം.
1: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ. രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ് നാവിൻതുമ്പിൽ. കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
5: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്. ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് സാധനങൾ ലഭിച്ചാലോ? മീനോ ജംഗ്ഷനിൽ ദിയാ ടൈൽസ് ഉള്ളപ്പോൾ പിന്നെ ടെൻഷൻ.
2: ടൈൽസ്, ഗ്രാനൈറ്റ്, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, പെയിന്റ്സ് ആൻഡ് സാനിറ്ററി വെയർ തുടങ്ങി എല്ലാ ഐറ്റംസും വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് ലഭിക്കുന്നു.
1: എന്താണല്ലേ
3: ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൺ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്. ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്. ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: Yes, once again we are back on the Honor Special Chat Show with me RJ Srishant on Ashraya FM 90 Nadinoppum Naattarkoppum. Yes, appo endalum Honor Special Chat Show il ninnodoppum join cheyidirikkunnathu Malayalathinte sondam sangeetha samvidhayakan M Jayachandran sir aanu. Sir, appo Malayala cinema sangeetha samvidhayaram nokkuvaanengil sarinte thattu eppozhum thaanu thanne irikkum ketto. Sir nalgiya sambhavanakalum Malayala sangeetha premikalil sarinulla sthanavum mattaarkkum pagaram vekkan pattilla. So ithrathoolam sweekaram nedi sir engeneyanu sangeetha meghalayilekku kadannathu?
5: ായിട്ട് എന്റെ ഗുരുനാഥൻ എം വി ശ്രീനിവാസൻ സാറിനെ കാണുന്നത് ഞാൻ ത്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന ഇപ്പോഴത്തെ പ്ലസ് വൺ പ്ലസ് ടു എന്ന് പറയുന്ന ആ കാലഘട്ടം അത് മാറി വെനിയസ് കോളേജിലായിരുന്നു. അപ്പൊ മാറി വെനിയസ് കോളേജിൽ നിന്ന് എന്നെ തെരഞ്ഞെടുത്തിരുന്നു. അന്ന് പല എന്റെ കൂട്ടുകാരെയും അവിടെ നിന്ന് തെരഞ്ഞെടുത്തിരുന്നു കേരള യൂണിവേഴ്സിറ്റി യൂത്ത് കോയറിൽ പങ്കെടുക്കാനും അതിൽ പഠിക്കാനും പാടാനും ഒക്കെ. അപ്പൊ അങ്ങനെയാണ് എം വി ശ്രീനിവാസൻ സാറോട് വരുന്നത്. സാറിന്റെ ഒരു സംഗീത ലോകത്തെ കാണുന്നതും അത് അനുഭവിക്കുന്നതും തിരിച്ചറിയുന്നതും. അപ്പൊ അങ്ങനെ സാറിന്റെ ഒരു ക്രിയേറ്റിവിറ്റി അതായത് അല്ലെങ്കിൽ ഈ സംഗീത സർഗ ബോധവും അതിന്റെ തുടർച്ചയും ഒക്കെ ഞാനിങ്ങനെ കാണുമ്പോഴത്തേക്കും എനിക്കൊരു അത്ഭുതമായിരുന്നു. കാരണം ഞാൻ അന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു ലോകമായിരുന്നു അത്. അപ്പോ നേരത്തെ ചെറുതായിട്ടൊക്കെ കോമ്പോസിഷൻസ് ഒക്കെ ഉണ്ടാക്കാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും എം ബി എസ് സാറിനെ കണ്ടപ്പോഴും അദ്ദേഹത്തിന്റെ സംഗീത കൃതികൾ അവിടെ അതിങ്ങനെ ഒരു പൂ വിരിയുന്ന പോലെ, പൂക്കൾ വിരിയുന്ന പോലെ, ഒരു ഉദ്യാനം ഉണ്ടാകുന്ന പോലെ ആ സംഗീതം ഇങ്ങനെ വർണ്ണങ്ങൾ നിരത്തുകയും പകർത്തുകയൊക്കെ ചെയ്യുന്ന കണ്ടപ്പോഴാണ് ശരിക്കും ആദ്യമായിട്ട് ഒരു കമ്പോസർ തന്നെയാവണം എന്ന് ഞാൻ കണ്ടത്. അങ്ങനെ എം ബി എസ് സാറാണ്. അപ്പൊ എം ബി എസ് സാറിന് ശേഷം പിന്നെ എം ബി എസ് സാറ് ഒരു വർഷത്തിന് ശേഷം അദ്ദേഹം നമ്മളെ വിട്ടുപോയി. അതിനുശേഷം ദേവരാജൻ മാസ്റ്ററോട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോവുകയും അദ്ദേഹത്തിന്റെ ശിഷ്യനാവുകയും ചെയ്തപ്പോഴാണ് പൂർണ്ണമായിട്ടും മ്യൂസിക് കോമ്പോസിഷനിലേക്ക് തന്നെ പോകണം എന്ന് മനസ്സിൽ ഒരു നിലയുറപ്പിച്ചത്.

0: അതെ, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങളുടെ വെഡിംഗ് റിംഗ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ?
1: എങ്കിൽ നേരെ പോന്നോളൂ കൊട്ടാരക്കര കലേപുരം ജംഗ്ഷൻ MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്.
0: ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹമോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
1: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
2: വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സ് കലേപുരം.
0: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലാജ് ഓംബ്രിവറും 3999, ബോട്ടോപ്ലാസ്റ്റിയ നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബംബർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര. കൊയിലോ നട്സിന്റെ 9th ഷോറൂം ഇനി മുതൽ പുനലൂർ തൂക്കുപാലത്തിന് നാട്ടിലും. ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച രാവിലെ 10 ബഹുമാനപ്പെട്ട പുനലൂർ മണ്ഡലം MLA ശ്രീ സി അജയ് പ്രസാദ് മറ്റു വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം നിർവഹിക്കുന്നു. കൊല്ലം മുതൽ കൊച്ചു വരെ നീളുന്ന 9 ഔട്ട്ലെറ്റുകളിൽ സ്വന്തമായി കൾട്ടിവേറ്റ് ചെയ്ത് പ്രോസസ് ചെയ്തെടുക്കുന്ന സ്വാദിഷ്ടവും ആരോഗ്യപ്രദവുമായ കാഷ്യൂ നട്സിന്റെ ഈ പുതിയ ഷോറൂം ഉദ്ഘാടന വേളയിലേക്ക് ഏവർക്കും സ്വാഗതം. കൊയിലോ നട്സ്, തൂക്കുപാലത്തിന് സമീപം, TB ജംഗ്ഷൻ, പുനലൂർ.
3: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോഗ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
4: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര കോലമണിലുള്ളപ്പോൾ
5: Government approved, ISO certified, civil engineers and builders. Contact 944-771-7171.
6: അരുണിലെ നമ്മുടെ ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ വൈകിട്ട് 6 മണി മുതൽ പീഡിയാട്രീഷ്യൻ ഡോക്ടർ പ്രിയ മൊഴ്പിയുടെ സേവനം ലഭ്യമാണ്. ഒപ്പം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണി മുതൽ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ദിനാനി മോഹൻ എസിന്റെ സേവനവും ഉണ്ടായിരിക്കുന്നതാണ്. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക് ഓടനാവട്ടം.
7: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്.
8: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
9: എന്തായാലും ഓണവിശേഷങ്ങളുമായിട്ട് ഇന്നിനോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് മലയാളത്തിന് മറക്കാനാവാത്ത നിരവധി പാട്ടുകൾ സമ്മാനിച്ച മലയാളത്തിന്റെ സ്വന്തം മ്യൂസിക് ഡയറക്ടർ എം ജയചന്ദ്രൻ സാറാണ്. സാറപ്പം ഈ പ്രണയം മ്യൂസിക്കൽ ടു എം ജയചന്ദ്രൻ എന്ന് പറയാനാണ് എനിക്കിഷ്ടം കേട്ടോ. ഈ പ്രണയത്തെ ഇത്ര മനോഹരമായിട്ട് വർണ്ണിച്ച് തന്റെ പാട്ടുകൾ ഉൾപ്പെടുത്തിയ ഒരു സംഗീത സംവിധായകൻ നമ്മുടെ മലയാളത്തിൽ ഇനി ഉണ്ടോ എന്ന് സംശയമാണ്. അത്രത്തോളം പ്രണയിക്കുന്ന ഒരാളായതുകൊണ്ടാണോ സാർ ഇത്രത്തോളം പ്രണയ ഗാനങ്ങൾക്ക് സാർ ജന്മം നൽകിയത്?
10: തീർച്ചയായിട്ടും ഇല്ലെങ്കിൽ മനുഷ്യന്റെ ജീവൻ തന്നെ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രണയം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ഒരു വ്യക്തിയോട് മാത്രം അതിൽ നമ്മൾ ലിമിറ്റ് ചെയ്യുക, അങ്ങനെയല്ല. നമ്മുടെ ജീവിതത്തോടുള്ള പ്രണയം, നമുക്ക് ഓരോ സിറ്റുവേഷൻസിനോടുള്ള പ്രണയം, മഴയോടുള്ളത്, വെയിലിനോടുള്ളത്, അല്ലെങ്കിൽ ഒരു തണുത്ത കാറ്റിനോടുള്ളത്, പിന്നെ വ്യക്തികൾക്ക് വ്യക്തികളോടുള്ള പ്രണയം, ഇതെല്ലാം പല രീതിയിലാണ് പ്രണയം എന്ന് പറയുന്നത്. അപ്പൊ ഈ ജീവിതത്തോടുള്ള പ്രണയം ഉണ്ടെങ്കിൽ മാത്രമേ കലയ്ക്ക്, കലാകാരന്, മറ്റുള്ളവർക്ക് അവരുടെ മനസ്സിനെ തൊടുന്ന രീതിയിൽ, അവരുടെ ഹൃദയത്തെ തൊടുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെ പ്രണയവും പ്രണയ സങ്കല്പവും പ്രണയത്തിന്റെ ആർദ്രമായിട്ടുള്ള ഭാവങ്ങളും ശരിക്കും ഒരു കലാകാരനെ എപ്പോഴും അയാളെ മുന്നോട്ട് നയിക്കുന്ന കാര്യമാണ്. അപ്പൊ അത് സംഗീതകാരനായാലും ചിത്രകാരനായാലും വേറെ സിനിമയുടെ പല വിധത്തിലുള്ള സർഗബോധങ്ങളായാലും, അപ്പൊ തീർച്ചയായിട്ടും പ്രണയം എന്ന് പറയുന്നത് നമ്മൾ ഉൾക്കൊണ്ടാൽ മാത്രമാണ് ഒരു കലാകാരന് ആ മുന്നോട്ടേക്ക് ഒരു സംഗീതമായി മാറാൻ കഴിയുക.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
2: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
5: സ്വയംവര സെയിൽസ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
6: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
7: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.
8: കൊട്ടാരക്കരയ്ക്ക് പർച്ചേസിന് ഇരട്ടി മധുരം. ഓണം പ്രമാണിച്ച് നിലവിലെ 50% ഓഫറിന് പുറമെ

0: അറിയ ദ ബ്യൂട്ടിഫുൾ സിംഗർ മൃദുല വാര്യത്തുന്നു കേൾക്കാം ഓഗസ്റ്റ് 19 ബുധനാഴ്ച രാത്രി 7 മണി മുതൽ RJ ഏലക്കുട്ടിയോടൊപ്പം.
1: എല്ലാവർക്കും നമസ്കാരം, മൃദുല വാര്യരാണ്. ആശയ FM 90 കേൾക്കുന്ന എല്ലാ ലിസ്ണേഴ്സിനും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ.

0: ഫാഷൻ ഓൺ റീറ്റെയിൽ കൊട്ടാരക്കര.
1: ഞാൻ ഈ കോളേമുക്കാ കാശും കൊണ്ട് എന്താ ഓണക്കോള് നടത്താനാ?
2: എന്റെ ബെമ്പറന്നോരെ നീ ഒരു പൊടിക്കൊന്ന് ഒതുങ്ങ. താൻ ഈ കാശും കൊണ്ട് ചോയ്സ് മാളിലോട്ടൊന്ന് ചെല്ല്. ഓണക്കാലം ആയതുകൊണ്ട് ഒട്ടുമിക്ക സാധനങ്ങളും നിയർ പകുതി കാശിന് കിട്ടും.
1: ചോയ്സിലാകുമ്പോ പരസ്യത്തിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ ഓഫറുകൾ കടയിൽ ചെല്ലുമ്പോ കിട്ടുകയും ചെയ്യും.
2: എടോ, കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റാ ചോയ്സ് മാളിലുള്ളത്. പിന്നെ ഓണക്കോടി എടുക്കാനായിട്ട് പുറത്ത് നിന്ന് കിടന്ന് അലയും വേണ്ട. റെഡിമെയ്ഡിന് ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട് അവിടെ, അതും ചെറിയ പൈസയ്ക്ക്.
1: എന്തായാലും കൊച്ചുമക്കളെ കൂടെ കൊണ്ടുപോകാം, അവർക്ക് അവിടെ പ്ലേ സ്റ്റേഷനും ഉണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ അങ്ങ് പോയാലോ?
2: അതേടോ, നല്ല കാര്യങ്ങൾക്ക് താമസം വേണ്ട.
1: അങ്ങനെ പറയട്ട.
3: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ്, ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.
4: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്, ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: Yes, once again we are back on the Honor Special Chat Show with me RJ Srishant on Ashraya FM 90 Nadinoppum Naattarkoppum. Yes, appo endalum Honor Special Chat Show il ennodoppum join cheyidirikkunnu Malayalathinte sondam sangeetha samvidhayakan M Jayachandran sir aanu. Sir, appo Shreya Ghoshal enna magicine Malayalathil ettavum koodal avasaram nalgiyathu sir aanalle. ഈ ശ്രേയയെ പറ്റി പറയുകയാണെങ്കിൽ ഇത്രത്തോളം ഉച്ചാരണ ശുദ്ധിയുള്ള ഒരു അന്യഭാഷ ഗായിക വേറെ ഇല്ലെന്ന് തന്നെ പറയാം. സോ ഈ പാട്ടുകളിൽ ഇത്രത്തോളം ഉച്ചാരണ ശുദ്ധി കൈവരിച്ചതിന് തീർച്ചയായിട്ടും ആ പാട്ടിന്റെ സംഗീത സംവിധായകന് ഒരു വലിയ പങ്കുണ്ടല്ലേ. സോ ശ്രേയയുമായുള്ള ഒരു റെക്കോർഡിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു സാർ?
6: ശ്രേയുടെ മലയാളം അധ്യാപകൻ ഞാനാണെന്ന് പറയാം.
5: തീർച്ചയായിട്ടും
6: അങ്ങനെ ആരെങ്കിലും മലയാളം പഠിപ്പിക്കും എന്ന് ഒരിക്കലും ഉദ്ദേശിച്ചില്ലെങ്കിലും അങ്ങനെ സംഭവിച്ചതാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് മലയാളം മറ്റുള്ളവർക്ക് വളരെയധികം ഡിഫിക്കൾട്ട് ആണ്.
5: തീർച്ചയായിട്ടും
6: ഇത് നമുക്കത് വളരെ ഈസി ആണെങ്കിലും നമ്മുടെ മാതൃഭാഷയാണ്, നമ്മുടെ അമ്മയാണെങ്കിലും മറ്റുള്ളവർക്ക് അത് ഒന്ന് ശ്രമിച്ചു നോക്കുന്ന തന്നെ പല ആൾക്കാരും പറയും. ശങ്കർ മഹാദേവൻ ജി എന്നിടത്ത് പറഞ്ഞിട്ടുണ്ട് വളരെ ടഫാണ് ചില വാക്കുകളൊക്കെ ആണെങ്കിൽ. ഞാൻ ഇപ്പൊ ഒരു 25 വർഷം കേരളത്തിൽ വന്ന് താമസിച്ചാലേ അത് കാണാൻ പറ്റൂ എന്നൊക്കെ അദ്ദേഹം പറയാറുണ്ട്. പക്ഷെ ശ്രേയ സംബന്ധിച്ചാലും ശ്രേയ വളരെ പേഷ്യന്റ് ആയിട്ട് അത് പഠിക്കുകയും ശരിക്കും നമ്മൾ തമ്മിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതേ പാട്ട് ഹിന്ദിയിൽ അല്ലെങ്കിൽ ബംഗാളിയിലൊക്കെ ആണെങ്കിൽ ശ്രേയക്ക് ഒരു അരമണിക്കൂറിനാണ് ഈ പാട്ട് പാടി തീർക്കാൻ പറ്റും. പക്ഷെ മിക്കവാറും നമ്മള് ചിലപ്പോ 3, 4, 5, 6 മണിക്കൂറൊക്കെ ആയിത്തീരുന്നത് ഈ മലയാളം പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആക്കാനാണ്.
5: അത്
6: ശ്രേയ അതിന് വളരെ പേഷ്യന്റ് ആയിട്ട് അതിന്റെ പെർഫെക്ഷന് വേണ്ടി സ്ട്രൈവ് ചെയ്യുന്നതാണ് ശരിക്കും ശ്രേയയുടെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്നത്.
5: തീർച്ചയായിട്ടും
6: അവര് അവരുടെ സംഗീതപരമായ കഴിവുകൾക്ക് അപ്പുറമായിട്ട് അവര് ഈ പെർഫെക്ഷന് വേണ്ടിയിട്ട് എത്ര വേണമെങ്കിലും ഹാർഡ് വർക്ക് ചെയ്യാൻ അവർ തയ്യാറാണ് എന്നുള്ളത് അവരെ വേറൊരു നമുക്ക് അവരെ രേഖപ്പെടുത്തുമ്പോൾ വേറൊരു സുവർണ ലിപി അങ്ങനെ വരികയാണ്.
5: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ശ്രേയ മാമിന്റെ പാട്ട് കേൾക്കുമ്പോൾ അറിയാം. കാരണം ഞാൻ ചില വാക്കുകളൊക്കെ ഇത് മറ്റ് അന്യഭാഷ ഗായകർ പാടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ തെറ്റിപ്പോയേനെ എന്ന് കരുതി കേൾക്കുന്ന ഒരുപാട് പാട്ടുകളുണ്ട്. അപ്പോൾ മനസ്സിലാവും ഇത് എത്ര ക്ലിയർ കട്ടായിട്ടാണ് ഈ വാക്കുകൾ പറഞ്ഞിരിക്കുന്നത്.
6: പഴയകാലത്ത് ശ്രദ്ധിക്കുകയാണെങ്കിൽ സുശീലാമ്മയുടെ പാട്ടുകളും റാണി ജയറാം അമ്മയുടെ പാട്ടുകൾ, ജാനകി അമ്മയുടെ പാട്ടുകൾ, ഡി വസന്ത അമ്മയുടെ പാട്ടുകൾ, ഇവയെല്ലാം നമ്മൾ നോക്കുമ്പോഴത്തേക്കും ജാനകി അമ്മയാണ് എനിക്ക് ഏറ്റവും നാച്ചുറൽ ആയിട്ട് കുറച്ചുകൂടെ മലയാളി എന്നുള്ള രീതിയിൽ എനിക്ക് സ്വീകരിക്കാനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. സംഗീതപരമായല്ലേ പറഞ്ഞ് അതിന്റെ ഡിക്ഷൻ അത് ട്രാൻസ് ചെയ്യുന്ന രീതിയിലുണ്ട്. എനിക്ക് വളരെ നിർബന്ധമായിരുന്നു അങ്ങനെ തന്നെ വേണം, അല്ലാതെ മലയാളം അല്ലാതെ മലയാളം പോലെ എന്തോ ആണ് പാടപ്പെടുന്നത് എന്ന് തോന്നാൻ പാടില്ല എന്ന് നിർബന്ധം. മാത്രമല്ല എനിക്ക് മലയാളത്തിനോട് എന്റെ മലയാളം എന്നുള്ള രീതിയിലുള്ള ഭയങ്കര ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്, മലയാളത്തോടും പ്രണയമുണ്ട്. അപ്പൊ അങ്ങനെ പ്രണയിക്കാൻ പഠിപ്പിച്ചത് ഗിരീഷക്കാണ്, ഗിരീഷ് പുത്തഞ്ചേരിയാണ്. അപ്പൊ അങ്ങനെ ആ ഗിരീഷനോട് കൂടിയാണ് ഈ മലയാളത്തിനോടുള്ള ഇഷ്ടം ഉള്ളിൽ ഇങ്ങനെ തളം കെട്ടി കിടക്കുന്നത്. അപ്പൊ ആ രീതിയിലാണ്. അപ്പൊ ശ്രേയടുത്ത് പോകുമ്പോഴേ അല്ലെങ്കിൽ മറ്റ് ഭാഷകളിൽ പാടുന്ന പാട്ടുകാരെ അവർ മലയാളം പാടുമ്പോൾ തീർച്ചയായിട്ടും അവര് എന്റെ പാട്ടുകൾ പാടുമ്പോൾ അതിൽ മലയാളം തന്നെ വേണം എന്ന് നിർബന്ധം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്.
1: ഈ ഓണക്കാലത്ത് നന്ദലക് ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
2: നന്ദലക് ജി മാർട്ട്
1: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
3: ഗോബു നന്ദലക് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
0: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര. അമിത ഭാരവും ജീവിതശൈലി രോഗങ്ങൾക്കും ഇനി ബൈ പറയാം. മേനൂർ ജംഗ്ഷനിലുള്ള പ്രൈം ഫിറ്റ് AC പ്രീമിയം ഫാമിലി ജിമ്മിലൂടെ 10 വയസ്സ് മുതൽ 85 വയസ്സ് വരെയുള്ള എല്ലാവർക്കും ഹൈലി ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സണൽ ട്രെയിനേഴ്സിന്റെ സഹായത്തോടുകൂടി ഓണം ഓഫറിൽ ലേഡീസിന് 999 ഉം ജെന്റ്സിന് 1999 റുപ്പീസും.
3: പ്രൈം ഫിറ്റ് പ്രീമിയം AC ഫാമിലി ജിം.

0: എന്തായാലും ഓണവിശേഷങ്ങളുമായിട്ട് ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് മലയാളത്തിന് മറക്കാനാവാത്ത നിരവധി പാട്ടുകൾ സമ്മാനിച്ച മലയാളത്തിന്റെ സ്വന്തം മ്യൂസിക് ഡയറക്ടർ എം ജയചന്ദ്രൻ സാറാണ്. സാർ, അപ്പോ ഈ പ്രണയവും മഴയും തമ്മിൽ ചേരുമ്പോൾ ഒരു പാട്ട് അവിടെ പിറവിയെടുക്കുകയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. ഈ കാലഘട്ട വ്യത്യാസമില്ലാതെ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഈ മഴയത്തുള്ള പ്രണയം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ പിറവിയെടുത്ത രണ്ട് പാട്ടുകളാണ് 2009 നമ്മൾ തമ്മിൽ എന്ന സിനിമയ്ക്ക് വേണ്ടി സാർ ചെയ്ത ജൂണിലെ നിലാമഴയിൽ ആൻഡ് 2019 പട്ടം പോലെ എന്ന സിനിമയ്ക്ക് വേണ്ടി സാർ ചെയ്ത മഴയെ തൂമഴ എന്ന പാട്ട്. ആക്ച്വലി ഈ രണ്ട് പാട്ടുകളും മലയാളി റിപ്പീറ്റ് അടിച്ച് കേൾക്കുന്ന പാട്ടുകളാണ്. അപ്പോ ഇതിന്റെ ഒരു മേക്കിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു സാർ?
1: ശരിക്ക് ജൂണിലെ നിലാമഴയിലുള്ള പാട്ട് ഒരു മഴപ്പാട്ടല്ല. ആ രീതിയിൽ ആദ്യം നമ്മളിപ്പോ പറയുന്ന ഒരു ലിറ്ററി മീനിങ്ങിലുള്ള മഴപ്പാട്ടല്ല, കാരണം നിലാമഴയിൽ നാണത് നിലാവിന്റെ മഴ നടക്കും. നിലാവിനെ കുറിച്ചാണ് പറയുന്നത്. ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞവളെ. അപ്പൊ ആ നിലാവിന്റെ ഒരു മഴയാണ്. അത് എല്ലാവരുടെയും ഇത്രയും പാൽ നിലാവ് ഇങ്ങനെ പെയ്യുന്നു എന്ന് കോലക്കൊഴിൽ പറയുന്നത്, പാൽ നിലാവ് പെയ്യുമ്പോൾ പൂങ്കിനാവ് നെയ്യുന്നു എന്ന് പറയുന്ന പോലെ ഒരു പാൽ നിലാവാണ് അവിടെ വിടരുന്നതും പൊഴിയുന്നതും ഒരു മഴ പോലെ എന്നാണ് ഗിരീഷ്ട്ടൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ മഴയെ തൂമഴയെ എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു മഴയത്ത് തന്നെയുള്ള ഇവരുടെ പ്രണയമാണ്. അപ്പൊ മഴയെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ആ പാട്ട് ഒരിക്കലും കൺസിഡർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മഴ അവരുടെ പ്രണയത്തിന് ഏറ്റവും അടുത്ത സാക്ഷിയാവുന്നതാണ്. മഴയുടെ ഓരോ നിമിഷങ്ങളും അവർക്ക് പ്രണയത്തിന്റെ പല നിറങ്ങൾ അവരുടെ ഹൃദയങ്ങൾ നിറയ്ക്കുന്നു, അല്ലെങ്കിൽ അവർ അതുവഴി നടക്കുന്നു, അതുവഴിയാണ് അവരുടെ യാത്ര എന്ന് അവർ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ആ പാട്ട്. അപ്പൊ അതാണ് നീ അറിഞ്ഞോ, നീ അറിഞ്ഞോ, നീ എന്റേതാണെന്ന് നീ അറിഞ്ഞോ എന്ന് മഴയുടെ ഒരു സമയത്ത്, ഏതോ ഒരു ചാത്തൽ മഴയുടെ ഏതോ ഒരു സമയത്ത് അയാൾക്ക് തോന്നുകയാണ്. അപ്പൊ ആ രീതിയിൽ പ്രണയത്തിന്റെ ഏറ്റവും തീവ്രമായിട്ടുള്ള ഭാവങ്ങളൊക്കെ അയാൾ തിരിച്ചറിയുകയാണ് ഈ മഴയത്ത്. അപ്പൊ മഴ പ്രണയത്തിന്റെ ഏറ്റവും നല്ലൊരു കൂട്ടുകാരൻ കൂടി ആകുന്നുണ്ട് ഈ നായകന്. അപ്പൊ ആ രീതിയിലാണ് ആ പാട്ട്
0: ഉണ്ടായിട്ടുള്ളത്. സാർ, അപ്പം ഈ സംഗീത സംവിധാനത്തെ പറ്റി പറയുകയാണെങ്കിൽ ചിലർക്ക് അവർ ചെയ്ത പാട്ടുകളിൽ ഏതെങ്കിലും ഒന്ന് വളരെ ക്ലോസ്ഡ് ആയിട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പം സുഷിൻ ശ്യാമിന്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ അദ്ദേഹം മുൻപ് എപ്പോഴും കൊടുത്തൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ചരാതുകൾ എന്ന പാട്ട് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണെന്ന്. അപ്പോ സാറിനോട് ചോദിക്കുകയാണ്, സാർ ചെയ്ത പാട്ടുകളിൽ സാറിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് ഏതാണ്?
1: എല്ലാം ആ ഓരോ സമയങ്ങളിൽ ഞാൻ ചെയ്ത പാട്ടുകളിൽ അന്ന് എന്റെ അറിവ് അനുസരിച്ച് അന്നത്തെ എന്റെ ബോധം അനുസരിച്ച് ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അത് ഓരോന്നും ആ സമയങ്ങളിൽ അത് ഏറ്റവും പെർഫെക്റ്റ് ആക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അന്ന് എനിക്ക് പെർഫെക്ഷൻ തോന്നിയ കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ ഓരോ ദിവസം തോറും നമ്മളിങ്ങനെ ജീവിതമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ അറിവുകൾ നമ്മൾ കൂടുതൽ സഹായത്താക്കുമ്പോൾ നമ്മുടെ ജീവിത അനുഭവം കൂടുമ്പോഴത്തേക്കും നമുക്കത് അങ്ങനെ ആകാമായിരുന്നു എന്നൊക്കെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് പല പാട്ടുകളും. അപ്പോ അതുകൊണ്ട് ഞാൻ ഇതുവരെയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് ഇനി ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഒരു വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മള് നമ്മുടെ പാട്ടിന് സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ഇല്ല. ആ ഞാൻ ചെയ്ത പാട്ട് കൊള്ളാം എന്ന് എനിക്ക് അങ്ങനെ 100% തോന്നിക്കഴിഞ്ഞാൽ അവിടെ എന്റെ ഒരു പ്രോഗ്രഷൻ അസ്തമിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ കൺസിഡർ ചെയ്യാറില്ല. ദേർ ഇസ് ഓൾവേസ് എ സ്കോപ്പ് ഫോർ ഇംപ്രൂവ്മെന്റ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്.

0: കുപ്പം. Yes, once again we are back on the Honest Special Chat Show with me, RJ Srishant, on Ashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. എസ് എന്തായാലും ഓണസ്റ്റ് സ്പെഷ്യൽ ചാറ്റ് ഷോയിൽ എന്നോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് മലയാളത്തിന്റെ സ്വന്തം സംഗീത സംവിധായകൻ എം ജയശേഖരൻ സാറാണ്. സർ, ഈ ഒരു സംഗീത യാത്രയിലെ നിരവധി സംഗീത സംവിധായകരെ സാർ കണ്ടു കാണുമല്ലോ അല്ലേ? അപ്പോ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു മ്യൂസിക് കമ്പോസറിന്റെ വർക്കിൽ ഇൻസ്പയർഡ് ആയിട്ടുണ്ടോ സാർ? ആൻഡ് ഇൻസ്പയർഡ് ആയിട്ടുണ്ടെങ്കിൽ and also who is your favorite music director?
1: തീർച്ചയായിട്ടും അതൊരു നല്ലൊരു ചോദ്യമാണ്. എന്റെ വഴികൾ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പല സ്വപ്നങ്ങളും കണ്ടിട്ടുള്ളവരാണ്. അത് മദൻ മോഹനാണ്. അപ്പൊ അദ്ദേഹത്തിനെ ഒരിക്കലും ജീവിതത്തിൽ എനിക്ക് നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ അദ്ദേഹത്തെയാണ് ഞാൻ ഏറ്റവും ആരാധിക്കുന്നത്. പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ മെലഡീസ്, ഇതുപോലെ മെലഡീസ് വളരെയധികം ഇമോഷണലി ഡീപ്പായിട്ട് കൺവേ ചെയ്തിട്ടുള്ള സംഗീത സംവിധായകർ കുറവാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ആ രീതിയിൽ ഞാൻ പല സ്വപ്നങ്ങളും കണ്ടിട്ടുണ്ട്. മദൻ മോഹൻജിയുടെ പല റെക്കോർഡിങ്ങുകൾക്കും ഞാനുള്ളതും ഞാൻ അസിസ്റ്റന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നതും ഒക്കെ അതൊക്കെ ഒരു എന്താ ഹാലൂസിനേഷൻ പോലെ എനിക്ക് തോന്നാറുണ്ട്. പിന്നെ അഫ്കോഴ്സ് ദേവരായ മാസ്റ്റർ എം ബി ശ്രീവാസൻ സാർ എന്റെ ഗുരുക്കന്മാർ, അവരുടെ പാത ആണ് ഞാൻ തീർച്ചയായിട്ടും പിന്തുടരുന്നത്. രണ്ടുപേരുടെ രണ്ട് രീതിയിലാണ്, ദേവരായ മാസ്റ്ററുടെ മെലഡിയും അതുപോലെ എം ബി എസ് സാറിന്റെ ഡെപ്ത് ഇൻ ഇമോഷൻ പിന്നെ ഓർക്കസ്ട്രേഷൻ എന്നൊക്കെ ഉള്ളത് ഞാൻ എനിക്ക് ഗൈഡിംഗ് ലൈറ്റായിട്ട് ഞാൻ എപ്പോഴും സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ അഫ്കോഴ്സ് ഇളയരാജ സാറിന് ഞാൻ വളരെയധികം എന്താണ് അദ്ദേഹത്തിന്റെ ഒരു ഫാൻ ബോയാണ്. ഇപ്പൊ എനിക്ക് സാമാന്യം തന്നെ വയസ്സുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഫാൻ ബോയാണ് ഞാൻ എന്ന് പറയാം എല്ലാ കാലത്തും. പക്ഷെ അദ്ദേഹമായിട്ട് നേരിട്ട് കണ്ടപ്പോഴൊന്നും അങ്ങനെ ഒരു സ്നേഹം എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് നമ്മള് എപ്പോഴും നമ്മൾ ഏറ്റവും ആരാധിക്കുന്ന ആൾക്കാരെ ദൂരെ നിന്ന് കാണുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.
0: സർ, അതുപോലെ സിനിമയിലേക്ക് വരികയാണെങ്കിൽ എന്ന് നിന്റെ മൊയ്തീൻ, ഓ മൈ ഗോഡ്, എന്ത് സിനിമയാണല്ലേ! ആക്ച്വലി ഒരു റിയൽ ലൈഫ് സ്റ്റോറി സ്ക്രീനിലേക്ക് കൊണ്ടുവരുമ്പോഴേ അതിന് ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. ആ ചലഞ്ചസ് ഒക്കെ ഓവർകം ചെയ്ത് ആ സിനിമയ്ക്ക് ഇത്രയധികം പ്രേക്ഷക സ്വീകാര്യത ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിന്റെ മ്യൂസിക് വാസ് എ ബിഗ് പാർട്ട് അല്ലേ? സോ അത് എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു സർ?
1: എന്ന് നിന്റെ മൊയ്തീൻ എന്റെ മാത്രം സംഗീതപരമായ എന്റെ മാത്രം സിനിമ എന്ന് പറയാൻ പറ്റില്ല. കാരണം അതിന്റെ ശാരദാംബരം എന്ന് പറഞ്ഞ പാട്ടും ചെയ്തിരിക്കുന്നത് രമേശ് നാരായണനാണ്. പിന്നെ എന്നിലെ എന്നെ പടച്ച പെണ്ണെ എന്നുള്ള വളരെ ബ്യൂട്ടിഫുൾ സോങ് ചെയ്തിരിക്കുന്നത് ഗോപിക. അപ്പൊ ഞാനതിനകത്ത് രണ്ട് പാട്ട് ചെയ്തു, ശരിക്കും നാല് പാട്ടുകൾ ചെയ്തു, രണ്ട് പാട്ടാണ് സിനിമയിൽ വന്നത്. അപ്പൊ ആ രണ്ട് പാട്ടുകളിലും എനിക്ക് വളരെയധികം സന്തോഷമുള്ളത് എന്താ വെച്ചാൽ, പ്രത്യേകിച്ചും കാത്തിരുന്നു എന്നുള്ള പാട്ട് ഒരു 4 മിനിറ്റിൽ ഒരു സിനിമയുടെ കഥ ഒരു പാട്ടിലൂടെ ഒരു സംഗീത സംവിധായകന് കൺവേ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ആൾക്കാരുടെ മനസ്സിൽ എന്നും എന്നും നിൽക്കുന്നതാവുമെങ്കിൽ അവിടെ ആണ് ഏറ്റവും വലിയ വിജയം എന്ന് ഞാൻ കാണുന്നത്. അപ്പൊ ആ കാത്തിരുന്നു ആ രീതിയിലുള്ള ഒരു വലിയ വിജയം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 27 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈരളി ജ്വല്ലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആരോ ജംഗ്ഷനിൽ ഓഗസ്റ്റ് 15 രാവിലെ 11 മണിക്കുള്ള ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ഷോറൂം ഉദ്ഘാടനം ചെയ്യാനും ഡയമണ്ട് സമ്മാനങ്ങൾ നേടാനും സുവർണ അവസരം. കൈരളി ജ്വല്ലേഴ്സ്, ആരോ ജംഗ്ഷൻ, അഞ്ചൽ. രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ്. നാവിൻതുമ്പിൽ കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണപ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
2: സുഷിൻ ശാം, ഗോപി സുന്ദർ, ദേവ് ശ്രീ പ്രസാദ് എന്നീ സൂപ്പർ ടാലന്റഡ് മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ പാട്ടുകളിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ പാട്ടുകാരൻ. ജനകീയ പാട്ടിന്റെ വലിയ താളവുമായി ജീവിതവും സംഗീതവും തുറന്നു പറയാൻ പ്രിയ കലാകാരൻ പ്രണവം ശശി എത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.

0: കേൾക്കാം ആഗസ്റ്റ് 20 വൈകുന്നേരം 7 മണി മുതൽ RJ ഏലിക്കുട്ടിയോടൊപ്പം.
1: നമസ്കാരം, ഞാൻ പ്രണവൻ ശശി, പാലക്കാടാണ്. ആശ്രയ FM 90 ശ്രോതാക്കൾക്ക് എന്റെ മനസ്സ് നിറഞ്ഞ ഓണാശംസകളാണ്.
0: അപ്പൊ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, വൈബോണം.

0: എസ്എഫ്ഐന്താനും ഓണവിശേഷങ്ങളുമായിട്ട് ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് മലയാളത്തിന് മറക്കാനാവാത്ത നിരവധി പാട്ടുകൾ സമ്മാനിച്ച മലയാളത്തിന്റെ സ്വന്തം മ്യൂസിക് ഡയറക്ടർ എം ജയചന്ദ്രൻ സാറാണ്. സാർ, അപ്പോൾ ഈ സിനിമ എന്ന് പറയുന്നത് ഒരുപാട് മാറിയിട്ടുണ്ടല്ലേ. പഴയ കാലത്തെ വെച്ച് അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ കാലത്തിനൊത്ത് സിനിമ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ സിനിമ മാറുന്നതൊപ്പം മ്യൂസിക്കും മാറുന്നുണ്ട്. പഴയ കാല പാട്ടിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് വ്യത്യസ്തം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മാറ്റത്തെ സാർ എങ്ങനെ നോക്കിക്കാണുന്നത്?
1: മാറ്റം വളരെ നല്ലതാണ്. കാരണം മാറ്റത്തിന് മാത്രമാണ് ഒരിക്കലും മാറ്റമില്ലാത്തത്.
0: ഓക്കെ,
1: ജീവിതത്തിലും അതേ കലയില്ലാതെ സിനിമ എല്ലാ കാലത്തും മാറിക്കൊണ്ടിരിക്കും. പുതിയ പുതിയ രീതിയിലുള്ള എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള ഇന്നോവേഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കും, ഡിസ്കവറീസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ മാറ്റത്തെ നമ്മൾ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് മാറ്റവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മന്ത്രം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സിനിമ എന്ന് പറയുന്നത് കമേഴ്ഷ്യൽ മീഡിയമാണ്. ഓരോ കാലഘട്ടത്തിലും കമേഴ്ഷ്യൽ ആവുന്നതിന്റെ തന്ത്രങ്ങളും അതിന്റെ രീതികളും ഒക്കെ മാറിക്കൊണ്ടിരിക്കും. പിന്നെ ടെക്നോളജി വികസിക്കുന്നതനുസരിച്ച് ടെക്നോളജിക്കൽ ഇൻവേഷൻ വരാം. അതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ AI തുടങ്ങിയിട്ടുള്ള സംഭവങ്ങൾ നമ്മളിപ്പോ സംസാരിക്കുന്നുണ്ട്. അപ്പോ ഇതൊക്കെ എവിടെ എങ്ങോട്ടാണോ പോകുന്നത് അതിന്റെ കൂടെ പോവുകയാണ് വേണ്ടത്. അപ്പോ ഒരു കലാകാരന് സിനിമ ആണ് ആവശ്യം. സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരു സംഗീത സംവിധായകന് സിനിമ അയാൾക്ക് ആവശ്യമാണ്, അല്ല സിനിമയ്ക്ക് അയാളെ ആവശ്യം എന്നുള്ളതല്ല. അപ്പോ സിനിമയുടെ കൂടെ ട്രാവൽ ചെയ്യുക, നമ്മളെപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കുക എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. അപ്പോ ഇപ്പോ എന്റെ അനിയന്മാരായിട്ട് ഒരുപാട് ബ്രില്യന്റ് ആയിട്ടുള്ള വളരെ ടാലന്റഡ് ആയിട്ടുള്ള മ്യൂസിക് കമ്പോസേഴ്സ് നമുക്ക് മലയാളത്തിൽ, അതിൽ അഭിമാനം കൊള്ളുന്നതാണ്.
0: സാറിന് അത്തരത്തിൽ ഫേവറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്ലോസ് ടു ഹാർട്ട് ആയ മ്യൂസിഷ്യൻസ് ആരൊക്കെയാണ്?
1: ഹിഷാം അല്ലെങ്കിൽ സുഷിൻ. സുഷിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. വിഷ്ണു വിജയ്, ആരാധികയെ പോലുള്ള പാട്ടുകൾ ഞാൻ ഏറെ, ജസ്റ്റിൻ വർഗീസ്, ജസ്റ്റിന്റെ വർക്ക് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടതാണ്. ഇപ്പോ പുതിയ പുതിയ വരുന്ന പല പാട്ടുകളും, ഇപ്പോ അന്ന് വാന കോണിലെ എന്നുള്ള പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടാണ്. അപ്പൊ അതുപോലെ പല പാട്ടുകളും എന്നെ വളരെയധികം ഇഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അവരൊക്കെ എന്നെ ഇൻസ്പയറും ചെയ്യുന്നു.
0: അപ്പൊ എനിക്ക് ഏതെങ്കിലും ഒരു പാട്ട് ഒന്ന് പാടിത്തരുമോ?
1: കറക്റ്റ് വാക്കുകളാണെന്ന് അറിഞ്ഞൂടാ. ഞാൻ പെട്ടെന്ന് എനിക്ക് മനസ്സിൽ ഇപ്പൊ തോന്നിയ ഒരു പാട്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ് ജോൺ സെറ്റിന്റെ.
0: ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്.

0: ഇന്ത്യയിലെ സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം.
1: ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം.
0: ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
1: കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശാ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശാ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429500.

0: Yes, once again, we are back on the Honor Special Chat Show with me, RJ Srishant, on Ashraya FM 90, Nadinuppum, Natarkuppum. Yes, I'm going to join Honor Special Chat Show in the next episode. I'm going to join Malayalathinte Sondam Sangeetha Samvidhayakan, M. Jayachandran Sir. Sir, pinneyum pinneyum Malayali Manasinte Padi Kadannuthunna Oru Kavya Sugandhundu. Ininiyum ethrayo Janmangalil Malayaliye Thedi Ethunna, Malayalikku Athramel Ishtamaya Gaana Prapancham Theerkkunna Sugandham. ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ പാട്ടുകൾ മുഴുവൻ ഹിറ്റാണല്ലേ. മലയാളത്തിന് ഇനി ഒരിക്കലും പകരം വെക്കാൻ കഴിയാത്ത ഒരു ഗാനരചയിതാവാണ് അദ്ദേഹം. അപ്പോ അദ്ദേഹവുമായിട്ടുള്ള ആ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോ സാർ,
1: ഗിരീഷനും എന്റെ ചേട്ടൻ, എന്റെ പ്രിയപ്പെട്ട ചേട്ടൻ, എനിക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു സ്നേഹത്തിന്റെ കട ഗിരീഷേട്ടൻ അവസാനം എഴുതിയ പിന്നെ എന്നോടൊന്നും പറയാതെ പകൽ പക്ഷി എങ്ങോ പറന്നു പോയി എന്നൊക്കെ പറഞ്ഞ, അപ്പൊ എങ്ങോ പറന്നു പോയ ഒരു പകൽ പക്ഷിയാണ് തീർച്ചയായിട്ടും എന്റെ ചേട്ടൻ. അദ്ദേഹം എനിക്ക് വലിയ ശക്തിയായിരുന്നു. ഇന്നും ഇപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫിസിക്കൽ ഒരു പ്രസൻസ് ഇല്ലെങ്കിലും സ്പിരിച്വലി ഞാൻ ഏതൊരു പാട്ട് ചെയ്യുമ്പോഴും ഏതൊരു വർക്ക് ചെയ്യുമ്പോഴും ഗിരീഷേട്ടൻ ഓർക്കാറുണ്ട്. ആ ബ്ലെസ്സിംഗ്സിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പൊ ഗിരീഷേട്ടൻ ആ രീതിയിൽ എനിക്ക് ഗുരുതുല്യനും കൂടിയാണ്. എന്നെ സിനിമയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന ആളാണ്, വഴികാട്ടിയ ആളാണ്. അങ്ങനെ ഗിരീഷേട്ടൻ വാസ് എ ഫ്രണ്ട്, ഗൈഡ് ആൻഡ് ഫിലോസഫർ.
0: ശിക്കാറ സിനിമയ്ക്ക് വേണ്ടി സംഗീത സംവിധാനം നിർവഹിച്ച സമയത്ത് ഗിരീഷ് സാറിന്റെ ആ ഒരു കോൺട്രിബ്യൂഷൻ സാർ ഒരു വീഡിയോയിൽ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പൊ അതിനെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം.
1: പിന്നെ എന്ന് പറയുക, ഈ പിന്നെ എന്ന് പറഞ്ഞിട്ട് ഒരു ട്യൂൺ വരുമ്പോ ഇപ്പൊ തന്നെ എന്താണ് ഞാൻ പാടുമ്പോഴത്തേക്ക് രണ്ട് അക്ഷരമുള്ള വാക്കാണ്. അപ്പൊ അത് വെച്ചിട്ട് ഒരു പാട്ട് തുടങ്ങാന്ന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരു ലിറിക് റൈറ്ററിനെ സംബന്ധിച്ചിടത്തോളം. അത് ആ ക്യാരക്ടറിനെ സംബന്ധിച്ചിടത്തോളം, അയാളുടെ ജീവിതം, ആ സിനിമയിലെ ക്യാരക്ടറിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതം ഒരു സെമി കോളനിലാണ് നിൽക്കുന്നത്, ഇനി എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പൊ ഒരു പാതിയിൽ നിന്ന് തുടങ്ങുന്ന പോലെയാണ്. അപ്പൊ അത് പിന്നെ എന്നോടൊന്നും പറയാതെ ഗിരീഷേട്ടൻ എഴുതിയത്. ഗിരീഷേട്ടന്റെ വലിയ ജീനിയസ് ആണ്. അപ്പൊ പഴയ കാലത്ത് എന്നിട്ടും എന്നെ അറിഞ്ഞില്ലല്ലോ, എന്നിട്ടും എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു പാട്ട് നമുക്ക് അത് ഭയങ്കര അത്ഭുതം തോന്നും. എന്ന് പറഞ്ഞാൽ ആ കഥാ സന്ദർഭത്തിൽ അവർക്ക് പറയാനുള്ളതാണ് എന്നിട്ടും എന്നാണ് പറയുന്നത്. അതുപോലെ ഇത് പിന്നെയും പിന്നെയും ആ ഒരു എന്ന് പറയുന്നത് അത് വേറൊരു തുടക്കമാണ്. അപ്പൊ ഗിരീഷേട്ടനും ഭാസ്കരൻ മാസ്റ്ററും ശ്രീകുമാരൻ തമ്പിസാരും ഒഎൻവി സാറും വയലാറും ഒക്കെ നമുക്ക് കാണിച്ചത് തരുന്ന ഇന്ദ്രജാലം അത്തരത്തിലുള്ള രീതിയിലാണ്. അത് മാജിക്കലാണ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയസമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
1: ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: യെസ് അപ്പൊ എന്തായാലും ഓണവിശേഷങ്ങളുമായിട്ട് ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് മലയാളത്തിന് മറക്കാനാവാത്ത നിരവധി പാട്ടുകൾ സമ്മാനിച്ച മലയാളത്തിന്റെ സ്വന്തം മ്യൂസിക് ഡയറക്ടർ എം ജയചന്ദ്രൻ സാറാണ്. അല്ലെങ്കിൽ സാറ് സംഗീതം നൽകിയ സിനിമകളിൽ എന്റെ ഹൃദയത്തോടെ ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്ന മൂന്ന് സിനിമകളുണ്ട്. ഒന്ന് പെരുമഴക്കാലം, രണ്ട് ആമി, മൂന്ന് സൂഫിയും സുജാതയും. ഇതിലെ പാട്ടുകളില്ലെങ്കിൽ ഈ സിനിമകൾ ഇല്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഓരോ പാട്ടും ചെയ്ത ഓരോ പാട്ടും അത്രമേൽ മനോഹരമായ പാട്ടുകൾ. ശരിക്കും ഈ സിനിമകളിലെ കഥ പ്രേക്ഷകരിലേക്ക് എത്തുന്നത് ഈ ഒരു പാട്ടുകളിലൂടെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ കഥയിലെ ഇമോഷൻസ് ഈ പാട്ടുകളുണ്ട്. സോ പ്രേക്ഷകരിലേക്ക് ഈ ഇമോഷൻസ് പാട്ടിലൂടെ എത്തിക്കുമ്പോൾ അതിന് പിന്നെ ഒരു മ്യൂസിക്കൽ പ്രോസസ് ഉണ്ടല്ലോ, അതെങ്ങനെയാണ്?
1: ഓരോ കഥയും അതിന്റെ കഥാ സംഗീതവും അതിനൊക്കെ കഥാ പരിസരവും ഒക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്ന ഒരാളാണ്. പറ്റുന്നിടത്തോളം സിനിമയുടെ സ്ക്രിപ്റ്റും വായിക്കാറുണ്ട്, ഡീപ്പായിട്ട് ഓരോ ക്യാരക്ടേഴ്സിനെ മനസ്സിലാക്കാനായിട്ട്, പിന്നെ ഓരോ സോങ് സിറ്റുവേഷൻസ് മനസ്സിലാക്കാനായിട്ട്, പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ചെയ്യുമ്പോഴത്തേക്കും അത് അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോ ഈ കഥാപരിസരം, കഥാപാത്രങ്ങളുടെ മനസ്സും ഇതൊക്കെ സംഗീത സംവിധായകന് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. അത് അതിലൂടെയാണല്ലോ അയാള്, അല്ലാതെ അയാളുടെ കഥയല്ലല്ലോ പറയുന്നത്, സ്വന്തം കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലോ. അപ്പൊ ഈ കഥാപരിസരത്തിൽ ഇപ്പൊ സുഫി സുജാതയും എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്ക് ആ ഒരു സുഫിസം അത് വളരെ പെർട്ടിനന്റ് ആണ്. അപ്പൊ അതിലേക്കാണ് ഞാൻ എന്നെ തന്നെ ആ ഒരു വഴി നടത്താനാണ് ഞാൻ ആ സിനിമയിലൂടെ ശ്രമിച്ചത്. അത് വിജയിച്ചു എന്നുള്ളത് എനിക്ക് വളരെ അഭിമാനത്തോടുകൂടി എല്ലാ കാലത്തും ഓർക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുപോലെ ആമിയിൽ വരുമ്പോഴത്തേക്കും മാധവിക്കുട്ടിയമ്മയുടെ ആ ജീവിതവും നീർമാതളവും ഒക്കെ ആ ഒരു ജേണി അത് അതുപോലെ തന്നെ കൊണ്ടുവരാൻ, ഓൺ ദ ഡോട്ട് ആയിട്ട് കൊണ്ടുവരാനായിട്ട് ഒരു ശ്രമം ഉണ്ടായി. അത് ശ്രമം സംഗീതപരമായിട്ട് തീർച്ചയായിട്ടും അതിന് ഒരു ഈ കാലത്തിൽ ഒരു അതിനൊരു ഇടമുണ്ട് എന്നറിയുന്നത് വളരെയധികം സന്തോഷമാണ്. പിന്നെ പെരുമഴക്കാലം എന്ന് പറയുമ്പോഴത്തേക്കും അത് എല്ലാ കാലത്തും ആമയാണെങ്കിലും പെരുമഴക്കാലമാണെങ്കിലും സെലിവായിട്ടാണെങ്കിലും ഒക്കെ അതിന് ഞാൻ എപ്പോഴും ഡെഡിക്കേറ്റ് ചെയ്യുന്നത് കമൽ സാറിനാണ്. അദ്ദേഹം എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തുകൊണ്ടാണ് അത്രയും പാട്ടുകൾ ഉണ്ടായത്. അപ്പൊ അദ്ദേഹം അത്രയധികം ഇൻസ്പയർ ചെയ്തില്ലെങ്കിൽ ഇപ്പൊ ഇത്രയും നല്ല പാട്ടുകളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അദ്ദേഹത്തിന്റെ ഏത് സിനിമ എടുത്ത് നോക്കിയാലും അത് ഏത് സംഗീത സംവിധാനമാണെങ്കിലും അതൊക്കെ നല്ല പാട്ടുകൾ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും
0: അല്ലേ?
1: അപ്പൊ ഞാൻ ചെയ്തപ്പോഴും അതുപോലെ തന്നെയാണ്. അപ്പൊ പെരുമഴക്കാരം ഫസ്റ്റ് അതൊരു മ്യൂസിക്കലാണ്. എനിക്ക് വേറൊരു കാര്യം പറഞ്ഞു, ഞാൻ ഇത്രയധികം സിനിമകളുടെ കാര്യങ്ങൾ പറഞ്ഞെങ്കിലും മ്യൂസിക്കൽ ഫിലിംസ് ഭയങ്കര കുറവ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഞാനെപ്പോഴും ആഗ്രഹിച്ചതാണ് ഒരു സമയത്ത് ഭരതം, കമലദളം, ഹിസാന സത്യുള്ളതൊക്കെ പോലെ അങ്ങനെ മ്യൂസിക്കൽ ആയിട്ടുള്ള സിനിമ. വേറെ ജെനസിലാണെങ്കിൽ പോലും, മ്യൂസിക് ജെനസിലാണെങ്കിൽ പോലും ഒരു ഭയങ്കര റൊമാൻറ്റിക് ലവ് സ്റ്റോറി എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ, ഫ്രഞ്ച് പാട്ടൊക്കെ ഉള്ള അങ്ങനെയൊന്നും എനിക്ക് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ ഇല്ലായിരുന്നു, നന്നേ കുറവായിരുന്നു. പല സംഗീതാത്മകമായ അല്ലാത്ത ചിത്രങ്ങളിലും സംഗീതാത്മകത കൊണ്ടുവരാനായിട്ട് ഞാൻ എന്ത് ശ്രമങ്ങൾ നടത്തി അങ്ങനെ അതിനെ മ്യൂസിക്കലാക്കി മാറ്റിയതാണ് സത്യത്തിൽ. പക്ഷെ പെരുമഴക്കാലം ഒരു മ്യൂസിക്കൽ തന്നെയായിരുന്നു. അതിൽ അഞ്ചു പാട്ടുകളുണ്ട്, അത് സംഗീതം അതിന്റെ കൂടെയാണ്. അപ്പൊ അത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവം.
0: സർ, അപ്പോൾ പെരുമഴക്കാലത്തില് രാക്ലിതൻ എന്ന പാട്ട് എനിക്ക് വേണ്ടി ഒന്ന് പാടിത്തരുമോ?

ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
2: ഡ്രൈവിംഗ് ഇനി കൂടുതൽ മികച്ചതാക്കാൻ ടയർ സ്റ്റേഷൻ, 3D വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസിംഗ്, ടയർ അലോയ് വീൽ ഫിറ്റിംഗ്, നൈട്രജൻ ഫില്ലിംഗ്, അപ്പോളോ, JK, ഫയർ സ്റ്റോൺ ടയേഴ്സ് എന്നിവ ഓണം ഓഫറിലൂടെ സ്വന്തമാക്കാം. ടയർ സ്റ്റേഷൻ നിയർ ജൂബിലി മന്ദിരം, പുലമൺ, കൊട്ടാരക്കര.
3: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
4: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
5: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90
6: പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: Yes, once again we are back on the Honor Special Chat Show with me, RJ Srishant, on Ashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ് അപ്പം എന്തായാലും ഓണർ സ്പെഷ്യൽ ചാറ്റ് ഷോയിൽ ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് മലയാളത്തിന്റെ സ്വന്തം സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ സാറാണ്. സംഗീത ജീവിതത്തിൽ സാറിന് എന്തെങ്കിലും ഒരു ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ടോ സാർ?
1: സിനിമാ സംഗീതത്തിൽ ജേണി പറഞ്ഞത് ഏതൊരു സംഗീത സംവിധായകനും ചലഞ്ചാണ്. കാരണം ഇപ്പൊ ഒരു പാട്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതുവരെ ഉണ്ടാവാത്ത ഒരു പാട്ടും പോലെ ഇരിക്കാൻ പാടില്ല പുതിയ പാട്ട്.
0: തീർച്ചയായിട്ടും
1: മില്യൺ ആൻഡ് മില്യൺ മില്യൺസ് ഓഫ് സോങ്സ് ഉണ്ടായിട്ടുണ്ട് അല്ലെ. അപ്പൊ അതൊന്നും പോലെ ഇരിക്കാൻ പാടില്ല നമ്മൾ ഉണ്ടാക്കുന്ന പാട്ട്. ഒരു പ്രാവശ്യം കേട്ടാൽ പോലും ഒരാളുടെ മനസ്സിനെ ക്യാച്ച് ചെയ്യുന്ന ഈണങ്ങൾ ഉണ്ടാവണം. അത് സിനിമയിൽ കൃത്യമായിട്ട് ഇരിക്കണം. ആ സിനിമയുടെ ട്രാക്കുമായിട്ട് വ്യത്യസ്തമായി പോകാൻ പാടില്ല. അതിന്റെ നാഡി ഞരമ്പിലൂടെ ഓടുന്ന രക്തോട്ടം പോലെ ആയിരിക്കണം ഈ സംഗീതം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് നിൽക്കുള്ളൂ, അത് ഏത് ടൈപ്പ് സിനിമയായാലും. അപ്പൊ അത് ഇപ്പൊ ആവേശം എന്ന് പറഞ്ഞ സിനിമയില് ഇലുമിനാറ്റി എന്ന് പറഞ്ഞ പാട്ടിനെ നമുക്ക് അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റില്ലല്ലോ. അത് അത് ആ സിനിമയായിട്ട് ഇങ്ങനെ കല്യാണം കഴിച്ച് ഇരിക്കുകയാണ് അല്ലെ. ആ രീതിയിലാണ്
0: സാർ. അപ്പോൾ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ആശ്രയ എഫ് 90 ലിസണേഴ്സിന് വേണ്ടി ഒരു ഓണ വിഷ് പറയാമോ?
1: ആശ്രയ എഫ് 90 എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ കവിയുന്ന ഓണാശംസകൾ. ഓക്കെ, താങ്ക് യു സോ മച്ച്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ഈ ലൈഫ് എന്ന് പറയുന്നത് ഒരുപാട് സ്റ്റോപ്പുകളുള്ള നീളുന്നൊരു തീവണ്ടി യാത്ര പോലെയാണ്. ഈ യാത്രയിൽ എത്ര എത്ര മനുഷ്യരാണ് നമ്മോടൊപ്പം കയറുകയും ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നത്. ചിലർ നമ്മളോട് ചിരിക്കുന്നു, ചിലർ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. അവരുടെ സ്റ്റോപ്പെത്തുമ്പോൾ ഒരു യാത്രയപ്പ് പോലുമില്ലാതെ ഇറങ്ങിപ്പോകുന്നു. എന്നാൽ കൂട്ടത്തിൽ ചിലരുണ്ട്, യാതൊരു മുന്നറിയിപ്പുമില്ലാതെ, നമ്മുടെ അനുവാദം പോലും ചോദിക്കാതെ അവർ നേരെ വന്ന് കയറുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കായിരിക്കും. തുടക്കത്തിൽ അവരും സാധാരണക്കാരെ പോലെയായിരിക്കും. എന്നാൽ എപ്പോഴാണ് അവർ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്തതായിട്ട് മാറിയതെന്ന് നമ്മൾ പോലും അറിയില്ല. നമ്മുടെ ഓരോ ചിരിയിലും സങ്കടത്തിലും അവരുടെ ഒരു നിഴലുണ്ടാവും. നമ്മുടെ ദിവസങ്ങൾ തുടങ്ങുന്നതും അവസാനിക്കുന്നതും അവരിലൂടെയാകും. അവർ നമുക്ക് ചുറ്റും അദൃശ്യമായ വലയം തീർക്കും. പിന്നീട് എപ്പോഴെങ്കിലും അവർ ആ തീവണ്ടിയിൽ നിന്നിറങ്ങിപ്പോയാലും അവരിരുന്ന ആ സീറ്റിൽ വേറെ ആരെയും ഇരുത്താൻ നമ്മുടെ മനസ്സ് സമ്മതിക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ചില മനുഷ്യർ അങ്ങനെയാണ്. ഹൃദയത്തിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ അവരെ അവിടെ നിന്ന് ഇറക്കിവിടാൻ ഭയങ്കര പാടാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ശീലങ്ങൾ മാറ്റിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. രാവിലെ എഴുന്നേക്കുമ്പോൾ കുടിക്കുന്ന ഒരു ഗ്ലാസ് ചായ മുതൽ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് വായിക്കുന്ന പുസ്തകം വരെ നമ്മുടെ ശീലങ്ങളുടെ ഭാഗമാണ്. എന്നാൽ ഒരു മനുഷ്യൻ നമ്മുടെ ശീലമായി മാറിയാലോ? അവരുടെ ഒരു മെസ്സേജോ ഫോൺ കോളോ വന്നില്ലെങ്കിൽ ദിവസം മുഴുവൻ വല്ലാത്തൊരു ശൂന്യത അനുഭവപ്പെടുന്നത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നമ്മുടെ ഏറ്റവും വലിയ സന്തോഷങ്ങളും ഏറ്റവും നിസ്സാരമായ സങ്കടങ്ങളും ആദ്യം ഓടിച്ചെന്ന് പറയാൻ ഒരാൾ ഉണ്ടാവുക എന്നത് ഒരു ഭാഗ്യമാണ്. അവർ നമ്മുടെ ശീലമായി മാറുമ്പോൾ അവർക്ക് വേണ്ടി നമ്മുടെ ഹൃദയത്തിൽ നമ്മളൊരു സ്ഥിരവിലാസം എഴുതി ചേർക്കും. പിന്നെ അവർക്ക് നമ്മളിൽ നിന്ന് അകലാൻ കഴിഞ്ഞാലും നമുക്കവരെ വിട്ടുകളയാൻ പറ്റില്ല. യുക്തിയേക്കാൾ കൂടുതൽ വികാരങ്ങൾക്ക് അടിമപ്പെടുന്ന സമയമാണത്. നമ്മുടെ ബ്രെയിൻ പറയും അവരെ മറന്നേക്കുന്നു, പക്ഷേ ഹൃദയം വാശി പിടിക്കും അവരെനിക്ക് വേണമെന്ന്. ആ വാശിയുടെ മുന്നിൽ തോറ്റുകൊടുക്കാനാണ് നമുക്കെല്ലാവർക്കും ഇഷ്ടം അല്ലെ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

ഹോസ്പിറ്റൽ കിട്ടിയാൽ പിന്നെ അവരെ എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് ഇറക്കി വിടാൻ കഴിയുക? അത് ചിലപ്പോൾ ഒരൊറ്റ സുഹൃത്താകാം, അല്ലെങ്കിൽ ജീവനെ തുല്യം സ്നേഹിച്ച പ്രണയമാകാം. നമ്മൾ വാചാലമായി സംസാരിക്കുമ്പോഴല്ല, പെട്ടെന്ന് സൈലൻ്റ് ആകുമ്പോൾ നിനക്കെന്തു പറ്റി, നിന്റെ ശബ്ദത്തിൽ എന്തോ ഒരു സങ്കടമുണ്ടല്ലോ എന്ന് ചോദിക്കുന്നവരാണ് ആ മനുഷ്യർ. അവരോട് നമ്മൾ എത്ര വലിയ വഴകെട്ടാലും ഇനി മിണ്ടില്ല എന്ന് തീരുമാനിച്ചാലും ദിവസാവസാനം ആ ഫോൺ നമ്പറിലേക്ക് നമ്മുടെ വിരലുകൾ താനെ പോവും. അവരുടെ ഒരു വാക്ക് മതി നമ്മുടെ എല്ലാ സങ്കടങ്ങളും അല്ലെന്നില്ലാതാകാം. അങ്ങനെയുള്ളവർ ഹൃദയത്തിൽ ഒരു ചെറിയ കോണിൽ മാത്രമല്ല, ഹൃദയത്തിൻ്റെ തുടിപ്പായി തന്നെ മാറിയിട്ടുണ്ടാവും. അവരെ പറിച്ചു മാറ്റുക എന്നത് സ്വന്തം ജീവൻ പറിച്ചു മാറ്റുന്നതിന് തുല്യമാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ചിലപ്പോൾ കാലം നമ്മളോട് വല്ലാത്തൊരു ക്രൂരത കാണിക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച മനുഷ്യരെ നമ്മൾ നിന്ന് ഒരുപാട് ദൂരേക്ക് കൊണ്ടുപോകും. സാഹചര്യങ്ങൾ കൊണ്ടോ വിധി കൊണ്ടോ അവർക്ക് നമ്മൾ നിന്ന് അകലേണ്ടി വന്നേക്കാം. നമ്മളവരെ മറക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഫോണിലെ അവരുടെ നമ്പറുകൾ ഡിലീറ്റ് ചെയ്യും, ഫോട്ടോകൾ മായ്ച്ചു കളയും, അവർ തന്ന സമ്മാനങ്ങൾ കണ്ണിൽപ്പെടാത്ത സ്ഥലത്തേക്ക് മാറ്റിവെക്കും. പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ അവരെ മറന്നു കഴിഞ്ഞുവെന്ന് ലോകം വിചാരിക്കും. പക്ഷേ സത്യം അതല്ലല്ലോ. ഈ രാത്രി പോലെ ലോകം മുഴുവൻ ഉറങ്ങി കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലെ ആ പഴയ ഓർമ്മകൾ ഉണരും. ഡിലീറ്റ് ചെയ്ത നമ്പറുകൾ നമ്മുടെ ഓർമ്മയിൽ നിന്ന് ഡയൽ ചെയ്യപ്പെടും. കാരണം ബാഹ്യമായ ലോകത്ത് നിന്ന് അവരെ ഒഴിവാക്കാൻ എളുപ്പമാണ്. പക്ഷേ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ അവർക്ക് നമ്മൾ നൽകിയ ആ സിംഹാസനത്തിൽ നിന്ന് അവരെ താഴെയിറക്കാൻ ലോകത്തുള്ള ഒരു ശക്തിക്കും കഴിയില്ല. കേൾക്ക, ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ ഓർമ്മകൾക്ക് വല്ലാത്തൊരു മാന്ത്രിക ശക്തിയുണ്ട്. നമ്മൾ അവരെ പൂർണ്ണമായി മറന്നു എന്ന് വിശ്വസിച്ച് മുന്നോട്ട് നടക്കുമ്പോഴായിരിക്കും എവിടെ നിന്നോ കേൾക്കുന്ന ഒരു പഴയ പാട്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് നടന്ന ഒരു വഴിയോര, അതുമല്ലെങ്കിൽ കാറ്റിൽ ഒഴുകിയെത്തുന്ന പരിചിതമായ ഒരു ഗന്ധം. പെട്ടെന്ന് ഒരു കൊല്ലിയാൻ പോലെ അവർ നമ്മുടെ മനസ്സിലേക്ക് മിന്നിമറയും. ആ നിമിഷം നമ്മൾ വീണ്ടും ആ പഴയ കാലത്തേക്ക് തിരികെ പോകും. ശരിക്കും ഈ ഹൃദയം ഒരു വലിയ മ്യൂസിയം പോലെയാണ്. അവിടെ ഒരുപാട് ഓർമ്മകളുടെ ചിത്രങ്ങൾ തൂക്കിയിട്ടുണ്ടാവും. എന്നാൽ അതിലേറ്റവും ഭംഗിയുള്ള, നമ്മൾ വീണ്ടും വീണ്ടും നോക്കാൻ ആഗ്രഹിക്കുന്ന ചിത്രം ഈ പറഞ്ഞ മനുഷ്യരുടേതായിരിക്കും. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, എന്തുകൊണ്ടാണ് ചില മനുഷ്യരെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഇറക്കി വിടാൻ ഇത്രയും ബുദ്ധിമുട്ടെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കാരണം അവർ നമ്മളിൽ നിന്ന് അകലുമ്പോൾ അവർ വെറുതെയല്ല പോകുന്നത്. നമ്മുടെ ഒരു ഭാഗം കൂടി അവരോടൊപ്പം കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ അവരുടെ ഏറ്റവും മനോഹരമായ ഒരു ഭാഗം അവർ നമുക്ക് തന്നിട്ടുണ്ടാവും. അവരെ മറക്കുക എന്നത് അവരോടൊപ്പം ഉണ്ടായിരുന്ന നമ്മളെ തന്നെ മറക്കുക എന്നാണ് അർത്ഥം. അവരോടൊപ്പം ഉള്ളപ്പോൾ നമ്മൾ എത്രമാത്രം സന്തോഷത്തിലായിരുന്നു, എത്രമാത്രം ജീവനുള്ളവരായിരുന്നു എന്ന് നമുക്കും അത്രേ അറിയും. അതുകൊണ്ട് അവരെ മറക്കാനുള്ള യുദ്ധം നമ്മൾ അവസാനിപ്പിക്കണം. അവരെ മറക്കാതിരിക്കുക എന്നത് ഒരു തോൽവിയല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തിൻ്റെ വിശാലതയാണ്. കേൾക്ക, ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാ ഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമ്മുടെ ജീവിതമെന്ന പുസ്തകത്തിൽ ചില അധ്യായങ്ങൾക്ക്

എപ്പോഴെങ്കിലും തളർന്നിരിക്കുമ്പോൾ, ഒറ്റയ്ക്കാണെന്ന് തോന്നുമ്പോൾ, ഹൃദയത്തിൻ്റെ വാതിൽ മുട്ടി വിളിച്ച് ഞാനല്ലേ കൂടെ എന്ന് ഉറപ്പിക്കുന്ന ഒരു സാന്ത്വനമായി അവർ മാറട്ടെ. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോർത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഏഴാം ബഹറിന്റെ അക്കരെ നിന്നൊരു കസ്തൂരി മണമുള്ള കാറ്റ്.
2: കാറ്റ്, കാറ്റ്, കാറ്റ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: ദിന്നത്തങ്ങളുടെ വിരോധം ദിന്നത്തങ്ങളുടെ വിരോധം ദിന്നത്തങ്ങളുടെ വിരോധം.

0: സ്വന്തം
1: സ്വന്തമെന്ന് അവകാശപ്പെടാനുള്ള അർഹത എനിക്കില്ല. എങ്കിലും എൻ്റെ രാധ, സ്വാതിനാളിൽ ചിപ്പിക്കുള്ളിൽ വീണ മഴത്തുള്ളി പോലെ അവൾ എൻ്റെ നെഞ്ചിനുള്ളിൽ ഒരു മണിമുത്തായി, എൻ്റെ ഏകാന്ത സന്ധികളിൽ ഒരു പൊൻതാരകയായി അവൾ ഉദിച്ചുയരുന്നു. എൻ്റെ നിശാസ്വപ്നങ്ങളിൽ ഈറൻ നിലാവ് പോലെ അവൾ വന്ന് നിറയുന്നു. അവളോ രാഗവിലോലയായിരുന്നു. അകലം തോറും അവൾ എന്നോടടുത്തു വന്നു. വ്രതഭംഗി അറിയട്ടെ എന്ന് ഞാൻ കളി പറഞ്ഞപ്പോൾ, നൂറ് നൂറ് ജന്മങ്ങളായി നോമ്പു നോൽക്കുന്ന തിരുവാതിര തന്നെയാണ് ഈ രാധ എന്നവൾ പറഞ്ഞു. ഗോപികേ, നീ അറിയുന്നില്ല, ഏത് നിമിഷവും ഉടഞ്ഞു പോകാവുന്ന നീർക്കുമളകളാണ് നിന്റെ സ്വപ്നങ്ങൾ.